ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ 30 തട്ടകത്തിലൂടെയാണ്. ലോകത്തിൽ ആദ്യമായി ജലവൈദ്യുത പദ്ധതി അമേരിക്കയിൽ ആരംഭിച്ചിരിക്കുന്നു. 1911 സെപ്റ്റംബർ 30 ഇറ്റലി ലിബിയയെ കീഴടക്കിയിരിക്കുന്നു. 1955 സെപ്റ്റംബർ 30 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നു. 1938 സെപ്റ്റംബർ 30 മ്യൂണിച്ച് ഉടമ്പടി ദേ ഒപ്പിടുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രജാലങ്ങളെക്കുറിച്ച്

0: പഠിക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളിലെ ബ്ലാക്ക് ഹോൾ പ്രതിഭാസത്തെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലുള്ളവർ ഗവേഷണങ്ങൾ നടത്തി. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു അവ. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു. ദൃശ്യപ്രപഞ്ചത്തെക്കാൾ എത്രയോ വലുതാണ് ഈശ്വര നിർമ്മിതമായ പ്രപഞ്ചം എന്ന വിശ്വാസം അതോടെ തകരുവാൻ തുടങ്ങി. പ്രപഞ്ചത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാലങ്ങളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒന്നായിരുന്നു പ്രപഞ്ചമെന്നത് ഈശ്വര നിർമ്മിതമാണ് എന്നത്. അത്ഭുത പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആകാശങ്ങളിലിരിക്കും ദൈവമാണെന്നത് വെറും വിശ്വാസമാണെന്നും അതിൽ യുക്തിചിന്ത ലെവലേഷൻ പോലുമില്ലെന്നും ഇത്തരം ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞു. സൂര്യചന്ദ്രാദികൾ ഉൾപ്പെട്ട സൌരയൂഥങ്ങൾ പോലെ അനേകം സൌരയൂഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന കണ്ടുപിടുത്തങ്ങളും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവയായിരുന്നു. ശാസ്ത്രബോധം മനുഷ്യന് പകർന്നു നൽകിയത് പുതിയൊരു അവബോധമായിരുന്നു. സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ പലതും ഉടഞ്ഞു വീണേ തീരൂ എന്നായി. പ്രപഞ്ചമെന്നത് ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതും അതിവിടെയുള്ളതാണെന്നും യുവതലമുറ മനസ്സിലാക്കുന്നു. തലച്ചോറിലെ രാസഘടനകൾ, സന്തോഷത്തിന്റെ ഇരിപ്പിടം, സങ്കടമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്നു തുടങ്ങി ഒരു കാലത്ത് ഒരു ധാരണയുമില്ലാതിരുന്ന പലതിനും ഇന്ന് വ്യക്തമായ ഉത്തരമുണ്ട്, ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അവയൊന്നും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്നവയാണ്. എന്നാൽ ശാസ്ത്രീയമായ ചുവടുവയ്പ്പുകളിൽ എത്തിച്ചേരുന്നതിന് ശാസ്ത്രജ്ഞന്മാർ ഭാവനകളെ ആശ്രയിക്കാറുമുണ്ട്. ആശയങ്ങളുടെ വിഭാവനയാണല്ലോ പലപ്പോഴും പ്രായോഗികതയിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രീയമായ വസ്തുതകളുടെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് ചെന്നുചേരാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ ചന്ദ്രനിൽ എത്തിച്ചതെന്ന് മറന്നുപോവരുത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുകയും വേറെന്തോ ശക്തിയാണ് നയിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഭാവനയുടെ ചിറകിലേറി ശാസ്ത്രത്തിന്റെ തട്ടകത്തിൽ എത്താനാവില്ല. പരമ്പരാഗതമായ ആരാധനകളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ മതിൽക്കെട്ടുകളിൽ നിന്നും പുറത്തുവരാതെ ഇതൊന്നും സാധ്യമാവുകയുമില്ല. നമ്മൾ സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ നമ്മൾ തന്നെ മറികടന്നേ തീരൂ. അല്ലാതെ ഇനിയും പഴയ ഓലക്കെട്ടുകളാണ് ജീവിതമെന്ന് കരുതുന്ന പക്ഷം നാട് കൂടുതൽ അവികസിതമായിക്കൊണ്ടേയിരിക്കും. മറന്നുപോകരുത്.
1: സൌമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

വാദപ്രതിവാദങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വാക്പാടവം കൊണ്ടും യുക്തിഭദ്രത കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും പ്രതിയോഗിയെ മുട്ടുകുത്തിക്കുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾ വാദത്തിൽ ജയിച്ചുവെങ്കിലും നിങ്ങൾക്കൊരു സ്നേഹിതനെയാണ് നഷ്ടപ്പെട്ടത്. ജീവിതത്തിൽ വാഗ്വാദങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വെറുതെ സമയം പാഴാക്കാമെന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ തർക്കമുണ്ടാകുന്നത് ഈഗോയിൽ നിന്നാണ്, ഞാനാണ് ശരി എന്ന വിചാരത്തിൽ നിന്നാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് തർക്കം എന്ന് മറന്നുപോകരുത്. വിട്ടുകൊടുക്കുക, മറുഭാഗം ജയിച്ചോട്ടെ എന്ന് കരുതുക. എത്ര പെട്ടെന്ന് അവിടെ ശാന്തതയുണ്ടാകും എന്നറിയുമോ? യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ധർമ്മപുത്രർ മറുപടിയായി പറഞ്ഞു, നാൾതോറും ജീവജാലങ്ങൾ പോകുന്നുണ്ട് യമാലയെ, ശേഷം പേർ സ്ഥിരമെന്നോർപ്പു, എന്താശ്ചര്യം ഇതിൽ പരം. നാൾതോറും നമുക്കറിയാവുന്നവരും അല്ലാത്തവരുമായി പലരും മരിക്കുന്നു. അത് കണ്ടിട്ടും കേട്ടിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല, തനിക്കും മരണമില്ല എന്ന മട്ടിൽ ആലോല ചേതസാ നാമെല്ലാം ഭോഗങ്ങൾ തേടുന്നു. ഇതിൽ പരം ആശ്ചര്യം വേറെന്താണ്? ഇത്രയും യാഥാർത്ഥ്യം കൺമുന്നിലുണ്ട്, എന്നിട്ടും മനുഷ്യൻ ആയുധമെടുക്കുന്നു, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നു, വിലക്കുകൾ വെക്കുന്നു, ഉപാധികൾ വെക്കുന്നു, തമ്മിൽ തല്ലുന്നു, തർക്കിക്കുന്നു, അലർന്നു, പകയും പ്രതികാരവും കാത്തു സൂക്ഷിക്കുന്നു, ചതിയും വഞ്ചനയും നടത്തുന്നു, സ്വാർത്ഥരാവുന്നു, പിടിച്ചുപറിക്കുന്നു, ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ. മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ മരണം. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ആൾ പിന്നെയും ജീവിച്ചിരിക്കുന്നത് ജീവച്ഛവമായിട്ടാണ്. അയാൾ ഉണ്ണും ഉറങ്ങും, പക്ഷേ അയാളുടെ ഉള്ളിലെ തീ കെട്ടുപോയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തെ വിലക്കരുത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരായി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നേരിട്ട് ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തുന്നില്ലെന്ന പരാതി ഉണ്ടാകാൻ പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മരുന്നിന്റെ കുറവ് ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്നും താഴെത്തട്ടിൽ ആശുപത്രികളിൽ മരുന്നുകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ഫീൽഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദാരിദ്ര്യരേഖയിൽ താഴെ കഴിയുന്നവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൌജന്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക ഹൃദയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയപരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൌജന്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെ കാരണങ്ങളാൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കുടിശ്ശിക കൂടാതെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. വിളനാശ ഇൻഷുറൻസിന് 6 കോടി രൂപ അനുവദിക്കുന്നതിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തിന്റെ വിനാശമാണ് UDF ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര പ്രവർത്തക നിനാ സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമയുടെ കലാ സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം വിപണന സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയായിരിക്കും വ്യവസായ പദവി നടപ്പാക്കുകയെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. സിനിമാ വ്യവസായ പദവി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻസേവാ സേ ദേശ്സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതുവിനെ കുറിച്ചാണ്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതു. 2016 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിൽ അദ്ദേഹം പാലം ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ഇതിന് 21.8 കിലോമീറ്റർ നീളവും 6 വരികളുമുണ്ട്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വിദഗ്ധർ പറയുന്നത് അടൽ സേതുവിന്റെ എഞ്ചിനീയറിംഗ് ഒരു അത്ഭുതമാണെന്നാണ്. മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് യാത്രാ സമയം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ച് അടൽ സേതു ജനങ്ങളുടെ ജീവിത സൌകര്യം വർദ്ധിപ്പിച്ചു. യാത്ര വേഗത്തിലും സുഗമവും സൌകര്യപ്രദവുമാക്കുന്നതിന് അടൽ സേതു കൊണ്ട് കഴിഞ്ഞു. കൂടാതെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാനും ഈ പാലം വഴിയൊരുക്കി.
0: സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. 7 പുതിയ വാഹനങ്ങൾ മന്ത്രി എം ലിജു രാവിലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനം ഇന്ന്. ഗുവാഹട്ടിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2-ന് മത്സരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിൽ 8 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ സ്വർണമെഡൽ നേടിയ കിരൺ പഹൽ, പൂവമ്മ മച്ചട്ടിര, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. മിക്സഡ് 4x100 മീറ്റർ റിലേ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഗുരീന്ദർവീർ സിംഗ്, സ്നേഹ ഷാനുവള്ളി സത്യനാരായണൻ, അനിമേഷ് കൂജർ, ഹരിത ഭദ്ര എന്നിവരെയും അഭിനന്ദിച്ച രാഷ്ട്രപതി മികച്ച ടീം പ്രവർത്തനവും വേഗവും രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്ത് കോമ്പൌണ്ട് മിക്സഡ് ടീം സെമിഫൈനലിൽ ചിക്കിത തനിപ്പാർത്തിയും സാഹിൽ ജാദവും തായ്ലൻഡിനെ നേരിടും. 2028 ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നാണ് ഫൈനൽ. സെമിയിൽ വനിതാ ടീം വിഭാഗത്തിൽ ജ്യോതി സുരേഖ വെണ്ണം, പ്രീതിക പ്രദീപ്, ചക്കിത തനിപ്പാർത്തി എന്നിവരും പുരുഷ വിഭാഗത്തിൽ സാഹിർ ജാദവ്, ഗണേഷ് മണിരത്നം, തിരുമുരു കുശാൽ ദലാൽ എന്നിവരും ദക്ഷിണ കൊറിയയെ നേരിടും. 6 സ്വർണം 21 വെള്ളിയടക്കം 53 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 10ാം സ്ഥാനത്ത് ആയി. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രമുഖ കമാൻഡറായ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. RSS പ്രചാരകനും കേസരി മുൻ മുഖ്യപത്രാധിപരും ആയിരുന്ന എം എ കൃഷ്ണന്റെ നിര്യാണത്തിൽ ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു. ഇന്നലെ എറണാകുളത്തായിരുന്നു 97 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വൈകിട്ട് കൊല്ലം ഐവർക്കാലയിലെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും തെരുവുനായശല്യം നിയന്ത്രിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണം.

കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് റാലിയിൽ പങ്കെടുക്കാം. വനിതകളുടെ റിക്രൂട്ട്മെന്റ് റാലി ഒക്ടോബർ 15-നാണ്. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജയിച്ചവരുടെ അഭിമുഖം ഒക്ടോബർ 8-9 തീയതികളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർ സമയക്രമം കൃത്യമായി പാലിച്ച് ഹാജരാകണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2-ാം ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ചലച്ചിത്ര സാഹിത്യത്തെ കുറിച്ച് കേൾക്കാം. ചലച്ചിത്രത്തെ സംബന്ധിച്ചുള്ള സർഗാത്മകവും വിമർശനാത്മകവുമായ രചനകളെ പൊതുവെ പറയുന്ന പേരാണ് ചലച്ചിത്ര സാഹിത്യം. നിർവചിക്കാനാവാത്തത്ര വൈഭവ്യവും വൈവിധ്യവുമുള്ള ഒരു സാഹിത്യ രൂപമാണ് ചലച്ചിത്ര സാഹിത്യം. ചലച്ചിത്രങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളായ തിരക്കഥയും ഗാനങ്ങൾ പോലും വിശാലാർത്ഥത്തിൽ സിനിമാ സാഹിത്യമായി പരിഗണിക്കാവുന്നതാണ്. 1970കളോടുകൂടിയാണ് പാട്ട് പുസ്തകങ്ങൾ രംഗത്തെത്തിയത്. അതോടെ ചലച്ചിത്ര ഗാനരചയിതാക്കൾ താരപദവിയിലേക്കുയർന്നു. ONV, വയലാർ, പി ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ കവികളായ ഗാനരചയിതാക്കൾ. പാട്ടുപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് 2 വർഷങ്ങൾ കഴിഞ്ഞാണ് തിരക്കഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. 1950കൾ മുതലേ സിനിമയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മൂർക്കോത്ത് കുഞ്ഞപ്പ രചിച്ച സിനിമ, നാഗവള്ളി RS കുറുപ്പ് രചിച്ച ചലച്ചിത്ര കല, ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെ സിനിമയുടെ ചരിത്രം തുടങ്ങിയവയാണ് ആദ്യകാല ചലച്ചിത്ര കൃതികൾ. 1950കളിൽ തന്നെ കൊൽക്കത്തയിൽ നിന്നും സിനിമാ നിരൂപണം എഴുതിയിരുന്ന വേലപ്പൻ ആലപ്പാട് 1988 വരെയുള്ള സിനിമാ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. സിനിമയുടെ ജീവൻ എന്ന പേരിൽ ദാസ് ചെറായി എഴുതിയ കൃതിക്കും 7 ദശകത്തിന്റെ പഴക്കമുണ്ട്. സിനിമയുടെ വിവിധ വശങ്ങൾ പ്രതിപാദിക്കുന്ന ഒറ്റപ്പെട്ട ലേഖനങ്ങൾ ആനുകാലികങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും അവയൊക്കെ സമാഹരിക്കപ്പെടുന്നത് 70കളിൽ മാത്രമാണ്. മനുഷ്യജീവിതത്തെ ഏറ്റവും അടുത്ത് നോക്കിക്കാണുന്ന കല എന്ന നിലയ്ക്ക് മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ സിനിമയ്ക്ക് കൃത്യമായ ഒരു സ്ഥാനമുണ്ട്. മങ്കട രവിവർമ്മയുടെ ചിത്രം ചലച്ചിത്രം, വി രാജകൃഷ്ണന്റെ കാഴ്ചയുടെ അശാന്തി, ചലച്ചിത്ര സമീക്ഷ, ചിത്രശാല, ചലച്ചിത്രത്തിന്റെ പൊരുൾ, അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയുടെ ലോകം, കെ വേലപ്പന്റെ സിനിമയും സമൂഹവും തുടങ്ങി എത്രയോ പുസ്തകങ്ങൾ ചലച്ചിത്ര സാഹിത്യത്തിലുണ്ട്. ആദ്യകാലങ്ങളിൽ മലയാളത്തിൽ ചലച്ചിത്ര സാഹിത്യം ആനുകാലികങ്ങളിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് സാഹിത്യ പ്രസ്ഥാനമായി തന്നെ വളർന്നിട്ടുണ്ട്.
2: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൌമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലകളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന കാഴ്ചവെച്ച നൈപുണ്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവും ലാഭകരവുമായ വില ഉറപ്പാക്കുന്നതിനായി സർക്കാർ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്നും ഇത് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ സംരംഭം ഉദ്ഘാടനം ചെയ്തു. 24 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 50 നഗരങ്ങളും ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകാ നഗരങ്ങളായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18-ന് ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ പത്താൻകോട്ട് തുടക്കം കുറിച്ച യാത്ര 13 ദിവസത്തിനുള്ളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിലായി 4000 കിലോമീറ്റർ സഞ്ചരിച്ചു. ലഹരി ഉപയോഗം, ക്രമസമാധാന തകർച്ച, അഴിമതി എന്നീ പ്രധാന വെല്ലുവിളികൾക്കെതിരെ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ ഏഷ്യാ സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെ അഭിനന്ദിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നിന്ന്.
1: സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 2022 ഒക്ടോബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു.
2: മിഷൻ ലൈഫ് കാ മന്ത്ര ഹൈ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയറൺമെന്റ്. മിഷൻ ലൈഫ് ഇസ് ധർത്തിക്ക് സുരക്ഷാ കെ ലിയെ ജൻ ജൻ കി ശക്തിയോ കോ ജോഡ്താ ഹൈ ഉൻകാ ബെഹ്തർ ഇസ്തമാൽ കർനാ സിഖാതാ ഹൈ.
1: വ്യക്തികളെ ലളിതമായ പരിസ്ഥിതി സൌഹൃദ ശീലങ്ങളിലേക്ക് നയിക്കുക, മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണികളെയും വ്യവസായങ്ങളെയും മാറ്റിയെടുക്കുക, സുസ്ഥിര ഉൽപാദനത്തിനും ഉപഭോഗത്തിനും അനുയോജ്യമായ സർക്കാർ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുക എന്നീ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ പരമാവധി ഉറപ്പാക്കുന്നതിന് ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഫോമുകൾ കൈപ്പറ്റുന്നതിനും സമർപ്പിക്കുന്നതിനുമായി നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമ്പുകൾ സന്ദർശിച്ചു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീൽ വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പോഷൺ മാസാചരണ ക്യാമ്പയിനിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലോചനയിലുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം തപസ്യ ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ എം എ കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിക്ക് നടക്കും. ഭൗതിക ശരീരം രാവിലെ 10 മണിക്ക് കൊല്ലം ഐവർകാലയിലുള്ള തറവാട്ട് വീട്ടിലെത്തിക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. യു എൻ പൊതുസഭയിൽ ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയുമായും പരമാധികാരവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു കക്ഷിയും ഇടപെടാൻ അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യു എസിന്റെ 100% നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ യു എസ് കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. റഷ്യ ഇറാൻ ഉപരോധ നിയമം ഉഭയകക്ഷി ബന്ധത്തിലും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കയെ അറിയിച്ചതായും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു.
3: The foreign secretary had a meeting with the congressional delegation. At the meeting, various issues of bilateral nature were discussed. Foreign secretary conveyed our concerns in regard to SRIA legislation as to the kind of implications it would have for bilateral relationship as also for the international energy market.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മുന്നേറി ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യ ഇന്നലെ സ്വർണ്ണ മെഡൽ നേടി. വനിതകളുടെ റിലേയിൽ 3:29.69 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇന്ത്യ സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിലും മിക്സഡ് 4x100 മീറ്റർ റിലേയിലും വെങ്കല മെഡലും സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധണ്ട ചരിത്രം കുറിച്ചു. 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കല മെഡലുകളും ഉൾപ്പെടെ 53 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 10-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ജമ്മു കശ്മീരിലെ ബുഡ്ഗാമിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മു കശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ കോറാഗിനിടെ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രാധാന്യമുള്ള കോഡർ ഹൌസിന് തീപിടിച്ചു. നെഹ്റു പാർക്കിന് സമീപത്തെ 3-നില കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ട് 7-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയും നിർമ്മിത ബുദ്ധിയും വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. ന്യൂഡൽഹിയിൽ യൂട്യൂബ് ഇംപാക്ട് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾക്കും ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ലളിതകല അക്കാദമി സംഘടിപ്പിച്ച 65-ാമത് ദേശീയ കലാ എക്സിബിഷനിൽ പുരസ്കാരം നേടിയ 20 കലാകാരന്മാരെ കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അനുമോദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് കലാപരമായ ഭാവം നൽകുന്ന ലളിതകല അക്കാദമിയുടെ വേസ്റ്റ് ടു വണ്ടർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീൽ വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള.
1: അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു നഗരത്തിന്റെ മുഖം അതിന്റെ കൂറ്റൻ കെട്ടിടങ്ങളിലോ മിന്നുന്ന പരസ്യ ബോർഡുകളിലോ മാത്രം കാണാനാവില്ല. അതിന്റെ യഥാർത്ഥ മുഖം വായിക്കേണ്ടത് തെരുവുകളിലൂടെയാണ്. രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങുന്ന സാധാരണക്കാരന്റെ ചുവടുകളിൽ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ വഴിയിൽ, ആശുപത്രിയിലേക്ക് ഓടുന്ന ആംബുലൻസിന്റെ പാതയിൽ, വയോധികൻ സൂക്ഷിച്ചു നടക്കുന്ന നടപ്പാതയിൽ, അവിടെയാണ് ഒരു നഗരത്തിന്റെ സംസ്കാരം തെളിയുന്നത്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ നഗരവീഥികൾ ഒരു ഭരണകൂടത്തിന്റെ അധിക സൗകര്യമല്ല, പൗരന്റെ അടിസ്ഥാന അവകാശമാണ്. എന്നാൽ നമ്മുടെ പല നഗരവീഥികളിലൂടെയും നടന്നു നോക്കിയാൽ വികസനത്തിന്റെ വലിയ അവകാശവാദങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അസ്വസ്ഥമായ യാഥാർത്ഥ്യം കാണാം. ഇളകിപ്പോയ സ്ലാബുകൾ, മൂടിയില്ലാത്ത ഓടകൾ, മാലിന്യ കൂമ്പാരങ്ങൾ, ദുർഗന്ധം നിറഞ്ഞ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങൾ, റോഡിലേക്കൊഴുകുന്ന മലിനജലം, നിയമം മറികടന്ന് പായുന്ന വാഹനങ്ങൾ, ഇവയെല്ലാം ചേർന്ന് നഗരജീവിതത്തെ ഒരു നിരന്തര അപകടയാത്രയാക്കി മാറ്റുന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ കാഴ്ചകൾ നമുക്ക് അസാധാരണമായി തോന്നാതിരിക്കുന്നു എന്നതാണ്. അപകടകരമായത് പതിവാകുമ്പോൾ സമൂഹത്തിന്റെ പ്രതിഷേധ ശേഷിയാണ് ആദ്യം മരിക്കുന്നത്. ഒരു കാൽനട യാത്രക്കാരന് റോഡിലൂടെ സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത ഒരു നഗരം എത്ര വലിയ വികസനത്തിന്റെ അവകാശവാദം ഉന്നയിച്ചാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം അവശേഷിക്കും: റോഡുകൾ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? നഗരങ്ങൾ കാറുകൾക്കും ബസ്സുകൾക്കും ലോറികൾക്കും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണോ? ഒരു വയോധികന്, ഭിന്നശേഷിക്കാരന്, ഗർഭിണിക്ക്, ചെറിയ കുട്ടിയുമായി നടക്കുന്ന അമ്മയ്ക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, ഇവർക്കെല്ലാം സുരക്ഷിതമായി നടക്കാനുള്ള അവകാശമില്ലേ? നടപ്പാതയുണ്ടെങ്കിൽ അതിൽ വ്യാപാര വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നു. നടപ്പാതയില്ലെങ്കിൽ റോഡിന്റെ അരികിലൂടെ ജീവൻ പണയം വെച്ച് നടക്കണം. ചിലയിടങ്ങളിൽ ഓടമൂടിയ സ്ലാബുകൾ തകർന്നു കിടക്കുന്നു. മറ്റിടങ്ങളിൽ മാലിന്യവും ചെളിയും നിറഞ്ഞ് മഴക്കാലത്ത് അതൊരു അപകട കുഴിയായി മാറുന്നു. ഒരാൾ അതിൽ വീണ ശേഷം മാത്രമേ പ്രശ്നം അടിയന്തര വിഷയമായി കണക്കാക്കപ്പെടുന്നുള്ളൂ. എങ്കിൽ അത് ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയല്ല, അപകടം സംഭവിക്കുന്നവരെ കാത്തിരിക്കുന്ന ഒരു പ്രതികരണ ശൈലിയാണ്. ഇതോടൊപ്പം നഗരത്തിന്റെ പൊതുശുചിത്വവും വലിയൊരു ആശങ്കയായി മാറുകയാണ്. മത്സ്യവും മാംസവും പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ശുചിത്വ മാനദണ്ഡങ്ങൾ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ചില വിപണന കേന്ദ്രങ്ങളിൽ മാലിന്യവും മലിനജലവും ദുർഗന്ധവും പുതുവഴിയുമായി കലരുന്നു.

അവസ്ഥ കാണാം. ഒരു ഭാഗത്ത് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് വലിയ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ഉപഭോക്താക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്ന ഇടങ്ങളുടെ അടിസ്ഥാന ശുചിത്വം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകരുത്. പൊതുശുചിത്വം എന്നത് ശുചീകരണ തൊഴിലാളികളെ മാത്രം ആശ്രയിച്ചുള്ള വിഷയമല്ല. വ്യാപാരിയുടെ ഉത്തരവാദിത്വവും ഉപഭോക്താവിന്റെ ബോധവും തദ്ദേശ സ്ഥാപനത്തിന്റെ നിരീക്ഷണവും ഒരുമിച്ചാണ് അതിന്റെ അടിത്തറ. റോഡരികിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാത്തിടത്ത് നിയമം നിലനിൽക്കുന്നു എന്നത് രേഖകളിൽ മാത്രമായിരിക്കും. ആരോഗ്യകരമായ നഗരത്തിന് ശുചിത്വം ഒരു അലങ്കാരമല്ല, അത് പൊതുജനാരോഗ്യത്തിന്റെ അടിസ്ഥാന നിബന്ധനയാണ്. ഇതെല്ലാം കണ്ടിട്ടും നാം പലപ്പോഴും എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഒരുപക്ഷെ അതിനു പിന്നിൽ ഒരു ആഴത്തിലുള്ള സാമൂഹിക മനഃശാസ്ത്രമുണ്ട്. ഇതൊക്കെ ഇവിടെ പതിവാണ്, ആരും ഒന്നും ചെയ്യില്ല, പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന നിരാശയാണ് പലരെയും നിശബ്ദരാക്കുന്നത്. പരാതി നൽകിയാലും മറുപടി ലഭിക്കില്ലെന്ന അനുഭവം ആവർത്തിക്കുമ്പോൾ പൗരന്റെ പ്രതീക്ഷ പതിയെ ക്ഷയിക്കുന്നു. ഒടുവിൽ അപകടകരമായ ഒരു സ്ലാബും തകർന്ന നടപ്പാതയും ഇരുട്ടിലായ തെരുവും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗങ്ങളായി മാറുന്നു. എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ നിശബ്ദത അപകടകരമാണ്. ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നത് ഭരണവിരുദ്ധതയല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. നികുതി അടയ്ക്കുന്ന ഒരു പൗരന് തന്റെ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. സ്വന്തം സുരക്ഷയെക്കുറിച്ച് പരാതി പറയാനുള്ള അവകാശമുണ്ട്. അതിലും പ്രധാനമായി പരാതി കേൾക്കപ്പെടാനും അതിന് മറുപടി ലഭിക്കാനും അവകാശമുണ്ട്. ഇവിടെയാണ് ഉത്തരവാദിത്വമുള്ള നഗരഭരണത്തിന്റെ ആവശ്യകത ഉയരുന്നത്. ഒരു പൊതുസ്ഥലത്ത് അപകടകരമായ അവസ്ഥ കണ്ടാൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധാരണക്കാരന് സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരരുത്. ഒരു ഫോൺ നമ്പർ, ഹെൽപ്പ് ലൈൻ, ഡിജിറ്റൽ പരാതി സംവിധാനം, ചിത്രവും ലൊക്കേഷനും അയക്കാനുള്ള സൗകര്യം തുടങ്ങിയവ എളുപ്പത്തിൽ ലഭ്യമാകണം. പരാതി നൽകിയാൽ അതിനൊരു നമ്പർ ലഭിക്കണം. പ്രശ്നം ആരുടെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് വ്യക്തമാകണം. പരിഹരിക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് അറിയിക്കണം. നടപടി സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പൊതുജനത്തിന് പരിശോധിക്കാനും കഴിയണം. സാങ്കേതിക വിദ്യ മനുഷ്യനും ഭരണകൂടത്തിനുമിടയിലെ അകലം കുറയ്ക്കാനുള്ള ഉപാധിയാകേണ്ടത് ഇവിടെയാണ്. ഒരു തകർന്ന സ്ലാബിന്റെ ചിത്രം പകർത്തി അയച്ചാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേശയിലെത്തുകയും പരിഹാരത്തിന്റെ ഓരോ ഘട്ടവും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം സാധ്യമല്ലാത്ത കാര്യമല്ല. ചോദ്യം സാങ്കേതിക വിദ്യയുടെ അഭാവമല്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഭരണസന്നദ്ധതയാണ്.

നഗരസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റോഡ് അപകടങ്ങളെ മാത്രം പരിഗണിച്ചാൽ മതിയാകില്ല. പൊതുസ്ഥലങ്ങളിലെ അക്രമങ്ങളും ഭീഷണികളും ഗുണ്ടാവിളയാട്ടങ്ങളും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും സാധാരണ പൌരന്മാർക്കും നേരെയുള്ള ആക്രമണങ്ങളും നഗരത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒരു ചെറിയ കട നടത്തുന്ന മനുഷ്യന് നിസ്സാരമായ കാരണങ്ങളാൽ ആക്രമിക്കപ്പെടും എന്ന ഭയമുണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, നിയമവാഴ്ചയെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ വിശ്വസ്തതയാണ് അത് തകർക്കുന്നത്. ആശുപത്രികളും വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളും ഭയമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഒരു നഗരത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ്. നിയമം കയ്യിലെടുക്കുന്നവരെ രാഷ്ട്രീയമോ സാമൂഹികമോ സാമ്പത്തികമോ ആയ സ്വാധീനങ്ങൾ സംരക്ഷിക്കരുത്. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന ബോധ്യം ജനങ്ങളിൽ ഉറപ്പിക്കപ്പെടുമ്പോഴാണ് പൊതുസ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ സുരക്ഷിതമാകുന്നത്. റോഡിലെ മറ്റൊരു വലിയ ഭീഷണിയാണ് മത്സരയോട്ടം. യാത്രക്കാരെ വേഗത്തിൽ കയറ്റാനും ഇറക്കാനും പരസ്പരം മറികടക്കാനും ശ്രമിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ കാൽനടയാത്രക്കാരന്റെ ജീവൻ പലപ്പോഴും ഒരു നിമിഷത്തിന്റെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കപ്പെടുന്നു. പൊതുഗതാഗതം അനിവാര്യമാണ്, അതിനെ ശക്തിപ്പെടുത്തുകയും കാര്യക്ഷമമാക്കുകയും വേണം. എന്നാൽ യാത്രക്കാരെ നേടാനുള്ള മത്സരം മനുഷ്യജീവന് അപകടത്തിലാകുന്ന തരത്തിലാകരുത്. ഗതാഗത നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനൊപ്പം ഡ്രൈവർമാർക്ക് ആവശ്യമായ പരിശീലനം, സമയക്രമങ്ങളുടെ യുക്തിസഹമായ പുനഃക്രമീകരണം, വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന, റോഡ് രൂപകൽപ്പനയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയും ഉറപ്പാക്കണം. അപകടം സംഭവിച്ചാൽ നടപടി എന്നതിൽ നിന്ന് അപകടം സംഭവിക്കാതിരിക്കാൻ മുൻകരുതൽ എന്ന സമീപനത്തിലേക്ക് മാറേണ്ട സമയമാണിത്. സുരക്ഷ എന്നത് അപകടത്തിന് ശേഷമുള്ള ചികിത്സയല്ല, അപകടത്തിന് മുമ്പുള്ള ആസൂത്രണമാണ്. ഇരുട്ടിലായ തെരുവുകളും നഗരസുരക്ഷയുടെ മറ്റൊരു മുഖമാണ്. ഒരു തെരുവ് വിളക്ക് കത്തുന്നുണ്ടോ എന്നത് ചെറിയൊരു ഭരണകാര്യമായി തോന്നിയേക്കാം. എന്നാൽ രാത്രിയിൽ ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാൾക്ക് അതൊരു സുരക്ഷയുടെ പ്രശ്നമാണ്. വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വയോധികർക്കും രാത്രി ജോലി കഴിഞ്ഞു മടങ്ങുന്ന തൊഴിലാളികൾക്കും വെളിച്ചമുള്ള റോഡുകൾ ഒരു അടിസ്ഥാന ആവശ്യമാണ്. തകരാറിലായ തെരുവ് വിളക്കുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും അറ്റകുറ്റപ്പണി പൂർത്തിയായോ എന്ന് പരിശോധിക്കാനും കഴിയുന്ന സംവിധാനം ഉണ്ടാകണം. നഗരാസൂത്രണത്തിൽ വെളിച്ചം, നടപ്പാത, റോഡ് മുറിച്ചു കടക്കാനുള്ള സൌകര്യം, സൈക്കിൾ യാത്രക്കാർക്കുള്ള സുരക്ഷ, പൊതുഗതാഗത സ്റ്റോപ്പുകളുടെ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് പരിഗണിക്കണം. ഒരു നഗരം മനുഷ്യർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന്റെ രാത്രികളും പകലുകളും ഒരുപോലെ സുരക്ഷിതമായിരിക്കണം. ഇതിനായി സർക്കാർ സംവിധാനങ്ങൾ മാത്രം മതിയാകില്ല, ജനപങ്കാളിത്തവും അത്ര തന്നെ നിർണായകമാണ്. ഓരോ വാർഡിലും പൊതുസുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ രൂപീകരിക്കാം. പ്രദേശവാസികൾക്ക് അപകട സാധ്യതയുള്ള ഇടങ്ങൾ ചൂണ്ടിക്കാണിക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവയുടെ പരിഹാര നിലവാരം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കാം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശവാസികളുമായി നിശ്ചിത ഇടവേളകളിൽ കൂടിക്കാഴ്ച നടത്താം. ഒരു റോഡ് തകർന്നു കിടക്കുന്നു എന്ന പരാതി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ട വിഷയമാകരുത്. അതിന് ഭരണപരമായ സമയപരിധിക്കുള്ളിൽ പരിഹാരമുണ്ടാകണം. ജനാധിപത്യം 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുന്നതിൽ അവസാനിക്കുന്നില്ല. ദിവസേന ചോദ്യം ചോദിക്കാനും മറുപടി ആവശ്യപ്പെടാനും കഴിയുന്ന ഒരു പൌരസംസ്കാരമാണ് യഥാർത്ഥ ജനാധിപത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ നഗരങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഓപ്പറേഷൻ സുരക്ഷ പോലുള്ള ഒരു സമഗ്രമായ സമീപനമാണ്. ഒരു ദിവസത്തെ ശുചീകരണ പരിപാടിയോ അപകടത്തിന് ശേഷമുള്ള പരിശോധനയോ അല്ല. ഓരോ നഗരത്തിന്റെയും സുരക്ഷാ ഭൂപടം തയ്യാറാക്കണം. അപകടകരമായ സ്ലാബുകൾ, തുറന്ന ഓടകൾ, ഇരുണ്ട തെരുവുകൾ, അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ, അപകട സാധ്യതയുള്ള ജംഗ്ഷനുകൾ, ഗതാഗത ലംഘനങ്ങൾ, ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിപണന കേന്ദ്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി മുൻഗണനാക്രമത്തിൽ പരിഹരിക്കണം. ഓരോ പ്രശ്നത്തിനും ഉത്തരവാദിത്വമുള്ള വകുപ്പും ഉദ്യോഗസ്ഥനും സമയപരിധിയും നിശ്ചയിക്കണം. ചെയ്ത ജോലിയുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്വം ആരുടേതാണെന്ന് വ്യക്തമാക്കണം. അപ്പോഴാണ് ഭരണ സംവിധാനം ഒരു അദൃശ്യ ശക്തിയല്ലെന്നും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പൊതുസേവന സംവിധാനമാണെന്നും തെളിയുന്നത്.

നഗരത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ ആകാശമുയരുന്ന കെട്ടിടങ്ങളിൽ മാത്രമല്ല, അതിന്റെ തെരുവിലൂടെ ഒരു കുഞ്ഞിന് ഭയമില്ലാതെ നടക്കാൻ കഴിയുന്നതിലാണ്. ഒരു വയോധികന് തകർന്ന സ്ലാബിനെ ഭയപ്പെടാതെ നടപ്പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിലാണ്. ഒരു സ്ത്രീക്ക് രാത്രിയിലും സുരക്ഷിതമായി വീട്ടിലെത്താൻ കഴിയുന്നതിലാണ്. ഒരു വ്യാപാരിക്ക് ഗുണ്ടാഭീഷണിയില്ലാതെ കട തുറക്കാൻ കഴിയുന്നതിലാണ്. ഒരു രോഗിക്ക് മലിനജലത്തിലൂടെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരാത്തതിലാണ്. ഒരു പൗരൻ പരാതി നൽകിയാൽ അത് ആരെങ്കിലും കേൾക്കും എന്ന വിശ്വാസത്തിലാണ്. വികസനം എന്നത് പുതിയ കെട്ടിടങ്ങൾ ഉയർത്തുന്നത് മാത്രമല്ല, മനുഷ്യന് സുരക്ഷിതമായി ജീവിക്കാവുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. ഒടുവിൽ നമ്മുടെ തെരുവുകൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ സഹിക്കുമോ, അതോ എന്നെ മാറ്റാൻ ആവശ്യപ്പെടുമോ? തകർന്ന സ്ലാബ് കണ്ടിട്ടും മിണ്ടാതിരിക്കുക എന്നത് നിഷ്പക്ഷതയല്ല, അപകടത്തിനിടം നൽകുന്ന നിശബ്ദതയാണ്. മാലിന്യം കണ്ടിട്ടും കണ്ണടയ്ക്കുക എന്നത് സഹിഷ്ണുതയല്ല, അശുചിത്വത്തെ സാധാരണവൽക്കരിക്കലാണ്. ഇരുണ്ട തെരുവ് കണ്ടിട്ടും ഒന്നും ചെയ്യാതിരിക്കുക എന്നത് വിധിയല്ല, ഉത്തരവാദിത്വത്തിന്റെ അഭാവമാണ്. ഒരു സുരക്ഷിത നഗരം സർക്കാർ ഒറ്റയ്ക്ക് നിർമ്മിക്കുന്നതല്ല. ഉത്തരവാദിത്വമുള്ള പൗരന്മാരും സുതാര്യമായ ഭരണ സംവിധാനങ്ങളും കർശനമായ നിയമ നടപടികളും ചേർന്നാണ് അത് പണിയുന്നത്. നമ്മുടെ നഗരവീഥികൾ വെറും യാത്ര ചെയ്യാനുള്ള വഴികളല്ല, അവ നമ്മുടെ ജനാധിപത്യത്തിന്റെ ദൈനംദിന പരീക്ഷണശാലകളാണ്. ആ വഴികളിലൂടെ ഓരോ മനുഷ്യനും ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന ദിവസം മാത്രമേ ഒരു നഗരം യഥാർത്ഥത്തിൽ പരിഷ്കൃതമാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: നമ്മൾ എല്ലാവരും ഒരേ സമയം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒന്ന്, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള ഭൗതിക ലോകം അഥവാ ലാൻഡ്സ്കേപ്പ്, മലകളും പുഴകളും കടലുകളും നഗരങ്ങളും നിറഞ്ഞ പരിമിതമായ അതിരുകളുള്ള ലോകമാണിത്. എന്നാൽ രണ്ടാമത്തെ ലോകം നമ്മുടെ ഉള്ളിലാണ്, അതാണ് മനസ്സിന്റെ ലോകം അഥവാ മൈൻഡ്സ്കേപ്പ്. ഭൗതിക ലോകത്തിന് അതിരുകളുണ്ട്, ഭൂപടങ്ങളുണ്ട്, എന്നാൽ മനസ്സിന്റെ ലോകത്തിന് അതിരുകളില്ല. മിൽട്ടൺ തന്റെ പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞതുപോലെ മനസ്സിന് അതിൻ്റെതായൊരിടമുണ്ട്. അതിന് നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും സാധിക്കും. ഈ ലോകം എത്ര സുന്ദരമാണെന്ന് തീരുമാനിക്കുന്നത് പുറത്തുള്ള കാഴ്ചകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ടാണ് ഒരേ കാഴ്ച കാണുന്ന രണ്ട് വ്യക്തികൾക്ക് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ലോകം എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞർ പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ഭൗതിക ലോകത്താണെങ്കിൽ പുതിയ ആശയങ്ങൾ ജനിക്കുന്നത് മനസ്സിന്റെ ഭാവനയിലാണ്. വിമാനം കണ്ടുപിടിക്കുന്നതിന് മുൻപ് റൈറ്റ് സഹോദരന്മാരുടെ മനസ്സിൽ അത് പറന്നു തുടങ്ങിയിരുന്നു. താജ്മഹൽ മണ്ണിൽ ഉയരുന്നതിന് മുൻപ് ഷാജഹാന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. ഭൗതിക ലോകത്ത് നമുക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ സമയവും വാഹനവും വേണം. എന്നാൽ മനസ്സിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും സഞ്ചരിക്കാം, നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള ലോകത്തേക്ക് യാത്ര ചെയ്യാം. ഈ ഭാവനാശക്തിയാണ് മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നാം വസിക്കുന്ന ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ളതാണ് നാം നിർമ്മിക്കുന്ന ചിന്തകളുടെ ലോകം. പുറത്തെ ലോകം ശാന്തമായിരിക്കുമ്പോഴും ഒരാളുടെ ഉള്ളിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കാം. നേരെ മറിച്ച് പുറത്ത് വലിയ ബഹളങ്ങൾ നടക്കുമ്പോഴും ഉള്ളിൽ ഹിമാലയ സമാനമായ ശാന്തി സൂക്ഷിക്കുന്നവരുമുണ്ട്. നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് പുറത്തെ ലോകം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. മനസ്സൊരു കണ്ണാടി പോലെയാണ്. ഉള്ളിൽ സന്തോഷമാണെങ്കിൽ പുറത്തെ മരുഭൂമി പോലും പൂന്തോട്ടമായി തോന്നും. ഉള്ളിൽ സങ്കടമാണെങ്കിൽ സ്വർഗതുല്യമായ ഇടങ്ങളിൽ പോലും നമുക്ക് ശ്വാസം മുട്ടും. പലപ്പോഴും നാം പുറത്തെ ലോകത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിലെ ലോകത്താണ്. ഉള്ളിലെ മൈൻഡ്സ്കേപ്പ് ക്രമീകരിക്കപ്പെട്ടാൽ പുറത്തെ ലാൻഡ്സ്കേപ്പ് തനിയെ മനോഹരമാകും. ശാരീരികമായ പരിമിതികളുള്ളവർ പോലും ലോകം കീഴടക്കുന്നത് അവരുടെ മനസ്സിന്റെ വിശാലത കൊണ്ടാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർക്കുക. അദ്ദേഹത്തിന്റെ ശരീരം ഒരു ചക്രക്കസേരയിൽ തളയ്ക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടി കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറം സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ലാൻഡ്സ്കേപ്പ് പരിമിതമായിരുന്നു, എന്നാൽ മൈൻഡ്സ്കേപ്പ് പ്രപഞ്ചത്തേക്കാൾ വലുതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം തളർന്നു പോകുന്നത് സാഹചര്യം മോശമായതുകൊണ്ടല്ല, മറിച്ച് ആ സാഹചര്യത്തെ നേരിടാനുള്ള നമ്മുടെ മനസ്സിന്റെ ഭൂപടം ചെറുതായതുകൊണ്ടാണ്. പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പാർക്കെട്ടിലും പൂക്കൾ വിരിയിക്കാൻ നമുക്ക് സാധിക്കും. വിശാലമായ ഈ മനസ്സിനെ നാം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ഒരു തോട്ടം പരിപാലിക്കുന്നത് പോലെ വേണം മനസ്സിനെ കരുതി വയ്ക്കാൻ. അനാവശ്യമായ ചിന്തകളാകുന്ന കളകൾ പിഴുതുമാറ്റണം. നല്ല വായന, കല, സംഗീതം, ക്രിയാത്മകമായ സംഭാഷണങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ഉള്ളിലെ ലോകത്തെ സമ്പന്നമാക്കാം. നാം കാണുന്ന സ്വപ്നങ്ങളും നാം വെച്ചു പുലർത്തുന്ന ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ആന്തരിക ലോകത്തെ നിർമ്മിക്കുന്നത്. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പകരം സഹാനുഭൂതിയുടെയും സ്നേഹത്തിന്റെയും നിറങ്ങൾ കൊണ്ട് ആ ലോകം നിറയ്ക്കുക. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവായിരിക്കുന്നുവോ അത്രത്തോളം ആനന്ദമായിരിക്കും നിങ്ങളുടെ ജീവിതയാത്രയും. ഭൂമിയിലെ എല്ലാ ദൂരങ്ങളും നമുക്ക് അളക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ ചിന്തിക്കുന്നുവോ അത്രത്തോളം വിശാലമാകും നിങ്ങളുടെ ലോകം. പുറത്തെ ലോകത്തെ പരിമിതികളിൽ തളച്ചിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ സാമ്രാജ്യമുണ്ടെന്ന്. അവിടെ നിങ്ങൾ തന്നെയാണ് രാജാവ്. അവിടെ വിരിയിക്കുന്ന പൂക്കൾക്ക് വാട്ടമില്ല, അവിടെ ഒഴുകുന്ന പുഴകൾക്ക് അവസാനമില്ല. ദ മൈൻഡ്സ്കേപ്പ് ഈസ് ലാർജർ ദാൻ ദ ലാൻഡ്സ്കേപ്പ് എന്ന ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ലോകത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: നിങ്ങളിനി ഒരു കാര്യത്തിനും വരരുതെന്ന് കരുതിയതാ. എന്നാലും നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട നിലയ്ക്ക് വന്നു. നീ ഞാൻ എന്താ ചെയ്യണ്ടേ?
2: എന്തായാലും നമ്മുടെ കുടുംബത്തെ മൂത്ത കാരൻ ഒരു വല്യമാമ തന്നെയാണ്. വല്യമാമ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, എനിക്ക് എന്താ തന്നറിയാലോ? 15 പവൻ. ഇപ്പൊ സുധയ്ക്ക് കൊടുക്കാൻ പോണത് 50 പവനാ. കൊടുത്തോട്ടെ, ഒരു പരാതിയില്ല. എന്ന് വെച്ച് ഞങ്ങൾക്ക് എല്ലാം അവകാശപ്പെട്ട തറവാട് മാത്രം വിൽക്കാൻ പറ്റില്ല.
3: വിറ്റും ആരാ പറഞ്ഞു നിന്നോട്?
2: വിറ്റും പെറുക്കി ഈ കല്യാണം നടത്തുന്നു പറഞ്ഞ് ആധാരക്കെട്ടും കൊണ്ട് മെനഞ്ഞാൻ ഇറങ്ങി പോയതാ. ഞങ്ങളോട് ആരോട് ആലോചിച്ചിട്ടില്ല. ഇവനൊരാണല്ലേ, ഇവനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല.
1: അത് ചെയ്യാൻ പാടില്ല. കുടുംബത്തിലെ സന്തോഷം മാത്രം നോക്കാന്ന് പറഞ്ഞാ അത് തന്നെയാ.
4: ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ, പക്ഷെ എന്നോട് ഒരു വാക്ക് ആലോചിക്കണ്ടേ വലിയ മാമ? വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം. അതാലോചിച്ചിട്ടില്ല?
3: ആലോചിക്കേണ്ടൊന്നുമല്ല, അതിനൊക്കെ പല വഴികളും ഉണ്ട്, ഒന്നും അറിയാതെയല്ല.
4: എന്നെ തോൽപ്പിക്കണം, അത്രയേ ഉള്ളൂ ഏട്ടന്.
3: തലമുറ എന്ന വേക്കില്ലടാ മോനെ.
1: ഞാനേ തെറ്റോ ശരിയോ ഏതായാലും ഒരു അഭിപ്രായ വ്യത്യാസം നിലയ്ക്കേ ഭാഗം നടത്തിയാ നല്ലത്, പിന്നെ പരാതിയില്ലല്ലോ.
4: അതാ ഞാനും പറയണത്.
5: എനിക്കിപ്പോ മണ്ണും ഭൂമിയും ഒന്നും അല്ല പ്രശ്നം, എന്റെ അനിയത്തിയ. കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അത്. ആ വല്യമാമ എപ്പഴാ വന്നേ?
1: കൊച്ചേരായി.
5: എല്ലാരും ഉണ്ടല്ലോ. എന്താ പുതിയൊരു സഭ കൂടല്?
1: ഇവർക്കൊക്കെ ചില പരാതികളുണ്ട്.
5: ഓഹോ, അപ്പൊ കോടതിയാണ്, ആകപ്പിരിവായിരിക്കും അല്ലേ? അല്ലേ,
1: നീ ഇങ്ങോട്ട് വരിക, ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്.
5: എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് കഴിയട്ടെ ആദ്യം, എന്നിട്ട് വരാം. ഏൽട്ടേക്ക് പോയിക്കോളൂ. അച്ഛനും അമ്മയൊക്കെ ചത്തിട്ട് 5-6 കൊല്ലായില്ലേടി, പിന്നെ എന്തിനാ കരയണേ? സുധേന്ദ്രി ഇവളുടെ മുഖം വല്ലാണ്ടിരിക്കണേ.
6: അവള് കരച്ചില് തന്നെയാ. കുടുംബത്ത് കലഹണ്ടാക്കിട്ട് ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ.
5: ഒറ്റ വീക്കാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട, നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി.
6: എല്ലാരും ഒറ്റപ്പെടുത്തും.
5: വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം, പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ വയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുറുക്ക്. എല്ലാം ഉണ്ട്, പക്ഷെ 50 പവനില്ല. ഇന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്, ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. എന്താ ഒരേ ആ ഇനി പ്രതികൂട്ടി കയറാം, വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം.
4: ഏട്ടൻ എന്താ പരിഹസിക്കാണോ? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല.
5: ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യണോ നിന്നോട് ആലോചിക്കണോ?
1: ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ, അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും കൂടെ ഉള്ളത് അങ്ങനെയാണ്.
4: നിങ്ങളൊന്നും പറയണ്ട,
1: ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്, അത് നടത്തി കൊടുക്കണം. ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം.
5: അമ്മ എന്ത് പറഞ്ഞു?
6: ഭാഗം നടക്കട്ടെ, എല്ലാരും തല്ലി പിരിയണേലും നല്ലത് അതന്നെ.
5: നടക്കട്ടെ, വല്യമാമ തന്നെ നടത്തി കൊടുക്കുക, എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു, അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല.
1: അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നല്ലേ നോക്കി നടത്തണേ, അതിന്റെ ആദായം നീ എന്നല്ലേ വെച്ചണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ, ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും?
6: ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ, എല്ലാരും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ?
1: അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കും ഇല്ലല്ലോ.
5: ഇല്ലമ്മേ ഇല്ല, എന്റെ കയ്യിൽ ഒരു കണക്കും ഇല്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്, എന്റേതല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ.

0: പുറത്തേക്ക് പോടാ.
1: അവൻ വേര് കൊള്ളണ്ടോനാ, പഠിക്കട്ടെ മരുവേ, അവളെ പഠിക്കട്ടെ.
2: വിജയൻ അന്വേഷിച്ച് വീട്ടിലാ വന്നേ.
3: എന്താ വിശേഷം?
2: ശപിക്കരുത് ചേട്ടാ.
3: എന്താ എന്താ ചേട്ടൻ, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റോടാ?
2: ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ഒക്കെ മറന്ന് ഏട്ടൻ നേരത്തെ എന്റെ കൂടെ വരണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്ക് വീട് വേണ്ട, തൊത്ത് വേണ്ട, ഒന്നും വേണ്ട. ഏട്ടനും എടുത്തി മക്കളും അവിടെ ഉണ്ടായിരുന്നാ മതി.
3: വേണ്ട മോനെ, ഇനി ഒരു മടക്കല്ല. പറ്റിപ്പിടിച്ചു നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നെ. ഇനി വേണ്ട, ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പോതാ, പുതിയ മണ്ണ് ഉണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ, അതൊക്കെ ഇനി ഉണ്ടാവും. പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മുടെ, നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല? കുത്തിക്കളിച്ചുണ്ടാക്കി ഇവിടെ അതുപോലെയൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാവും, ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരികയാണെങ്കിൽ.
2: അമ്മയോട് ഞാൻ ഏട്ടനെയും കൊണ്ടേ ചെല്ലു എന്ന് പറഞ്ഞിട്ടാ പോന്നു.
3: അമ്മയോട് പറയാ ഞങ്ങൾക്കിവിടെ സുഖാണ്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പെടുത്തുണ്ടാവും. അമ്മ കാത്തിരുന്ന് വിഷമിക്കുന്നുണ്ടാവും.
0: ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ട്.
3: വേണ്ട, പാലില്ലാത്ത കാപ്പി. കയറി ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലമല്ല. ഓക്കെ ഉണ്ടാവും, അന്ന് വരണം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്.
2: മാസത്തിലൊരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം.
3: അങ്ങനെ കണക്കൊന്നും വയ്ക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വെയ്യുമ്പളക്കാലോ. സമാധാനായിട്ട് പോ. നീ ഒന്നും ഒന്ന് പറഞ്ഞൂലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ.
2: പോയി ഞാൻ ഇടയ്ക്ക് വരാം.
0: ചോക്കേടും പറയൂ.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം പുതിയ തുടക്കങ്ങൾ. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ അവസരമാണ്. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് പുതിയൊരു മനസ്സോടെ ഒരു പുതിയ ദിവസം തുടങ്ങാൻ സാധിക്കണം. ഒരു പുതിയ തുടക്കം ഒരു പുതിയ പ്രതീക്ഷയാണ്. പലപ്പോഴും നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നു. പക്ഷേ ആ ദുഃഖം നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓരോ ദിവസവും ഒരു പുതിയ പേജ് പോലെയാണ്. ആ പേജിൽ നമുക്ക് പുതിയൊരു കഥ എഴുതാൻ സാധിക്കണം. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചിത്രകാരനുണ്ടായിരുന്നു. അയാൾക്ക് അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നു.

പക്ഷെ അയാൾക്ക് ഒരു തെറ്റുപറ്റിയാൽ ആ ചിത്രം മുഴുവൻ നശിപ്പിക്കുമായിരുന്നു. അയാൾക്ക് തന്റെ തെറ്റുകളെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം അയാളുടെ ഗുരു അയാളോട് പറഞ്ഞു, ഒരു തെറ്റ് ഒരവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മാറ്റിവെച്ച് നിനക്ക് പുതിയൊരു ചിത്രം വരയ്ക്കാൻ സാധിക്കണം. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് അത്ഭുതം തോന്നി. അയാൾ ഒരു പുതിയ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് ഒരു തെറ്റുപറ്റി. അയാൾ ആ തെറ്റ് നശിപ്പിക്കാതെ ആ തെറ്റിനെ ഒരു പുതിയ ചിത്രമാക്കി മാറ്റി. ആ ചിത്രം ഒരുപാട് മനോഹരമായിരുന്നു. ഈ കഥയിലെ ചിത്രകാരനെ പോലെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതൊരവസാനമായി കാണാതെ അതിനെ ഒരു പുതിയ തുടക്കമായി കാണാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എങ്ങനെ പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് ഇന്നത്തെ ദിവസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. ഒരു പുതിയ ലക്ഷ്യം വയ്ക്കുക. ഓരോ ദിവസവും നമുക്ക് ഒരു പുതിയ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കണം. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പുതിയ ഹോബി തുടങ്ങുക. ഒരു പുതിയ പുസ്തകം വായിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പുതിയ തുടക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പുതിയ തുടക്കങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ പുതിയ തുടക്കങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾക്ക് കാരണമായേക്കും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരി, പ്രത്യേകിച്ച് മദ്യപാനം, നമ്മൾക്ക് പലപ്പോഴും കടുത്ത ഛർദിയോ ഛർദിക്കാനുള്ള തോന്നലോ നൽകാം. ഇത് സാധാരണയായി ഒരു അസുഖകരമായ അനുഭവം മാത്രമായി നാം കണക്കാക്കുന്നു. എന്നാൽ ഈ ശക്തമായ ഛർദി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഗുരുതരമായ ഒരു ആന്തരിക മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് മല്ലറി വെയ്സ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ഇതൊരു അപൂർവ രോഗമല്ല. കടുത്ത മദ്യപാനം മൂലമുണ്ടാകുന്ന ശക്തമായ ഛർദിയുടെ ഫലമായി നമ്മുടെ ഭക്ഷണനാളം ആമാശയവുമായി ചേരുന്ന ഭാഗത്ത് മുറിവ് സംഭവിക്കുകയും അത് കടുത്ത രക്തസ്രാവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഒരു നിമിഷം മുൻപ് സാധാരണ ഛർദിൽ മാത്രമായിരുന്ന ഒരു വ്യക്തി അടുത്ത നിമിഷം രക്തം ഛർദിച്ച് അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഈ രോഗാവസ്ഥ മൂലമാണ്. ഇത് ലഹരിയുടെ വിഷാംശം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മേലുള്ള ശാരീരിക പീഡനം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഛർദി ഇത്ര വലിയൊരു മുറിവിന് കാരണമാകുന്നത് എന്ന് നോക്കാം. മല്ലറി വെയ്സ് സിൻഡ്രോം പ്രധാനമായും ബാധിക്കുന്നത് അന്നനാളവും ആമാശയവും ചേരുന്ന ഭാഗത്തെയാണ്. ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് ആസിഡ് തികട്ടി വരുന്നത് തടയാനായി അവിടെ ഒരു വാതിൽ, അതായത് സ്ഫിങ്ക്ടർ ഉണ്ട്. ഈ ഭാഗം വളരെ ലോലമായ പേശികളും കഫ ചർമ്മവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടുത്ത മദ്യപാനം മൂലം ഛർദിക്കുമ്പോൾ ആമാശയത്തിലെയും നെഞ്ചിലെയും പേശികൾ അമിതമായ ശക്തിയോടെ സങ്കോചിക്കുന്നു. ഈ സങ്കോചം അന്നനാളത്തിനും ആമാശയത്തിനും ഇടയിലുള്ള ലോലമായ ഭാഗത്തേക്ക് കടുത്ത സമ്മർദ്ദം ചെലുത്തും. ഇതൊരു അമിതമായി വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ് പോലെയാണ്. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അന്നനാളത്തിന്റെ ആമാശയത്തോട് ചേർന്നുള്ള ഭിത്തിയിൽ നീളത്തിൽ ഒരു ചെറിയ കണ്ണീർ അല്ലെങ്കിൽ മുറിവ് സംഭവിക്കുന്നു. ഈ മുറിവ് ചെറുതാണെങ്കിലും ഈ ഭാഗത്ത് രക്തക്കുഴലുകൾ ധാരാളമുള്ളതിനാൽ മുറിവിലൂടെ രക്തം ആമാശയത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ഇതാണ് ഛർദിലിനൊപ്പം രക്തം പുറത്തുവരാൻ കാരണം. ഈ അവസ്ഥയെ മല്ലറി വെയ്സ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. 1929 ഈ പ്രതിഭാസം ആദ്യമായി തിരിച്ചറിഞ്ഞ ഡോക്ടർമാരായ കെന്നത് മല്ലറിയുടെയും സൊലമൻ വെയ്സിന്റെയും പേരിലാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. മല്ലറി വെയ്സ് സിൻഡ്രോം ഉണ്ടാകുന്നതിന് 50% മുതൽ 75% വരെ കാരണവും കടുത്ത മദ്യപാനമാണ്. അമിതമായി മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷാംശം കാരണം ശരീരം അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു. ഈ ശക്തമായ ഛർദി തന്നെയാണ് പ്രധാന വില്ലൻ. വിട്ടുമാറാത്ത മദ്യപാനം അന്നനാളത്തിലും ആമാശയത്തിലും വീക്കവും ബലഹീനതയും ഉണ്ടാക്കുന്നു. ഈ ദുർബലമായ പേശികളിൽ സമ്മർദ്ദം വരുമ്പോൾ മുറിവുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മദ്യപാനം കാരണം ഉണ്ടാകുന്ന കരൾ രോഗം അഥവാ ലിവർ സിറോസിസ് പോലുള്ള അവസ്ഥകൾ അന്നനാളത്തിലെ രക്തക്കുഴലുകളിൽ സമ്മർദ്ദം കൂട്ടുന്നു. ഈ സമ്മർദ്ദം മുറിവുണ്ടാകാനുള്ള സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കും. ആദ്യം സാധാരണ ഛർദിൽ വരികയും അതിനുശേഷം തെളിഞ്ഞ ചുവന്ന രക്തം ഛർദിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കോഫി തരികൾ പോലുള്ള രക്തം ഛർദിക്കുക. ഇതാണ് മല്ലറി വെയ്സ് സിൻഡ്രോമിന്റെ പ്രധാന ലക്ഷണം. ശക്തമായ ഛർദിയെ തുടർന്ന് നെഞ്ചിന്റെ താഴെ ഭാഗത്തോ വയറിന്റെ മുകൾ ഭാഗത്തോ കഠിനമായ വേദന അനുഭവം.

0: രക്തസ്രാവമുണ്ടെങ്കിൽ ഡോക്ടർമാർ എൻഡോസ്കോപ്പി വഴി അന്നനാളം പരിശോധിച്ച് മുറിവിൽ നേരിട്ട് ക്ലിപ്പുകളോ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിച്ച് രക്തസ്രാവം നിർത്തുന്നു. ആമാശയത്തിലെ ആസിഡിന്റെ ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ നൽകുന്നത് മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. കടുത്ത രക്തനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്തം നൽകേണ്ടതും അനിവാര്യമാണ്. മല്ലറി വെയ്സ് സിൻഡ്രോം 100% പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. ഛർദിക്ക് കാരണമാകുന്ന തരത്തിലുള്ള കടുത്ത മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് പ്രധാന കാര്യം. അസുഖം കാരണം ഛർദി വരുന്ന സന്ദർഭങ്ങളിൽ കഴിവതും കഠിനമായി സമ്മർദ്ദം കൊടുത്ത് ഛർദിക്കാതിരിക്കാൻ ശ്രമിക്കുക. മദ്യപാനം ഒഴിവാക്കി ആമാശയത്തിന്റെയും അന്നനാളത്തിന്റെയും ഉൾഭാഗത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുക. ഈ രോഗം നമ്മെ പഠിപ്പിക്കുന്നത് ലഹരിയുടെ ആഘാതം പുറമേ മാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങളെയും മുറിവേൽപ്പിക്കും എന്നതാണ്. മല്ലറി വെയ്സ് സിൻഡ്രോം എന്നത് ലഹരി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആന്തരികമായ ഹിംസയുടെ ഒരു നേർക്കാഴ്ചയാണ്. കുടലുകളും അന്നനാളവും തമ്മിൽ ചേരുന്ന ഭാഗം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന കവലയാണ്. ആ കവലയിൽ മുറിവുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതം താറുമാറാക്കുന്നു. കടുത്ത മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഛർദിലിനെ ഒരു മുന്നറിയിപ്പായി കാണുക. ഒരു തവണ രക്തം ഛർദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ ലഹരി ഉപയോഗമാകണം. ഇത് ലഹരി വിടാനുള്ള ഏറ്റവും ശക്തമായ സൂചനയാണ്. ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കുന്നതിനും കഠിനമായ ഛർദി ഒഴിവാക്കുന്നതിനും ഉടൻ ചികിത്സ തേടുക. ശരീരമാണ് പ്രധാനം. അതിനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒന്നും വേണ്ട തന്നെ, പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ.
1: ലഹരിക്കെതിരെ

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: വിളർച്ചയും ഭക്ഷണത്തിലൂടെയുള്ള പരിഹാരമാർഗവും. വിളർച്ചയെ അറിയാം. ഇന്ന് ഏറെ സുപരിചിതമായ ഒരു വാക്കാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ പ്രാധാന്യത്തോടെ ബോധവൽക്കരണം നടത്തിയ മറ്റൊരാരോഗ്യ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ബോധവൽക്കരണം അതിൻ്റെ എല്ലാ തലങ്ങളും പിന്നിട്ട് ഇനി എന്ത് എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും വിളർച്ചയെ പ്രതിരോധിക്കുന്നതിൽ കാര്യമായ പുരോഗതി നമ്മൾ ആർജിച്ചിട്ടില്ല എന്നു വേണം കരുതുവാൻ. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 2015-16 കണക്കുകൾ സൂചിപ്പിക്കുന്നത് 15-49 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ 53.1% പേർ വിളർച്ചാ ബാധിതരാണ്. ഇത് 2019-20 ആയപ്പോഴേക്കും 57% മാറി. അതായത് 4% വർദ്ധനവ് ഉണ്ടായി. ഇതേ കാരണങ്ങൾ അല്ലെങ്കിൽ ഇതേ കണക്കുകൾ കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 34.3% 2% വർദ്ധനവോടെ 36.3% മാറി. അനുദിനം ആരോഗ്യരംഗത്ത് പുരോഗതി കൈവരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും സാക്ഷരരായ കേരളീയ ജനതയ്ക്ക് ഇനിയും വിളർച്ചയ്ക്ക് കടിഞ്ഞാണിടുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ കണക്കുകൾ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒട്ടേറെ അപകടങ്ങൾ മറഞ്ഞിരിക്കുന്ന വിളർച്ചയെ തടയുവാനും നേരിടാനുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ വിളർച്ചയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും പരിഹാരമാർഗങ്ങളും നമ്മെ സഹായിക്കും. രക്തത്തിൽ ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീന്റെ അളവ് നിശ്ചിത അനുപാതത്തിൽ നിന്നും കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച. പുരുഷന്മാരിൽ 13-16 g/dL വരെയും സ്ത്രീകളിൽ 12-15 g/dL വരെയുമാണ് ഹീമോഗ്ലോബിന്റെ ശരിയായ അനുപാതം. ഈ അനുപാതത്തിന് കുറവുണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ട് വിളർച്ചയുണ്ടാകാം. അതിലൊന്ന് രക്തനഷ്ടം മൂലമുണ്ടാകുന്ന വിളർച്ചയാണ്. ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനം പല കാരണങ്ങളാൽ ശരീരത്തിൽ കുറയുന്നതുകൊണ്ട് വിളർച്ചയുണ്ടാകാം. അതുപോലെ ചുവന്ന രക്താണുക്കളുടെ ഉയർന്ന തോതിലുള്ള വിഘടനവും വിളർച്ചയുണ്ടാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഈ കാരണങ്ങൾക്ക് ഹേതുവാകുന്ന മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം വിളർച്ചയ്ക്ക് കാരണമാകുന്നു. സ്ത്രീകളിലും കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്കും വിളർച്ചയുടെ തോത് വർദ്ധിക്കുന്നതിന് ഇതൊരു പ്രധാന കാരണമാണ്. ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതും വിളർച്ച ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണമാണ്. പോഷകക്കുറവ് മൂലമുണ്ടാകുന്ന ഈ വിളർച്ചയെ അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന വിളർച്ച എന്ന് പറയുന്നു. ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ. ഇരുമ്പ് പോലെ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന മറ്റു പോഷക ഘടകങ്ങളാണ് ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബി12, വൈറ്റമിൻ ബി, വിറ്റാമിൻ സി തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇവയുടെ അഭാവം വിളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. കുട്ടികളിൽ കാണപ്പെടുന്ന വിരശല്യം വിളർച്ചയ്ക്കുള്ള മറ്റൊരു പ്രധാന കാരണമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അണുബാധ

0: അരിവാൾ രോഗം പോലെയുള്ള ജനിതക രോഗങ്ങൾ, അടുത്തടുത്തുള്ള പ്രസവം തുടങ്ങിയവയും വിളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇനി വിളർച്ചയുടെ പ്രധാന ലക്ഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. തൊക്ക്, കൺതടങ്ങൾ, നാവ്, മോണ, കൈനഖങ്ങൾ എന്നിവ വിളറി കാണപ്പെടുക, ക്ഷീണം, തലവേദന, തലകറക്കം, തളർച്ച, വിശപ്പില്ലായ്മ, മുടികൊഴിച്ചിൽ, അമിത ഹൃദയമിടിപ്പ്, ശ്വാസതടസ്സം, ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, ഇതുകൂടാതെ കൈവിരലുകളിലെ മുട്ടുകൾക്കും നഖങ്ങൾക്കും ചുറ്റുമുള്ള ചർമ്മത്തിലുണ്ടാകുന്ന കറുപ്പ്, കാൽപാദങ്ങളിൽ നീരുവയ്ക്കുക, നഖങ്ങൾ സ്പൂണിന്റെ ആകൃതിയിൽ വളയുക തുടങ്ങിയവയൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാകാം. ഇതുകൂടാതെ കാൽപാദങ്ങളിൽ നീരുവയ്ക്കുക, നഖങ്ങൾ സ്പൂണിന്റെ ആകൃതിയിൽ വളയുക തുടങ്ങിയവയൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാകാം. ഇതിലേതെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ തോത് നിർണയിക്കുകയും വിളർച്ച കണ്ടെത്തി അത് ചികിത്സിക്കുകയും പരിഹാരമാർഗം തേടേണ്ടതുമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ വിളർച്ചയ്ക്ക് പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളും ഏറെയാണ്. പല ലക്ഷണങ്ങളും നിസ്സാരമായി തോന്നുമെങ്കിലും ശരിയായ പരിചരണവും ചികിത്സയും ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഹാനിയായി മാറുന്നവയാണ്. ഉദാഹരണത്തിന്, വിളർച്ചയുള്ള കുട്ടികളിൽ ശരീരഭാരം കുറയുക, ആരോഗ്യമില്ലായ്മ, ബുദ്ധിവികാസം തടസ്സപ്പെടുക, ഓർമ്മശക്തി കുറയുക, പ്രതിരോധശേഷി കുറയുക, വളർച്ചക്കുറവ് എന്നിവ കാണപ്പെടുന്നു. കൗമാരപ്രായത്തിലെ വിളർച്ചാബാധിതരായ പെൺകുട്ടികളിൽ തളർച്ച, ശ്രദ്ധക്കുറവ്, ആർത്തവ സമയത്ത് അധിക രക്തസ്രാവം, പ്രതികൂലമായ ഉൽപാദനശേഷി എന്നിവ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഗർഭിണികളിൽ ഗർഭമലസൽ, അകാല പ്രസവം, ഭാരം കുറഞ്ഞ കുട്ടികളുടെ ജനനം, ജനിച്ചു വീഴുന്ന കുട്ടികളിൽ അംഗവൈകല്യം, പ്രസവത്തോടെയുള്ള അമിത രക്തസ്രാവം, നവജാത ശിശുമരണം, ചാപിള്ള ജനനം തുടങ്ങിയ അപകടങ്ങളും വിളർച്ച മൂലം ഉണ്ടാകുന്നു. പ്രസവം അനുബന്ധിച്ചുണ്ടാകുന്ന അമിത രക്തസ്രാവം ജീവനു തന്നെ ഭീഷണിയായേക്കാം. മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാലിന്റെ ലഭ്യത കുറയാനും വിളർച്ച ഒരു പ്രധാന കാരണമാണ്. സ്ത്രീകളിൽ പ്രത്യുൽപാദന പ്രായമായ 15-45 വയസ്സിനിടയിലാണ് വിളർച്ച കൂടുതലായി കണ്ടുവരുന്നത്. പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങളും മാറി വരാം. വിളർച്ചയുടെ ലക്ഷണങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പക്ഷം എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതാണ്.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

1959 ഓഗസ്റ്റ് 10-ാം തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ചതുരംഗം. ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചതുരംഗം. ജെ എൻ ജെ ആർട്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മുതുകുളം രാഘവൻ പിള്ളയും പൊൻകുന്നം മർക്കിയും ചേർന്ന് സംഭാഷണം നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഇ എൻ സി നായരുടേതായിരുന്നു. ചിത്രസന്നിവേശം എം എസ് മണി, കലാസംവിധാനം കെ പി ശങ്കരൻകുട്ടിയുടേതും, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം ജി ദേവരാജൻ, കെ എസ് ജോർജ്, കുമരേശൻ, ശാന്ത പി നായർ, എം എൽ വസന്തകുമാരി, വസന്ത ഗോപാലകൃഷ്ണൻ, ഗുരുവായൂർ പൊന്നമ്മ, ശ്രീധർ എന്നിവരായിരുന്നു ഗായകർ. സത്യൻ, പ്രേംനസീർ, മുത്തയ്യ, പി എ തോമസ്, ബഹദൂർ, ജോസ് പ്രകാശ്, നാണുകുട്ടൻ, പത്മിനി, പ്രിയദർശിനി, അടൂർ പങ്കജം, എസ് പി പിള്ള, പങ്കജവല്ലി, പി കെ പാർവതി, ശ്യാമള, ശിവറാം, ബേബി രമണി, പി കെ മോഹൻ, ബ്രഹ്മമംഗലം, ലില്ലി എന്നിവരായിരുന്നു അഭിനേതാക്കൾ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കള്ളം പറയുന്നത് കണ്ടെത്താനായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കള്ളം പറയുന്നത് കണ്ടെത്താനായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി സുന്ദരമായ ഒരു പ്രണയഗാനം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഇലച്ചാർത്തുകളിൽ മഞ്ഞുകണങ്ങൾ പോലെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ, വെറുതെ ഇരുന്ന് കേൾക്കാൻ, യാത്രയ്ക്കിടയിൽ കേട്ടുകൊണ്ടേയിരിക്കാൻ, ആസ്വാദനത്തിൽ ആനന്ദത്തിൻ്റെ വാടാമുല്ലകൾ വിരിയിക്കാൻ പാട്ടിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം വെള്ളനാട് നിന്നും ആദർശ്, മനോജ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ബിഗ് ബ്രദർ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദീപ്, ആലാപനം അമിത് ത്രിവേദി, ഗൗരി ലക്ഷ്മി എന്നിവർ.

വരിക ഗന്ധർവ ഗായിക, പകരുക ഗാനപീയൂഷം, എൻ്റെ സിരകളിൽ ലഹരിയായത് നിറയ്ക്കുക. പാട്ടിൻ്റെ സഞ്ചരിത താളങ്ങളിൽ ഞാനും ഈ പ്രപഞ്ചവും ഒന്നായി നിൽക്കുന്നു. കെ ജെ യേശുദാസ് ആരംഭിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. ചിറയൻകീഴിൽ നിന്നും ആനന്ദ്, മേഘ എന്നിവർ, ചിത്രം മണിച്ചിത്രത്താഴ്, രചന മധുമുട്ടം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഒരു മേഘത്തുണ്ടിലേറി എങ്ങോ പോകുന്നതുപോലെ കാറ്റ് താരാട്ടുപാടുന്ന താളത്തിൽ ദലമർമ്മരങ്ങൾ, മനസ്സിൽ പൂമഴ പെയ്യ്ക്കുന്ന പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത പാട്ട് കേൾക്കാൻ കൊതിക്കുന്നത് കോലിക്കോട് നിന്ന് അരുണിമ, ഹിമ എന്നിവർ. ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഗാനത്തിന് ഈണമൊരുക്കിയിരിക്കുന്നത് വിദ്യാസാഗർ. രചന കൈരപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഗാനാലാപനം വി ദേവാനന്ദും സംഘവും.

മാസ്മരികമായ ഒരു നന്ദനോദ്യാനത്തിൽ പൂക്കളുടെ വശ്യമായ വിരുന്ന്. വസന്തചാരുത നിറഞ്ഞു നിൽക്കുന്ന ഈ നന്ദനോദ്യാനത്തിൽ നിന്നും എങ്ങും പോകാൻ വയ്യ. പാട്ടുകളുടെ കൂട്ടില്ലാത്ത ലോകം എത്ര ശുഷ്കമാണ്! ഏത് സ്വർലോകങ്ങൾ മുന്നിൽ വച്ച് നീട്ടിയാലും പാട്ടിന്റെ പാലാഴി ഒഴുകുന്ന ഈ ഭൂമി വിട്ട് പോകാൻ വയ്യ. അത്രമേൽ പാട്ടിന്റെ ആത്മാവ് എന്നെ ചുറ്റിപ്പുണർന്നു നിൽക്കുന്നു. പെരിങ്ങമലയിൽ നിന്നും രവി, മുരളി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്, ചിത്രം ഞാൻ ഗന്ധർവൻ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: ഫീനിക്സിന്റെ ചിറകുകളിൽ നിന്ന് ഉതിരുന്ന ഗാനാമൃതം, ഏഴ് സ്വരങ്ങൾ കൊണ്ട് ഏഴ് ലോകവും സ്വർലോകമാകുന്ന സംഗീത വിസ്മയം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. കരിപ്പൂരിൽ നിന്നും അഭിരാം, വിവേക് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

കുറുപുഴിൽ നിന്നും ഫെർണാണ്ടസ് ആവശ്യപ്പെടുന്നത് മിന്നൽ മുരളി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം സുഷിൻ ശ്യാം, ആലാപനം പ്രദീപ് കുമാർ.

ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം നോർത്ത് 24 കാദം എന്ന ചിത്രത്തിലേതാണ്. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചന നിർവഹിച്ച ഗാനം ആവശ്യപ്പെടുന്നത് കരകുളത്തു നിന്നും രാഹുൽ. സംഗീതം ഗോവിന്ദ് മേനോൻ, ആലാപനം ശ്രീനാഥ് ഭാസി.

മൂകമായിരിക്കുന്ന ചില പകൽ നേരങ്ങൾ, പാട്ടുമാത്രം കൂട്ടായിരിക്കുന്ന മുഹൂർത്തങ്ങൾ, മൗനത്തിൻ്റെ നാനാർത്ഥങ്ങൾ, നിദാന്തമായ കലയുടെ സൗമ്യവും സുന്ദരവുമായ ആനന്ദധാര, പാട്ടിൻ്റെ അമൃത പുളിനങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ധന്യത. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെടുന്നത് അഴീക്കോട് നിന്ന് ശ്യാം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം റെക്സ് വിജയൻ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ചിത്രം അശ്വാരൂഢൻ, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ജാസി ഗിഫ്റ്റ്, ആലാപനം ജാസി ഗിഫ്റ്റ് അഖില, ഗാനം ആവശ്യപ്പെട്ടത് പാലോട് നിന്നും ആഷിഖ്.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിദുരയിൽ നിന്നും നന്ദന, നൈതിക് എന്നിവർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം പി ജയചന്ദ്രൻ.

പനവൂരിൽ നിന്നും സച്ചിൻ, ദീപക് എന്നിവർ ആവശ്യപ്പെടുന്നു മഴയത്തു മുൻപേ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം നൽകിയത് രവീന്ദ്രൻ. ആലാപനം യേശുദാസും ചിത്രയും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് കെ പി എസ് സി ലളിതയുടെ വിശേഷങ്ങൾ കേൾക്കാം. ചലച്ചിത്രത്തിലെ അഭിനേതാക്കളെ എന്തുകൊണ്ടാണ് താരങ്ങൾ എന്ന് വിളിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് മരണമില്ലാത്തതുകൊണ്ടാണ്, അനശ്വരരായതുകൊണ്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ചത്, അതുപോലെ തന്നെ അവരുടെ ചലച്ചിത്രങ്ങൾ ഉള്ളിടത്തോളം അവർ മരിച്ചുപോയി കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ

അവരുടെ ചിന്തകളിലുണ്ടാവും. അവർ ദൂരെ എവിടെയോ അവർ പോയിരിക്കുന്നു എന്നേ നമുക്ക് തോന്നു. KPSC ലളിത ഇനി എന്നേക്കുമായി ഇല്ല എന്ന് ചിന്തിക്കാൻ നമുക്കാകുമോ? യാഥാർത്ഥ്യം അതാണെന്ന് ചിന്തിച്ച് ഉറപ്പിച്ചാലേ പറ്റൂ. അല്ലാത്തിടത്തോളം അവർക്ക് നമ്മുടെയൊന്നും മനസ്സുകളിൽ മരണമില്ല തന്നെ. അനുഭവങ്ങൾ പാളിച്ചകൾ, വാഴ്വേമായം, ശാന്തം, പെരുവഴി അമ്പലം, ഗോഡ്ഫാദർ, അങ്ങനെ ലളിതിയൻ ടച്ചുള്ള എത്രയെത്ര ചിത്രങ്ങൾ. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ KPSC ലളിതയ്ക്ക് മുഴുനീള വേഷമൊന്നുമില്ല, മൂന്നോ നാലോ സീനുകൾ. കുട്ടികളെ എടുത്ത് കിണറ്റിലിടാൻ പോകുന്ന ആ സീൻ ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയതുപോലുള്ള സ്പർശം അതിലെ മറ്റൊരു അഭിനേതാവിനും കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ സത്യം? അതുകൊണ്ടാണ് ഏറ്റവും ആദരവുള്ള ഇന്ത്യൻ അഭിനേത്രികളിൽ ഒരാളായി KPSC ലളിത നിലകൊള്ളുന്നത്.

അടൂരിന്റെ കൊടിയേറ്റത്തിൽ ശങ്കരൻകുട്ടി മുഴുനീള കഥാപാത്രമാണ്. അയാളുടെ ഭാര്യയായ ശാന്തമ്മ എന്ന കഥാപാത്രമായാണ് ലളിത എത്തുന്നത്. കുറച്ച് സീനുകളേ ഉള്ളൂ. അവസാന സീനിൽ ആകാശത്തിൽ അമിട്ടുപൊട്ടുന്ന ശബ്ദത്തിനൊപ്പം ഉറക്കെ ഉറക്കെ പൊട്ടിക്കരയുന്ന ശാന്തമ്മയെ നമ്മൾ കാണുന്നു. അതും ഒരു കൊടിയേറ്റമാണ്. വെങ്കലത്തിലെ ലളിത, അമരത്തിലെ ലളിത, സതയത്തിലെ ലളിത, മണിചിത്രത്താഴിലെ ലളിത, തേന്മാവിൻ കൊമ്പത്തിലെ ലളിത. പക്ഷേ ഒന്നിലും ലളിത ലളിതയായിരുന്നില്ല, കഥാപാത്രമായിരുന്നു. ശരിക്കും കഥാപാത്രം. ഏതൊരു സംവിധായകന്റെയും പ്രതീക്ഷയ്ക്കപ്പുറം ഉയരാനും പരിമിതികളെ മറികടക്കാനുമുള്ള കരുത്തുള്ള നടിയായിരുന്നു KPC ലളിത. സാധാരണ കഥാപാത്രമായി വരിക, അതിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരിക, അതാവട്ടെ ഒന്നും രണ്ടുമായ വൈവിധ്യങ്ങളല്ല, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം. അടുക്കളക്കാരി, പണിക്കാരത്തി, അയൽക്കാരി, ഏഷണിക്കാരി, അമ്മ, അമ്മായി, നാത്തൂൻ, അമ്മായിയമ്മ, അങ്ങനെ നൂറുകൂട്ടം കഥാപാത്രങ്ങൾ. മിക്കവാറും എല്ലാം ഉപനായിക വേഷങ്ങൾ. പക്ഷേ ഒരു പരാതിയും കൂടാതെ അവർ അതൊക്കെ സ്വീകരിക്കുകയും അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു. നിത്യഹരിതയായ നടി, മഹാനടി, അഭിനയത്തിനുള്ള കഴിവിനെ അഴകാക്കി മാറ്റിയ നടി KPC ലളിത.

സ്ക്രീനിൽ ബഷീർ, മതിലിനപ്പുറത്ത് നാരായണിയുടെ മധുര ശബ്ദം. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടിയുണ്ടെന്ന്? ജയിലല്ലേ, എല്ലാം എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുവോ? ശബ്ദം ഒരു കഥാപാത്രമായി മാറുകയായിരുന്നു. ഒന്നോർത്തു നോക്കൂ, വേറെ ആരെങ്കിലുമായിരുന്നു ആ ശബ്ദം കൊടുത്തിരുന്നതെങ്കിൽ ജയിലിനപ്പുറത്തെ ഒരു സ്ത്രീ തടവുകാരിയെ ആകുമായിരുന്നുള്ളൂ, നാരായണി ആകുമായിരുന്നില്ല. ആയിരുന്നെങ്കിൽ തന്നെ സിനിമ കണ്ടിറങ്ങുന്നത് വരെയേ കാണൂ. ഇത് നോക്കൂ, രണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും നാരായണി നമ്മുടെ മനസ്സിൽ നിന്നിറങ്ങിപ്പോയിട്ടില്ല. ശരീരവും മനസ്സും ആത്മാവും ശബ്ദവുമെല്ലാം അഭിനയത്തിന്റെ സൂക്ഷ്മതകളിലേക്ക് വിന്യസിച്ച അഭിനേത്രിയായിരുന്നു KPS ലളിത. അഭിനയം അവർക്ക് തൊഴിൽ മാത്രമായിരുന്നില്ല, ആനന്ദമായിരുന്നു. അത്രയേറെ അവർ അത് ആസ്വദിച്ചിരുന്നു. അതായിരുന്നു അവരുടെ ഊർജം. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ മേരിപ്പെണ്ണ്, പൊന്മുട്ടയിടുന്ന താറാവിലെ ഭാഗീരഥി, കനൽക്കാറ്റിലെ ഓമന, അച്ചുവിന്റെ അമ്മയിലെ കുഞ്ഞലചേട്ടത്തി, രസതന്ത്രത്തിലെ മൺപാത്ര വിൽപ്പനക്കാരി, അഭിനയ വിസ്മയത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കഥാപാത്രങ്ങൾ.

സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചലച്ചിത്രം, അതിൽ നായികയുടെ അമ്മവേഷമാണ് കെ പി എസ് ലളിതയ്ക്ക്. വീടൊഴിപ്പിക്കാൻ വരുന്ന ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരോട് തന്റെ മകളും ആ വീടും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. ഫ്ളാഷ് ബാക്ക് ഒന്നുമില്ലാതെയാണ് കെ പി എസ് ലളിത അത് പറയുന്നതെന്ന് ഓർക്കണം. മകളുടെ കല്യാണം നിശ്ചയിച്ചതും മുറ്റത്ത് പന്തലൊരുങ്ങിയതും കല്യാണത്തലേന്ന് കേടായ ജനറേറ്റർ നന്നാക്കാൻ അച്ഛൻ മെയിൻ സ്വിച്ച് ഓഫാക്കിയതും അതറിയാതെ അനിയത്തിയുടെ ഉടുപ്പ് ഇസ്തിരിയിടാൻ മകൾ സ്വിച്ച് ഓൺ ചെയ്തതും അച്ഛൻ പിടഞ്ഞു മരിച്ചതുമൊക്കെ അമ്മ വേഷത്തിൽ നിന്ന് കെ പി എസ് ലളിത പറയുമ്പോൾ അതൊക്കെ കൺമുന്നിൽ നടക്കുന്നതുപോലെ ഗോപാലകൃഷ്ണ പണിക്കർക്കും പ്രേക്ഷകർക്കും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ അഭിനേത്രിയുടെ കഴിവ് തന്നെയല്ലേ? അതുപോലെ സന്ദേശം എന്ന ചലച്ചിത്രത്തിൽ തനിക്ക് കിട്ടിയ സ്ത്രീധനം തീരെ കുറവായിരുന്നുവെന്ന് അമ്മയോട് പറയുന്ന മകൾ, മകൾ വേഷം ചെയ്യുന്നത് കെ പി എസ് ലളിതയാണ്. എനിക്കിത്തിരി സൗന്ദര്യം കുറവായിരുന്നെങ്കിൽ ആനന്ദേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നു. എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് അവരത് ചോദിക്കുന്നത് എന്ന് നോക്കൂ. അക്ഷരാർത്ഥത്തിൽ ഒരു മഹാനടിയായിരുന്നു കെ പി എസ് ലളിത.

കഥ തുടരുമെന്ന പേരിൽ കെ പി എസ് ഇല്ലത ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിലൊരു പോരാളിയെ നമുക്ക് വായിക്കാം. ചെറുത്തുനിൽപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും രാഷ്ട്രീയമുണ്ടതിൽ, അഭിനയത്തോടുള്ള പ്രതിബദ്ധതയുണ്ടതിൽ, കലയോടുള്ള അദമ്യമായ അഭിനിവേശമുണ്ടതിൽ, കെ പി എസ് സിയുടെ നാടകത്തട്ടകങ്ങളിൽ നിന്ന് ചലച്ചിത്രത്തിന്റെ ആകാശഗോപുരങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നത് ആരെയും ഒതുക്കി തീർത്തിട്ടോ വെട്ടിപ്പിടിച്ചിട്ടോ അല്ല, സ്വന്തം കഴിവ്, ആത്മവിശ്വാസം, അതൊക്കെയാണ് അവരെ താരമാക്കി മാറ്റിയത്. നാടകപുത്രിയിൽ നിന്ന് താരരാജ്ഞിയിലേക്കുള്ള പരിണാമം അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അർഹത കൊണ്ട് അവർ നേടിയെടുത്തതാണ്.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഓണാട്ടുകരയിലെ പച്ചപ്പാവാട പുതച്ച പാടങ്ങളുടെ പ്രസരിപ്പ് ഉള്ളു നിറയെ കൊണ്ടു നടന്ന കൊച്ചു പാവാടക്കാരി പൊന്നരിവാളമ്പിളിയില് എന്ന പാട്ടിന് ചുവടുവച്ചുകൊണ്ടാണ് ആദ്യമായി അരങ്ങിൽ പ്രകാശം പരത്തിയത്. കായംകുളത്തെ രാമപുരം ഗ്രാമത്തിലെ മഹേശ്വരിയെ കെ പി എസ് സി ലളിതയാക്കി മാറ്റിയതിനു പിന്നിൽ അനുഭവ തീക്ഷ്ണതയുടെ നാടകകാലങ്ങളുണ്ട്. ഒരു സർഗജീവിതത്തെ നീതിപൂർവം വായിച്ചെടുക്കുമ്പോൾ ആ കാൽപ്പാടുകൾ ചലച്ചിത്രത്തിന്റെ ആഘോഷപ്രഭയിൽ മാഞ്ഞുപോകാതെ നോക്കാൻ കെ പി എസ് സി ലളിതയ്ക്ക് അറിയാമായിരുന്നു. അശ്വമേധം, മുടിയനായ പുത്രൻ, സർവേക്കല്ല്, പുതിയ ആകാശം, പുതിയ ഭൂമി, കൂട്ടുകുടുംബം, ശരശയ്യ, തുലാഭാരം, യുദ്ധകാന്ഡം, ഇന്നലെ, ഇന്ന്, നാളെ, മാനസപുത്രി, ജീവിതം അവസാനിക്കുന്നില്ല തുടങ്ങി കെ പി എസ് സി നാടകങ്ങളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി കെ പി എസ് സി ലളിത നിറഞ്ഞാടി. പിന്നീട് 600 ചലച്ചിത്രങ്ങളിൽ ഭാവസൂക്ഷ്മതയാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അഭിനയം ആത്മാവിഷ്കാരമായിട്ടെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും കെ പി എസ് സി ലളിത ഒരു സിലബസ് ആണെന്ന് പറയാതിരിക്കാനാവില്ല.

കഥാപാത്രങ്ങൾ കൽപ്പിതമോ ഭാവനാത്മകമോ അസ്വാഭാവികമോ ആകട്ടെ, അവരെ കൃത്യമായും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ KPS ലളിത എന്ന അഭിനേത്രിക്ക് കഴിഞ്ഞിരുന്നു. താൻ ജീവിതത്തിന്റെ സഞ്ചിത നിധിയായി എന്ന് കരുതുന്ന മനുഷ്യരുടെ ജീവിത രീതികൾ, ഇടങ്ങൾ, സ്വഭാവങ്ങൾ, വേഷവിധാനങ്ങൾ, നടത്തം, ഇരിപ്പ്, നവരസങ്ങൾ എന്നിവയിൽ നിന്ന് ആവശ്യമായത് മാത്രമെടുത്ത് കഥാപാത്രത്തിന് നൽകുക എന്നതായിരുന്നു KPS ലളിതയുടെ രീതി. നാടകത്തിലെ നാടകീയതയും സിനിമയിലെ നാടകീയ മുഹൂർത്തങ്ങളും രണ്ടുതരം പരിഗണന ആവശ്യപ്പെടുന്നതാണെന്ന് അവർക്കറിയാമായിരുന്നു. ഏറ്റവും മികച്ചതെന്ന് സംവിധായകർക്ക് തോന്നും വിധത്തിൽ സമ്പന്നമായ ഒരു കഥാപാത്ര പരിചരണം KPS ലളിതയുടെ ഉപലബ്ധിയായിരുന്നു. കഥാപാത്രങ്ങളുടെ പ്രത്യക്ഷ സാമൂഹിക സ്വഭാവങ്ങൾ ആഴത്തിൽ ഫലിപ്പിക്കുന്ന ഒരു പരിചരണ രീതി KPS ലളിതയ്ക്കുണ്ട്. ദേശം, ഭാഷ, വേഷം, സമുദായം, ജീവിത സന്ദർഭം, മനോഭാവം, പ്രകടമായ പൊതുഭാവം എന്നിവയൊക്കെ വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന നടി, അതായിരുന്നു KPS ലളിത.

എനിക്ക് അയാളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരുടെ അഭിനയം ഇഷ്ടമില്ല എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ചെങ്കിലും പറയുമായിരിക്കും. എന്നാൽ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും പറയുമോ അങ്ങനെ ഒരു അഭിപ്രായം കെ പി എസ് ലളിതയെക്കുറിച്ച്? ഒരു കുഞ്ഞുകുട്ടി പോലും അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ടെന്നാൽ അത്രയേറെ നിഷ്കളങ്കമാണ് കലയുടെ കാര്യത്തിൽ അവർ, അത്രയേറെ സമർപ്പിതമാണ് അഭിനയ ജീവിതത്തിൽ അവർ. അതുകൊണ്ടാണ് ഏതു കഥാപാത്രമായും പെട്ടെന്ന് താതാത്മ്യപ്പെടാൻ അവർക്കാകുന്നത്. ഈഗോയുടെ ഒരംശവും അവരുടെ അഭിനയത്തിലില്ല എന്നതാണ് അവരെ ശുദ്ധ കലാകാരിയാക്കുന്നത്, ഇഷ്ടനടിയാക്കുന്നത്, പ്രായഭേദമന്യേ ഏവർക്കും ഇഷ്ടമാകുന്ന പ്രിയപ്പെട്ടവരാകുന്നത്. ഏതു സംവിധായകനും ഒരു നായിക നടിയെ കിട്ടും, പക്ഷേ കെ പി എസ് സി ലളിതയെപ്പോലൊരു അഭിനേത്രിയെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കെ പി എസ് സി ലളിതയെപ്പോലൊരു നടി ഇനി മലയാളത്തിൽ എന്നു വരാനാണ്? ഇല്ല, അങ്ങനെയൊരു പ്രാതിഭാസികത മലയാളത്തിൽ ഇനിയുണ്ടാവില്ല. ആ നക്ഷത്രം പൊലിഞ്ഞു. പക്ഷേ അത് 5 ദശാബ്ദത്തിലധികമായി ചൊരിഞ്ഞുകൊണ്ടിരുന്ന പ്രകാശധാര ഇന്നും അഭ്രപാളികളിൽ നിന്ന് നമ്മുടെ ആസ്വാദനത്തിന്റെ അന്തർധാരകളിലേക്ക് പെയ്തുകൊണ്ടേയിരിക്കുന്നു.

വാൽക്കണ്ണാടി എന്ന ചലച്ചിത്രം. ഭ്രാന്തനായ മകനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ രണ്ട് ഭാവങ്ങൾ. ഇങ്ങനെ ജീവിച്ചു കാണിക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഓരോ ചിത്രത്തിലും തന്റെ കഥാപാത്രത്തെ അത്രമേൽ ഗാഢമായി അവതരിപ്പിച്ചുകൊണ്ട് അവർ പ്രേക്ഷകരുടെ സംവേദനക്ഷമതയോട് സമരസപ്പെട്ടു. ആ അസാമാന്യ വൈഭവം തിരശീലയിലും അരങ്ങിലും അവർ തെളിയിച്ചു. അമരത്തിലും ശാന്തത്തിലും ദേശീയ അവാർഡ് ലഭിച്ചു. പക്ഷേ അതേക്കാളൊക്കെ വലിയ പുരസ്കാരം പ്രേക്ഷക ഹൃദയങ്ങളിലായിരുന്നു. അത് ചിരകാലം അങ്ങനെയായിരിക്കുകയും ചെയ്യും. കാരണം ചലച്ചിത്രം എന്ന വിസ്മയകലയുടെ പ്രഭയിലും തിരക്കിലും ആരാധനാ വലയത്തിലും കുടുങ്ങിക്കിടക്കാതെ സ്വന്തം ജീവിതത്തെ മലയാളി സമൂഹത്തോട് അടുപ്പിച്ചു നിർത്താൻ KPSC ലളിതയ്ക്ക് കഴിഞ്ഞു. കാരണം അവർ അഭിനേത്രിയായിരുന്നു, താരത്തിന്റെ ഭ്രമാത്മകതകളിൽ പെട്ടുപോകാത്ത കലാകാരി, ശരിക്കും കലാകാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു നഗരത്തിന്റെ മുഖം അതിന്റെ കൂറ്റൻ കെട്ടിടങ്ങളിലോ മിന്നുന്ന പരസ്യബോർഡുകളിലോ മാത്രം കാണാനാവില്ല. അതിന്റെ യഥാർത്ഥ മുഖം വായിക്കേണ്ടത് തെരുവുകളിലൂടെയാണ്. രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങുന്ന സാധാരണക്കാരന്റെ ചുവടുകളിൽ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ വഴിയിൽ, ആശുപത്രിയിലേക്ക് ഓടുന്ന ആംബുലൻസിന്റെ പാതയിൽ, വയോധികൻ സൂക്ഷിച്ചു നടക്കുന്ന നടപ്പാതയിൽ, അവിടെയാണ് ഒരു നഗരത്തിന്റെ സംസ്കാരം തെളിയുന്നത്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ നഗരവീഥികൾ ഒരു ഭരണകൂടത്തിന്റെ അധിക സൗകര്യമല്ല, പൗരന്റെ അടിസ്ഥാന അവകാശമാണ്. എന്നാൽ നമ്മുടെ പല നഗരവീഥികളിലൂടെയും നടന്നു നോക്കിയാൽ വികസനത്തിന്റെ വലിയ അവകാശവാദങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അസ്വസ്ഥമായ യാഥാർത്ഥ്യം കാണാം. ഇളകിപ്പോയ സ്ലാബുകൾ, മൂടിയില്ലാത്ത ഓടകൾ, മാലിന്യ കൂമ്പാരങ്ങൾ, ദുർഗന്ധം നിറഞ്ഞ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങൾ, റോഡിലേക്കൊഴുകുന്ന മലിനജലം, നിയമം മറികടന്ന്

പായുന്ന വാഹനങ്ങൾ, ഇവയെല്ലാം ചേർന്ന് നഗരജീവിതത്തെ ഒരു നിരന്തര അപകടയാത്രയാക്കി മാറ്റുന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ കാഴ്ചകൾ നമുക്ക് അസാധാരണമായി തോന്നാതിരിക്കുന്നു എന്നതാണ്. അപകടകരമായത് പതിവാകുമ്പോൾ സമൂഹത്തിന്റെ പ്രതിഷേധ ശേഷിയാണ് ആദ്യം മരിക്കുന്നത്. ഒരു കാൽനട യാത്രക്കാരന് റോഡിലൂടെ സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത ഒരു നഗരം എത്ര വലിയ വികസനത്തിന്റെ അവകാശവാദം ഉന്നയിച്ചാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം അവശേഷിക്കും. റോഡുകൾ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? നഗരങ്ങൾ കാറുകൾക്കും ബസ്സുകൾക്കും ലോറികൾക്കും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണോ? ഒരു വയോധികന്, ഭിന്നശേഷിക്കാരന്, ഗർഭിണിക്ക്, ചെറിയ കുട്ടിയുമായി നടക്കുന്ന അമ്മയ്ക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, ഇവർക്കെല്ലാം സുരക്ഷിതമായി നടക്കാനുള്ള അവകാശമില്ലേ? നടപ്പാതയുണ്ടെങ്കിൽ അതിൽ വ്യാപാര വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നു. നടപ്പാതയില്ലെങ്കിൽ റോഡിന്റെ അരികിലൂടെ ജീവൻ പണയം വെച്ച് നടക്കണം. ചിലയിടങ്ങളിൽ ഓടമൂടിയ സ്ലാബുകൾ തകർന്നു കിടക്കുന്നു. മറ്റിടങ്ങളിൽ മാലിന്യവും ചെളിയും നിറഞ്ഞ് മഴക്കാലത്ത് അതൊരു അപകട കുഴിയായി മാറുന്നു. ഒരാൾ അതിൽ വീണ ശേഷം മാത്രമേ പ്രശ്നം അടിയന്തര വിഷയമായി കണക്കാക്കപ്പെടുന്നുള്ളൂ. എങ്കിൽ അത് ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയല്ല, അപകടം സംഭവിക്കുന്നവരെ കാത്തിരിക്കുന്ന ഒരു പ്രതികരണ ശൈലിയാണ്. ഇതോടൊപ്പം നഗരത്തിന്റെ പൊതുശുചിത്വവും വലിയൊരു ആശങ്കയായി മാറുകയാണ്. മത്സ്യവും മാംസവും പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ശുചിത്വ മാനദണ്ഡങ്ങൾ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ചില വിപണന കേന്ദ്രങ്ങളിൽ മാലിന്യവും മലിനജലവും ദുർഗന്ധവും പൊതുവഴിയുമായി കലരുന്ന അവസ്ഥ കാണാം. ഒരു ഭാഗത്ത് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് വലിയ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ഉപഭോക്താക്കൾക്കും ഭക്ഷണം ലഭിക്കുന്ന ഇടങ്ങളുടെ അടിസ്ഥാന ശുചിത്വം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകരുത്. പൊതുശുചിത്വം എന്നത് ശുചീകരണ തൊഴിലാളികളെ മാത്രം ആശ്രയിച്ചുള്ള വിഷയമല്ല. വ്യാപാരിയുടെ ഉത്തരവാദിത്വവും ഉപഭോക്താവിന്റെ ബോധവും തദ്ദേശ സ്ഥാപനത്തിന്റെ നിരീക്ഷണവും ഒരുമിച്ചാണ് അതിന്റെ അടിത്തറ. റോഡരികിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാത്തിടത്ത് നിയമം നിലനിൽക്കുന്നു എന്നത് രേഖകളിൽ മാത്രമായിരിക്കും. ആരോഗ്യകരമായ നഗരത്തിന് ശുചിത്വം ഒരു അലങ്കാരമല്ല, അത് പൊതുജനാരോഗ്യത്തിന്റെ അടിസ്ഥാന നിബന്ധനയാണ്. ഇതെല്ലാം കണ്ടിട്ടും നാം പലപ്പോഴും എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഒരുപക്ഷെ അതിനു പിന്നിൽ ഒരു ആഴത്തിലുള്ള സാമൂഹിക മനഃശാസ്ത്രമുണ്ട്. ഇതൊക്കെ ഇവിടെ പതിവാണ്, ആരും ഒന്നും ചെയ്യില്ല, പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന നിരാശയാണ് പലരെയും നിശബ്ദരാക്കുന്നത്. പരാതി നൽകിയാലും മറുപടി ലഭിക്കില്ലെന്ന അനുഭവം ആവർത്തിക്കുമ്പോൾ പൗരന്റെ പ്രതീക്ഷ പതിയെ ക്ഷയിക്കുന്നു. ഒടുവിൽ അപകടകരമായ ഒരു സ്ലാബും തകർന്ന നടപ്പാതയും ഇരുട്ടിലായ തെരുവും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗങ്ങളായി മാറുന്നു. എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ നിശബ്ദത അപകടകരമാണ്. ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നത് ഭരണവിരുദ്ധതയല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. നികുതി അടയ്ക്കുന്ന ഒരു പൗരന് തന്റെ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. സ്വന്തം സുരക്ഷയെക്കുറിച്ച് പരാതി പറയാനുള്ള അവകാശമുണ്ട്. അതിലും പ്രധാനമായി പരാതി കേൾക്കപ്പെടാനും അതിന് മറുപടി ലഭിക്കാനും അവകാശമുണ്ട്. ഇവിടെയാണ് ഉത്തരവാദിത്വമുള്ള നഗരഭരണത്തിന്റെ ആവശ്യകത ഉയരുന്നത്. ഒരു പൊതുസ്ഥലത്ത് അപകടകരമായ അവസ്ഥ കണ്ടാൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധാരണക്കാരന് സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരരുത്. ഒരു ഫോൺ നമ്പർ, ഹെൽപ്പ് ലൈൻ, ഡിജിറ്റൽ പരാതി സംവിധാനം, ചിത്രവും ലൊക്കേഷനും അയക്കാനുള്ള സൗകര്യം തുടങ്ങിയവ എളുപ്പത്തിൽ ലഭ്യമാകണം. പരാതി നൽകിയാൽ അതിനൊരു നമ്പർ ലഭിക്കണം. പ്രശ്നം ആരുടെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് വ്യക്തമാകണം. പരിഹരിക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് അറിയിക്കണം. നടപടി സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പൊതുജനത്തിന് പരിശോധിക്കാനും കഴിയണം. സാങ്കേതിക വിദ്യ മനുഷ്യനും ഭരണകൂടത്തിനുമിടയിലെ അകലം കുറയ്ക്കാനുള്ള ഉപാധിയാകേണ്ടത് ഇവിടെയാണ്. ഒരു തകർന്ന സ്ലാബിന്റെ ചിത്രം പകർത്തി അയച്ചാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേശയിൽ എത്തുകയും പരിഹാരത്തിന്റെ ഓരോ ഘട്ടവും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം സാധ്യമല്ലാത്ത കാര്യമല്ല. ചോദ്യം സാങ്കേതിക വിദ്യയുടെ അഭാവമല്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഭരണസന്നദ്ധതയാണ്.

നഗരസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റോഡ് അപകടങ്ങളെ മാത്രം പരിഗണിച്ചാൽ മതിയാകില്ല. പൊതുസ്ഥലങ്ങളിലെ അക്രമങ്ങളും ഭീഷണികളും ഗുണ്ടാവിളയാട്ടങ്ങളും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും സാധാരണ പൌരന്മാർക്കും നേരെയുള്ള ആക്രമണങ്ങളും നഗരത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒരു ചെറിയ കട നടത്തുന്ന മനുഷ്യന് നിസ്സാരമായ കാരണങ്ങളാൽ ആക്രമിക്കപ്പെടും എന്ന ഭയമുണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, നിയമവാഴ്ചയെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ വിശ്വസ്തതയാണ് അത് തകർക്കുന്നത്. ആശുപത്രികളും വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളും ഭയമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഒരു നഗരത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ്. നിയമം കയ്യിലെടുക്കുന്നവരെ രാഷ്ട്രീയമോ സാമൂഹികമോ സാമ്പത്തികമോ ആയ സ്വാധീനങ്ങൾ സംരക്ഷിക്കരുത്. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന ബോധ്യം ജനങ്ങളിൽ ഉറപ്പിക്കപ്പെടുമ്പോഴാണ് പൊതുസ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ സുരക്ഷിതമാകുന്നത്. റോഡിലെ മറ്റൊരു വലിയ ഭീഷണിയാണ് മത്സരയോട്ടം. യാത്രക്കാരെ വേഗത്തിൽ കയറ്റാനും ഇറക്കാനും പരസ്പരം മറികടക്കാനും ശ്രമിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ കാൽനട യാത്രക്കാരന്റെ ജീവൻ പലപ്പോഴും ഒരു നിമിഷത്തിന്റെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കപ്പെടുന്നു. പൊതുഗതാഗതം അനിവാര്യമാണ്, അതിനെ ശക്തിപ്പെടുത്തുകയും കാര്യക്ഷമമാക്കുകയും വേണം. എന്നാൽ യാത്രക്കാരെ നേടാനുള്ള മത്സരം മനുഷ്യജീവന് അപകടത്തിലാകുന്ന തരത്തിലാകരുത്. ഗതാഗത നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനൊപ്പം ഡ്രൈവർമാർക്ക് ആവശ്യമായ പരിശീലനം, സമയക്രമങ്ങളുടെ യുക്തിസഹമായ പുനഃക്രമീകരണം, വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന, റോഡ് രൂപകൽപ്പനയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയും ഉറപ്പാക്കണം. അപകടം സംഭവിച്ചാൽ നടപടി എന്നതിൽ നിന്ന് അപകടം സംഭവിക്കാതിരിക്കാൻ മുൻകരുതൽ എന്ന സമീപനത്തിലേക്ക് മാറേണ്ട സമയമാണിത്. സുരക്ഷ എന്നത് അപകടത്തിന് ശേഷമുള്ള ചികിത്സയല്ല, അപകടത്തിന് മുമ്പുള്ള ആസൂത്രണമാണ്. ഇരുട്ടിലായ തെരുവുകളും നഗരസുരക്ഷയുടെ മറ്റൊരു മുഖമാണ്. ഒരു തെരുവ് വിളക്ക് കത്തുന്നുണ്ടോ എന്നത് ചെറിയൊരു ഭരണകാര്യമായി തോന്നിയേക്കാം, എന്നാൽ രാത്രിയിൽ ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാൾക്ക് അതൊരു സുരക്ഷയുടെ പ്രശ്നമാണ്. വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വയോധികർക്കും രാത്രി ജോലി കഴിഞ്ഞു മടങ്ങുന്ന തൊഴിലാളികൾക്കും വെളിച്ചമുള്ള റോഡുകൾ ഒരു അടിസ്ഥാന ആവശ്യമാണ്. തകരാറിലായ തെരുവ് വിളക്കുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും അറ്റകുറ്റപ്പണി പൂർത്തിയായോ എന്ന് പരിശോധിക്കാനും കഴിയുന്ന സംവിധാനം ഉണ്ടാകണം. നഗരാസൂത്രണത്തിൽ വെളിച്ചം, നടപ്പാത, റോഡ് മുറിച്ചു കടക്കാനുള്ള സൌകര്യം, സൈക്കിൾ യാത്രക്കാർക്കുള്ള സുരക്ഷ, പൊതുഗതാഗത സ്റ്റോപ്പുകളുടെ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് പരിഗണിക്കണം. ഒരു നഗരം മനുഷ്യർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന്റെ രാത്രികളും പകലുകളും ഒരുപോലെ സുരക്ഷിതമായിരിക്കണം. ഇതിനായി സർക്കാർ സംവിധാനങ്ങൾ മാത്രം മതിയാകില്ല, ജനപങ്കാളിത്തവും അത്ര തന്നെ നിർണായകമാണ്. ഓരോ വാർഡിലും പൊതുസുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ രൂപീകരിക്കാം. പ്രദേശവാസികൾക്ക് അപകട സാധ്യതയുള്ള ഇടങ്ങൾ ചൂണ്ടിക്കാണിക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവയുടെ പരിഹാര നിലവാരം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കാം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശവാസികളുമായി നിശ്ചിത ഇടവേളകളിൽ കൂടിക്കാഴ്ച നടത്താം. ഒരു റോഡ് തകർന്നു കിടക്കുന്നു എന്ന പരാതി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ട വിഷയമാകരുത്. അതിന് ഭരണപരമായ സമയപരിധിക്കുള്ളിൽ പരിഹാരമുണ്ടാകണം. ജനാധിപത്യം 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുന്നതിൽ അവസാനിക്കുന്നില്ല. ദിവസേന ചോദ്യം ചോദിക്കാനും മറുപടി ആവശ്യപ്പെടാനും കഴിയുന്ന ഒരു പൌരസംസ്കാരമാണ് യഥാർത്ഥ ജനാധിപത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ നഗരങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഓപ്പറേഷൻ സുരക്ഷ പോലുള്ള ഒരു സമഗ്രമായ സമീപനമാണ്. ഒരു ദിവസത്തെ ശുചീകരണ പരിപാടിയോ അപകടത്തിന് ശേഷമുള്ള പരിശോധനയോ അല്ല. ഓരോ നഗരത്തിന്റെയും സുരക്ഷാ ഭൂപടം തയ്യാറാക്കണം. അപകടകരമായ സ്ലാബുകൾ, തുറന്ന ഓടകൾ, ഇരുണ്ട തെരുവുകൾ, അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ, അപകട സാധ്യതയുള്ള ജംഗ്ഷനുകൾ, ഗതാഗത ലംഘനങ്ങൾ, ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിപണന കേന്ദ്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി മുൻഗണനാക്രമത്തിൽ പരിഹരിക്കണം. ഓരോ പ്രശ്നത്തിനും ഉത്തരവാദിത്വമുള്ള വകുപ്പും ഉദ്യോഗസ്ഥനും സമയപരിധിയും നിശ്ചയിക്കണം. ചെയ്ത ജോലിയുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്വം ആരുടേതാണെന്ന് വ്യക്തമാക്കണം. അപ്പോഴാണ് ഭരണ സംവിധാനം ഒരു അദൃശ്യ ശക്തിയല്ലെന്നും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പൊതുസേവന സംവിധാനമാണെന്നും തെളിയുന്നത്.

നഗരത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ ആകാശമുയരുന്ന കെട്ടിടങ്ങളിൽ മാത്രമല്ല, അതിന്റെ തെരുവിലൂടെ ഒരു കുഞ്ഞിന് ഭയമില്ലാതെ നടക്കാൻ കഴിയുന്നതിലാണ്. ഒരു വയോധികന് തകർന്ന സ്ലാബിനെ ഭയപ്പെടാതെ നടപ്പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിലാണ്. ഒരു സ്ത്രീക്ക് രാത്രിയിലും സുരക്ഷിതമായി വീട്ടിലെത്താൻ കഴിയുന്നതിലാണ്. ഒരു വ്യാപാരിക്ക് ഗുണ്ടാഭീഷണിയില്ലാതെ കട തുറക്കാൻ കഴിയുന്നതിലാണ്. ഒരു രോഗിക്ക് മലിനജലത്തിലൂടെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരാത്തതിലാണ്. ഒരു പൗരൻ പരാതി നൽകിയാൽ അത് ആരെങ്കിലും കേൾക്കും എന്ന വിശ്വാസത്തിലാണ്. വികസനം എന്നത് പുതിയ കെട്ടിടങ്ങൾ ഉയർത്തുന്നത് മാത്രമല്ല, മനുഷ്യന് സുരക്ഷിതമായി ജീവിക്കാവുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. ഒടുവിൽ നമ്മുടെ തെരുവുകൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ സഹിക്കുമോ, അതോ എന്നെ മാറ്റാൻ ആവശ്യപ്പെടുമോ? തകർന്ന സ്ലാബ് കണ്ടിട്ടും മിണ്ടാതിരിക്കുക എന്നത് നിഷ്പക്ഷതയല്ല, അപകടത്തിനിടം നൽകുന്ന നിശബ്ദതയാണ്. മാലിന്യം കണ്ടിട്ടും കണ്ണടയ്ക്കുക എന്നത് സഹിഷ്ണുതയല്ല, അശുചിത്വത്തെ സാധാരണവൽക്കരിക്കലാണ്. ഇരുണ്ട തെരുവ് കണ്ടിട്ടും ഒന്നും ചെയ്യാതിരിക്കുക എന്നത് വിധിയല്ല, ഉത്തരവാദിത്വത്തിന്റെ അഭാവമാണ്. ഒരു സുരക്ഷിത നഗരം സർക്കാർ ഒറ്റയ്ക്ക് നിർമ്മിക്കുന്നതല്ല. ഉത്തരവാദിത്വമുള്ള പൗരന്മാരും സുതാര്യമായ ഭരണ സംവിധാനങ്ങളും കർശനമായ നിയമ നടപടികളും ചേർന്നാണ് അത് പണിയുന്നത്. നമ്മുടെ നഗരവീഥികൾ വെറും യാത്ര ചെയ്യാനുള്ള വഴികളല്ല, അവ നമ്മുടെ ജനാധിപത്യത്തിന്റെ ദൈനംദിന പരീക്ഷണശാലകളാണ്. ആ വഴികളിലൂടെ ഓരോ മനുഷ്യനും ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന ദിവസം മാത്രമേ ഒരു നഗരം യഥാർത്ഥത്തിൽ പരിഷ്കൃതമാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോണാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ്ണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അവതരിപ്പിച്ചു. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി.സി. വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടന്ന കാഴ്ചയുടെ വസന്തത്തിനാണ് ഇന്ന് തിരശീല വീഴുന്നത്. 30 വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു. 1400 ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ 1700 പേർ മേളയിൽ പങ്കെടുത്തു. മേളയുടെ ഭാഗമായി നടന്ന മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 5 പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നമ്മുടെ കേരളം 2.0 ആപ്പ്, കേരള സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ് പോർട്ടൽ, വാട്സ്ആപ്പ് വഴിയുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഐടി മിഷനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി സി.പി. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ വേളിയെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മേയർ വി.വി. രാജേഷ് ആദ്യ ടിക്കറ്റ് വിതരണം നിർവഹിച്ചു. വേമ്പനാട് ജൈവ വൈവിധ്യം അടുത്തറിയാൻ അവസരമൊരുക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംഘടിപ്പിച്ച കായൽ യാത്ര. 15 ചെറുദ്വീപുകൾ ചുറ്റിക്കണ്ട യാത്രാസംഘം സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി കായലോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് പരിസരം ശുചിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
2: CMFRI നടത്തിവരുന്ന ഫിഷ് വാക്കിന്റെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ടൂറിസം പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങി 15 ചെറുദ്വീപുകളെ ചുറ്റിയാണ് ബോട്ട് കടമക്കുടിയിലെത്തിയത്. കൊറുങ്കോട്ട ചെറുദ്വീപിലെ 100 പഴക്കമുള്ള കണ്ടൽ മരങ്ങളും പിഴലയിലെ പൊക്കാളിപ്പാടങ്ങളുമായിരുന്നു പ്രധാന ആകർഷണം. സ്വച്ഛതാ ഹി സേവാവാരം, ലോക വിനോദസഞ്ചാര ദിനം എന്നിവയോടനുബന്ധിച്ച് GDM ട്രാവലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മത്സ്യമേഖലയെ നേരിട്ടറിഞ്ഞുള്ള യാത്രകളിലൂടെ ശാസ്ത്ര ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ് ഫിഷ് വാക്ക്.
0: തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്ന് സുവർണ ദിനം. അമ്പെയ്ത്ത് വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെനം, പ്രീതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവർ സ്വർണം നേടി. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ധണ്ട സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗ് 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയ ഖങ്കാസ് വെങ്കല മെഡൽ നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 57 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവായ വിദർശ കെ വിനോദ്, ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ MR അർജുൻ എന്നിവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മന്ത്രി OJ ജനീഷ് സന്നിഹിതനായിരുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 15 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ SC ST ഉന്നതികളിൽ ഉള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി തയ്യാറായി. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും വീണ്ടും പഠിക്കാൻ അവസരമൊരുങ്ങുന്നു. ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി SC ST പ്രമോട്ടർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരത, 4, 7 തുല്യതാ കോഴ്സുകൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും സഹായങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പ് ഓഫീസ് സൌകര്യവും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്.
0: കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം, തപസ്യ, ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സ്കൂൾ കൌൺസിലർമാർക്കാരായി കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ ഉയർന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. 200 കൌൺസിലർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ ആനുകൂല്യങ്ങളും വിപുലീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപടികൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണ ദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ 30 തട്ടകത്തിലൂടെയാണ്. ലോകത്തിൽ ആദ്യമായി ജലവൈദ്യുത പദ്ധതി അമേരിക്കയിൽ ആരംഭിച്ചിരിക്കുന്നു. 1911 സെപ്റ്റംബർ 30 ഇറ്റലി ലിബിയയെ കീഴടക്കിയിരിക്കുന്നു. 1955 സെപ്റ്റംബർ 30 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നു. 1938 സെപ്റ്റംബർ 30 മ്യൂണിച്ച് ഉടമ്പടി ദേ ഒപ്പിടുന്നു.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 12 മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളത്തിന്റെ 25 വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും ഇന്ന് സെപ്റ്റംബർ 30 തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴിഞ്ഞിയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള VFPCK ഓഹരി ഉടമകളായ 800 കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതുമാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലണ്ടാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9607554 8547240 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2576-6222 എന്ന കോൾ സെന്റർ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487243839 എന്ന ഫോൺ നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. നെല്ല് കർഷകർക്കുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ 40 മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ, നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിന ചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മെറിച്ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർദ്ധനവിന് കാരണമാകും എന്നതിനാൽ കർഷകർ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഈ സാഹചര്യത്തിൽ കർഷകർ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയതിനു ശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം സ്പ്രേ ചെയ്യേണ്ടതുണ്ട്. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. അനാവശ്യമായി മിത്രകീടങ്ങളെ കൂടി നശിപ്പിക്കുന്ന കീടനാശിനി പ്രയോഗം നടത്തുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകും. അവധി ദിവസങ്ങളിലും കർഷകർക്ക് അന്വേഷണങ്ങൾക്ക് അതാത് കൃഷിഭവനുകളിലെ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം. ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കപ്പൽ നിർമ്മാണ സംവിധാനം ആഗോള നിലവാരത്തിനൊപ്പം എത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. വികസിത് ഭാരത് 2047 നാവികസേന തന്ത്രപ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ വ്യാപാരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: വികസ്വര രാജ്യങ്ങൾക്ക് നയപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി സുതാര്യവും നീതിയുക്തവും വിവേചനരഹിതവുമായ ബഹുമുഖ വ്യാപാര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ശ്രീ ഗോയൽ നേതൃത്വം നൽകും. യോഗത്തോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്റ്റാർട്ടപ്പുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ വ്യാപാര സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കും ുള്ള തുടർ നടപടികളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടും ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തോടുമുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വംശീയത, വംശീയ വിവേചനം, വിദേശികളോടുള്ള വിദ്വേഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ദോഹയിൽ നടന്ന ഖത്തർ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, വിദേശ നിക്ഷേപത്തിലെ വർധന എന്നിവയും ശ്രീമതി സീതാരാമൻ എടുത്തുപറഞ്ഞു. നേരത്തെ ഖത്തറിലെ വിദേശ വ്യാപാര സഹമന്ത്രി ഡോ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് സംഘടിപ്പിച്ച വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിപുലീകൃതമാകുന്ന വ്യാവസായിക അടിത്തറയെയും തൊഴിൽ നൈപുണ്യത്തെയും കുറിച്ച് എടുത്തുപറഞ്ഞ മന്ത്രി അമേരിക്കൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും നൂതന ഉൽപാദന മേഖലയിൽ സംയുക്ത നിക്ഷേപം നടത്താനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്നു വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നീന സബാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. യാത്രാവാഹനങ്ങൾക്കായുള്ള പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. 2027 ഏപ്രിൽ 1 മുതൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് പകരമായി ഇവ പ്രാബല്യത്തിൽ വരികയും 2032 മാർച്ച് 31 വരെ തുടരുകയും ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ യാത്രാവാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. പുതിയ ചട്ടക്കൂട് വാഹന വ്യവസായത്തിന് കൂടുതൽ വ്യക്തതയും സുസ്ഥിരവും നയപരവുമായ അടിത്തറയും നൽകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതുവിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവശേവ അടൽ സേതു. 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിടുകയും 2024 ജനുവരിയിൽ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച അടൽ സേതുവിന് ഏകദേശം 21.8 കിലോമീറ്റർ നീളവും 6 വരി പാതകളുമുണ്ട്. മുംബൈയും നവി മുംബൈയും തമ്മിലുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ചുകൊണ്ട് അടൽ സേതു ജനജീവിതം സുഗമമാക്കിയിരിക്കുന്നു. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പാലം സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. അമ്പെയ്ത്തിൽ സാഹിൽ ജാദവ് ചിക്കിത തനിപ്പാർത്തി സഖ്യം കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖാവെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം നേടി. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെന്നായി ദിരുദണ്ഡ സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയ ഗംഗാസ് വെങ്കല മെഡൽ നേടി. ഇതോടെ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 57 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം.

ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2026 കസാഖ് നഗരമായ ഓസ്ക്മെനിൽ തുടക്കം. നഗര പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യോമഗതാഗത ശേഷി, ആളില്ലാ വിമാന സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗം എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇരുസേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 329 പോയിന്റ് ഉയർന്ന് 72,864, നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,753, വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം, ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30. 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: റേഡിയോ ചരിത്രവും സംസ്കാരവും.
2: ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രക്ഷേപണ സംവിധാനം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഥവാ BBC തന്നെയാണ്. ഒരു രാജകീയ ചാർട്ടറിന് കീഴിലാണ് BBC രൂപപ്പെട്ടത്. 1922 ഒക്ടോബർ 18 BBC രൂപപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ BBC രൂപപ്പെട്ടിട്ട് 100 വർഷം. ജോൺ റീത്തായിരുന്നു BBC ആദ്യത്തെ ജനറൽ മാനേജർ. ലോകത്തിലെ മറ്റൊരു പ്രക്ഷേപണത്തിനും ഇത്രയും വൈവിധ്യവും ആവേശകരവും നിരന്തരവുമായ ചരിത്രം ഉണ്ടായിട്ടില്ല. ജോൺ റീത്താണ് ബ്രിട്ടീഷ് ദ്വീപുകളിലുടനീളം റേഡിയോ പ്രക്ഷേപണം വികസിപ്പിച്ചെടുത്തത്, പൊതുസേവന പ്രക്ഷേപണം എന്ന ആശയം രൂപീകരിച്ചത് ജോൺ റീത്താണ്. 2nd World War ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗിന് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും 1946 പുനരാരംഭിച്ചു.

0: 1970 വരെയും BBC തന്നെയായിരുന്നു റേഡിയോ കുത്തക. പ്രാദേശിക വാണിജ്യ പ്രക്ഷേപണങ്ങൾക്ക് അനുമതി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തോടെയാണ് ആ കുത്തക അവസാനിച്ചത്. 1932 എംപയർ സർവീസ് എന്ന പേരിൽ വേൾഡ് സർവീസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 120 ദശലക്ഷം ആളുകൾക്ക് 40-ൽ ഭാഷകളിൽ പ്രക്ഷേപണം ചെയ്തു. 1997 BBC News 24 എന്ന പേരിൽ 24 മണിക്കൂർ വാർത്താ ചാനൽ ആരംഭിച്ചു. വാർഷിക ടെലിവിഷൻ ലൈസൻസിംഗ് ഫീകളാണ് BBCക്ക് പ്രധാനമായും ധനസഹായമായി ലഭ്യമാകുന്നത്. BBCയുടെ ലണ്ടനിലെ ആസ്ഥാനത്തിന്റെ പേര് ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസ് എന്നാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസിന്റെ വ്യതിരിക്തമായ അർത്ഥവൃത്താകൃതിയിലുള്ള മുഖവും സ്റ്റൈലായിട്ടുള്ള റേഡിയോ ടവറും തിരക്കേറിയ തെരുവിന് മുകളിൽ പുരോഗതിയുടെ ഒരു ക്ഷേത്രം പോലെ ഉയർന്നു കാണുന്നു. കെട്ടിടത്തിന്റെ മുൻവശത്ത് പ്രോസ്പെറോയുടെയും ഏരിയലിന്റെയും പ്രതിമകളുണ്ട്. ദി ടെമ്പസ്റ്റിലെ പ്രോസ്പെറോ ഒരു മാന്ത്രികനും ഏരിയൽ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന വായുവിന്റെ ആത്മാവുമായതിനാൽ അവരുടെ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം ഉചിതമായിരിക്കുന്നു. സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിൽ നിന്ന് സ്വതന്ത്രമായ നാമമാത്രമായ സ്വയംഭരണ സ്ഥാപനമാണ് BBC. നിയുക്ത ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് ഇത് നടത്തുന്നത്. ഗവർണർമാർ നിയമിക്കുന്ന ഒരു ഡയറക്ടർ ജനറലിന്റെ കൈകളിലാണ് സംഘടനയുടെ ജനറൽ മാനേജ്മെന്റ്. ലോകത്തിന്റെ ഏതു ഭാഗത്തും അനുയോജ്യമെന്ന് കരുതുന്ന ഏതു വാർത്തകളും വിവരങ്ങളും ഏതു വിധത്തിലും സ്വീകരിക്കുക എന്നതാണ് BBCയുടെ ഒരു പ്രധാന ലക്ഷ്യം. പക്ഷപാതരഹിതവും സമതുലിതവുമായ റിപ്പോർട്ടിംഗ് ആണ് BBCയുടെ ഏറ്റവും വലിയ വിശ്വാസ്യത. 5 പ്രധാന ദേശീയ സ്റ്റേഷനുകളാണ് BBCക്കുള്ളത്. ഏതുവിധ വിമർശനങ്ങൾക്കിടയിലും BBC ഒരു പ്രധാന ശക്തിയായി തുടരുന്നു.
1: റേഡിയോ ചരിത്രവും സംസ്കാരവും അവതരണം ലേഖാചന്ദ്ര. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിൽ ഇന്നത്തെ ചോദ്യം സുവിന്റേതാണ്. തലവേദനയുണ്ടാകുമ്പോൾ ചില കുഴമ്പുകൾ പുരട്ടാറുണ്ടല്ലോ, തലവേദന കുറയുകയും ചെയ്യും, എന്തുകൊണ്ടാണ് എന്നതാണ് സുവിൻ ചോദിക്കുന്നത്. സുവിന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ, ബാഷ്പീകരണം എന്ന പ്രക്രിയയാണ് ഇങ്ങനെ സംഭവിക്കുന്നതിന് പിറകിൽ എന്ന് പറയാം. അതായത്, നമ്മൾ പുരട്ടുന്ന പല ലേപനങ്ങളിലും ബാഷ്പീകരണ സ്വഭാവമുള്ള പദാർത്ഥങ്ങളുണ്ട്. ഇത്തരം ലേപനങ്ങൾ നെറ്റിയിൽ പുരട്ടുമ്പോൾ അവ ബാഷ്പീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചൂട് നെറ്റിയിൽ നിന്നും വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് നെറ്റിയിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും, തലവേദനയ്ക്ക് ശമനം തോന്നുകയും ചെയ്യും. കർപ്പൂരം, മെൻതോൾ തുടങ്ങിയ പലതും ലേപനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഐസ് നെറ്റിയിൽ വച്ചാലുണ്ടാകുന്ന അനുഭവവും ഇതിന് സമാനമാണ്.
2: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു M.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കാലകവി ഇന്ന് ഞാൻ ഒരു കഥ ചൊല്ലുവേ ഷോളയാർ പെരും കാട് അതിൽ ഉയർന്നൊരു ആലുമരം ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട് പെൺകിളി രണ്ടുണ്ട് അവർക്കുള്ളിൽ ആശയുണ്ട് അതിലൊരു പെൺകിളി അതിനടുത്താൺകിളി ഇരുവർക്കും പ്രണയമുണ്ട്

കന്മ കല്യാണ മേളങ്ങൾ തുള്ളാട്ടം കേട്ടിതമ്മ. കൊത്തും മുഴക്കണ്ണ കല്യാണ

കണ്ണോല പശു വന്ന് കല്യാണം കൺപാർത്ത് വാഴെന്ന് കൊല്ലണമ്മ. കോൺവെന്റ് പിള്ളേരെ പോൽ വന്ന് മുയലുകൾ ആ

நினத்து தவளை எண்ணி போல் மொழியனம்மா. Thank you.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.
2: മധുരാപുരിയിലെ ജനങ്ങൾ മുഴുവൻ ഇതാ ശ്രീകൃഷ്ണ തോളിലേറ്റി ആനന്ദ നൃത്തച്ചുമുണ്ട്. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. എല്ലാവരും കൂടി ചേർന്ന് ശ്രീകൃഷ്ണ മധുരാപുരി രാജ്യത്തിന്റെ മഹാരാജാവായി അഭിഷേകം ചെയ്തു. ശ്രീകൃഷ്ണൻ മധുരാപുരി രാജ്യത്തിന്റെ മഹാരാജാവായി തീർന്നില്ല. ദേ വരുന്നു ജരാസന്ധൻ, ഒരു വലിയ സൈന്യത്തെയും നയിച്ചുകൊണ്ട് വരുന്നു ശ്രീകൃഷ്ണുമായിട്ട് ഏറ്റുമുട്ടാൻ. കാരണമുണ്ട്, ജരാസന്ധന്റെ മകളുടെ ഭർത്താവാണ് കംസൻ. തന്റെ മരുമകനെയാണ് ശ്രീകൃഷ്ണൻ കൊന്നൊടുക്കിയത്. ജരാസന്ധന് സഹിക്കാൻ കഴിഞ്ഞില്ല, ഒരു വലിയ സൈന്യവുമായിട്ട് ശ്രീകൃഷ്ണുമായിട്ട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടന്റെ ഒടുവിൽ ബലരാമൻ ജരാസന്ധനെ തൂക്കിയെടുത്തു കൊല്ലാൻ. ജ്യേഷ്ഠ വിട്ടേക്ക്, ഇയാളെ കൊല്ലേണ്ട ജോലി നമുക്കുള്ളതല്ല. ഈ ജരാസന്ധനെ കൊല്ലാൻ ഭാഗ്യമുള്ളത് മറ്റൊരുത്തനാണ്. വിട്ടേക്ക്, ഒന്നും രണ്ടും പ്രാവശ്യമല്ല, 18 പ്രാവശ്യമാണ് ശ്രീകൃഷ്ണൻ ജരാസന്ധനുമായിട്ട് ഏറ്റുമുട്ടിയത്. 18-ാമത്തെ പ്രാവശ്യം ശ്രീകൃഷ്ണൻ ഭീമസേനെ കൊണ്ട് ജരാസന്ധനെ കൊല്ലിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ ജരാസന്ധന്റെ ആക്രമണങ്ങളിൽ നിന്ന് മധുരാപുരിയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ശ്രീകൃഷ്ണൻ ദ്വാരകാ നഗരം പണികഴിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നഗരം, ഇത്രയും മനോഹരമായ ഒരു നഗരം ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. അതായിരുന്നു ദ്വാരകാ നഗരം. ഗുജറാത്തിന്റെ തീരത്തുള്ള അറബിക്കടൽ, ആ അറബിക്കടലിന്റെ ഉള്ളിലായി

നൂറ് ചതുരശ്ര മൈൽ ചുറ്റളവിൽ കിടക്കുന്നതാണ് ദ്വാരകാ നഗരം. ഈ ദ്വാരകാ നഗരം പണി കഴിപ്പിച്ചത് ദേവശില്പിയായ വിശ്വകർമാവാണ്. എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ട് വിശ്വകർമാവ് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് വന്നു. ഭഗവാന്, അടിയൻ. ആഹാ, വിശ്വകർമാവ് പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഭഗവാന്, അടിയനൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. പറഞ്ഞോളൂ വിശ്വകർമാവെ, എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഭഗവാനെ, ദ്വാരകാ നഗരത്തിന് ആയുസ് വളരെ കുറവാണ്. 100 വർഷക്കാലം മാത്രമേ ഈ മഹാനഗരത്തിന് ആയുസുള്ളൂ. 100 വർഷം കഴിയുമ്പോൾ ദ്വാരക നശിക്കും. വിശ്വകർമാവേ, ഈ മഹാസത്യം എനിക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു. 100 വർഷക്കാലം മാത്രമേ ദ്വാരക നഗരത്തിന് ആയുസുള്ളൂ എന്നുള്ള സത്യം എനിക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മഹാനഗരം പണി കഴിപ്പിച്ചത്. എന്തിനു വേണ്ടിയെന്നറിയോ? ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ അത്രയും കാലം എന്റെ പ്രജകളും സുഖമായിട്ട് ജീവിക്കണം. അതുമാത്രമാണ് എന്റെ ആഗ്രഹം. കാണുമോ ഞാനൊരു ഭരണാധികാരി? ലോകത്തിൽ എവിടെങ്കിലും കാണുമോ ഞാനൊരു ഭരണാധികാരി? കാണില്ല. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെപ്പോലെ തന്റെ പ്രജകളെ സ്നേഹിച്ചു. താൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഒരു നല്ല ഭരണാധികാരി മാത്രമല്ല ആയിരുന്നില്ല, ഒരു നല്ല പ്രേമസ്വരൂപനും കൂടിയായിരുന്നു. ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ. ഒന്നും രണ്ടും കാമുകിമാരൊന്നും അല്ല, ഒത്തിരി കാമുകിമാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജീവിതത്തിൽ ആദ്യത്തെ കാമുകിയായിരുന്നു രാധ. വൃന്ദാവനത്തിലെ രാധ. ഒരു ദിവസം രാധ യമുനാ നദിയുടെ കരയിൽ ഒറ്റക്ക് നിൽക്കുന്നു, വൃളാവിവശയായി. അങ്ങ് ദൂരെ എവിടെയോ നിൽക്കുന്ന തന്റെ

ഉള്ള കണ്ണൻ തന്റെ പ്രിയപ്പെട്ട രാധയുടെ വിളികൾ ഓടി യമുനാ നദിയുടെ കരയിലേക്ക്, തന്റെ പ്രിയപ്പെട്ട രാധയുടെ അടുത്തേക്ക്. തന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴൽ കൊണ്ട് കണ്ണൻ

രാധ കണ്ണന്റെ കളിക്കൂട്ടുകാരി മാത്രമായിരുന്നു. ഭാര്യ ആകാനുള്ള ഭാഗ്യം രാധയ്ക്ക് കിട്ടിയില്ല. ഭാര്യയാകാൻ ഭാഗ്യം കിട്ടിയത് രുക്മിണിക്കായിരുന്നു. രുക്മിണി അർവച്ച നാൾ തൊട്ട് കണ്ണനെ മനസ്സിൽ വെച്ച് ആരാധിച്ചവളായിരുന്നു രുക്മിണി. ഈ ജീവിതത്തിൽ തനിക്കൊരു ഭർത്താവ് ഉണ്ടാകുമെങ്കിൽ അത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കുമെന്ന് ശപഥം ചെയ്തവളായിരുന്നു രുക്മിണി. ശ്രീകൃഷ്ണൻ രുക്മിണിയെ ഇഷ്ടമായിരുന്നു. വീട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ ഇഷ്ടമായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടക്കാൻ. പക്ഷെ ഒരാൾ മാത്രം ആ കല്യാണത്തെ എതിർത്തു, മറ്റാരുമല്ല, രുക്മിണിയുടെ സഹോദരൻ രുക്മി. അയാൾക്ക് എന്തുകൊണ്ടോ ശ്രീകൃഷ്ണനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. ആ ഒറ്റക്കാരണം കൊണ്ട് രുക്മിണി ആ കല്യാണത്തെ എതിർത്തു. പിന്നെ മറ്റൊന്നും ശ്രീകൃഷ്ണൻ ആലോചിച്ചില്ല, രുക്മിണിയെ തട്ടിക്കൊണ്ടങ്ങ് പോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി, കല്യാണം നടത്തി ഭാര്യയായിട്ടങ്ങ് സ്വീകരിച്ചു. പിന്നെ അല്ല എന്താ പരിപാടി? രണ്ടാമതായിട്ട് ശ്രീകൃഷ്ണൻ കല്യാണം കഴിച്ചത് സത്യഭാമയായിരുന്നു. സത്യഭാമ സത്രാജിത്ത് മഹാരാജാവിന്റെ ഒരേ ഒരു മകളായ സത്യഭാമയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടാമതായി വിവാഹം കഴിച്ചത്. രാജകീയമായിരുന്നു ആ കല്യാണം. രാജ്യം മുഴുവൻ വലിയ ആഘോഷമായിരുന്നു, ഉത്സവമായിരുന്നു ശ്രീകൃഷ്ണനും സത്യഭാമയും തമ്മിലുള്ള വിവാഹത്തിന്. ഈ രണ്ട് ഭാര്യമാരെ കൂടാതെ ശ്രീകൃഷ്ണന് മറ്റാറ് ഭാര്യമാരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എട്ട് ഭാര്യമാരുണ്ടായിരുന്നു. രുക്മിണി, സത്യഭാമ, ഭദ്ര, സത്യ, കാളിന്ദി, ലക്ഷ്മണ, മിത്രനന്ദ, ജാമ്പവതി, ജാമ്പവാന്റെ മകൾ ജാമ്പവതി. അങ്ങനെ എട്ടു ഭാര്യമാര്. ഞാനിത് പറഞ്ഞപ്പോ ദേ അങ്ങ് പിറകിലിരിക്കുന്ന അമ്മമ്മേര് നിശ്ചിരിക്കുകയാണ്, ഏറ്റവും പിറകിൽ. കാര്യം മറ്റൊന്നുമല്ല, നിന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, മിസ്റ്റർ ഉണ്ണികൃഷൻ, വർഷങ്ങൾക്ക് മുമ്പ്, 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കാര്യവട്ടം ക്ഷേത്രത്തിൽ വെച്ച് അയില ഉണ്ണികൃഷ്ണന്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. വർഷം ഒരുപാട് കഴിഞ്ഞു, 10-30 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തീരെ അങ്ങ് വയസ്സായി, ഉത്സവം ഒന്നും കാണാൻ പോകുന്ന പരിപാടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഉത്സവത്തിന്റെ നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ വായിച്ചു നോക്കുമ്പോ അയില ഉണ്ണികൃഷ്ണൻ കഥ പറയുന്നു, കഥ, കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു ഗുരുവായൂർ ഭക്തയായ എനിക്ക് എന്റെ കണ്ണന്റെ കഥയാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നു എന്നറിഞ്ഞപ്പോ ഒരു വല്ലാത്ത മോഹം, ആ കഥയൊന്ന് കേൾക്കണമെന്ന്. സുഖമില്ലെങ്കിലും മക്കളോടും ചെറുമക്കളോടും ഒപ്പം കഥാപ്രസംഗം കേൾക്കാൻ ഞാൻ വന്നു. ഇതുവരെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കഥ ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടു, എനിക്കിഷ്ടമായി. പക്ഷെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ ഒരു വലിയ തെറ്റു പറഞ്ഞു, ഒരു വലിയ കള്ളം പറഞ്ഞു. മറ്റൊന്നുമല്ല, എന്റെ കണ്ണന് എന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന് ഭാര്യമാര് 8 പേരാണെന്ന്. അത് കള്ളവാ. ഭഗവാന് ഭാര്യമാര് 8 പേരല്ല, 16,000 ഉണ്ണികൃഷ്ണൻ അറിയോ? ശരിയാണോ മച്ചി? ഭഗവാൻ ശ്രീകൃഷ്ണന് ഭാര്യമാര് 16,000. ഈ 16,000 ഭാര്യമാർ എങ്ങനെയാണ് ശ്രീകൃഷ്ണന് കിട്ടിയത്? അത് വലിയൊരു കഥയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു, നരകാസുരൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നരകാസുരനെ കുറിച്ച്? ശ്രീകൃഷ്ണൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു അസുരനായിരുന്നു. പലപ്പോഴും ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നരകാസുര എന്താണെന്നറിയില്ല, എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് മറ്റാർക്കും ഞാൻ ദാനമായി കൊടുക്കാത്ത ഈ മഹാനാരായണാസ്ത്രം നിനക്ക് ഞാൻ ദാനമായി തരുന്നത്. ഈ അസ്ത്രം നിന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നീ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം നേടിയെടുക്കാൻ നിനക്ക് കഴിയും. മറ്റാർക്കും ഞാൻ ദാനമായി കൊടുക്കാത്ത മഹാനാരായണാസ്ത്രം നിനക്ക് ഞാൻ ദാനമായി തരുന്നു. ഈ അസ്ത്രം നിന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ എന്ത് മനസ്സിലാഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ നിനക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ഒന്നുണ്ട്, നിന്റെ പ്രവൃത്തികൾ എന്നും നന്മ നിറഞ്ഞതായിരിക്കണം. ഒരിക്കലും നിന്റെ പ്രവൃത്തിയിൽ തിന്മ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷേ എനിക്ക് തന്നെ നിന്നെ കൊല്ലേണ്ടതായി വരും. വളരെ വിനയത്തോടെ ബഹുമാനത്തോടെ നരകാസുരൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് ആ മഹാനാരായണാസ്ത്രം കയ്യിലേക്ക് മേടിച്ചു. അസ്ത്രം കയ്യിൽ കിട്ടിയ നിമിഷം മുതൽ നരകാസുരൻ യഥാർത്ഥ നരകമായിട്ടങ്ങ് മാറി. തൊട്ടടുത്തുള്ള അയൽപ്പക്കത്തുള്ള മുഴുവൻ നാട്ടുരാജ്യങ്ങളെയും നരകാസുരൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തി, മുഴുവൻ തന്റെ കീഴിൽ കൊണ്ടുവന്നു. രാജ്യങ്ങൾ മാത്രമല്ല, അവിടെയുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മുഴുവൻ, അതും മാത്രമല്ല മുഴുവൻ പെൺകുട്ടികളെയും, ഓരോ രാജ്യങ്ങളിലുമുള്ള കന്യകമാരായ മുഴുവൻ പെൺകുട്ടികളെയും, രാജകുമാരിമാരടക്കമുള്ള പെൺകുട്ടികളെ നരകാസുരൻ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, നരകാസുരൻ. ആയിരക്കണക്കിന് പെൺകുട്ടികളെ ആയിരുന്നു നരകാസുരൻ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചത്.
നരകാസുരനെ കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടി. എന്നോ ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാതിലും ആ വാർത്ത എത്തി. പിന്നെ വൈകിയില്ല, നരകാസുരനെ നേരിട്ട് കാണുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണൻ നരകാസുരന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തി. കേട്ടതും കണ്ടതും ഒക്കെ സത്യമാണ്. അമ്പര ചുംബിയായ കോട്ട മതിലുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു കൊട്ടാരത്തിന്റെ മുമ്പിൽ. ശത്രുക്കൾ കടന്നുചെല്ലാതിരിക്കാൻ വലിയ കിടങ്ങുകൾ കുഴിച്ചിട്ടിരിക്കുന്നു. കൊട്ടാരത്തിന്റെ നാല് ഭാഗത്തും ഭടന്മാരെ കൊണ്ട് നിറച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ സുഖിച്ചു വാഴുകയാണ് നരകാസുരൻ. എല്ലാം തച്ചുടച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ നരകാസുരന്റെ കൊട്ടാരത്തിനകത്തേക്ക് കയറി. പിന്നൊരു മല്ല യുദ്ധമായിരുന്നു, നാഴികളോളം നീണ്ടുനിന്ന യുദ്ധം. അവസാനം ശ്രീകൃഷ്ണൻ ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യാൻ തീരുമാനിച്ചു. സർവശക്തിയിൽ സമാഹരിച്ച് ദുഷ്ടന്മാരിൽ ദുഷ്ടനായ നരകാസുരനെ ശ്രീകൃഷ്ണൻ കൊന്നു. കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്ന മുഴുവൻ പെൺകുട്ടികളെയും, കന്യകമാരായ പീഡനം നടത്തിയ മുഴുവൻ പെൺകുട്ടികളെയും ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചു. നോക്കുമ്പോ ഒന്നും രണ്ടും പെൺകുട്ടികളല്ല, 16,000 പെൺകുട്ടികൾ. 16,000 പെൺകുട്ടികളാണ് ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചത്. 16,000 പെൺകുട്ടികളെ ആയിരുന്നു നരകാസുരൻ പീഡിപ്പിച്ചത്. ആ മുഴുവൻ പെൺകുട്ടികളെയും ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ധൈര്യമായി നിങ്ങൾ നിങ്ങളുടെ കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ, നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. എല്ലാ രാജാക്കന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ രാജാക്കന്മാരും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്, നിങ്ങളുടെ ബന്ധുക്കളെല്ലാം കാത്തു നിൽക്കുകയാണ് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി. സന്തോഷത്തോടെ എല്ലാവരും തിരിച്ചു പോയിക്കൊള്ളൂ. അത് കേട്ടപ്പോൾ ആ പെൺകുട്ടികൾ മുഴുവൻ നിന്ന് വാവിട്ട് പൊട്ടി പൊട്ടി കരയുന്നു. തൊഴുകൈകളോടെ ഹതഭാഗ്യങ്ങളായ പെൺകുട്ടികൾ പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്, ഒരുപക്ഷെ അങ്ങയുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളുടെ രാജ്യം ഞങ്ങളെ സ്വീകരിച്ചേക്കാം, ഞങ്ങളുടെ ബന്ധുക്കൾ രണ്ട് കൈ നീട്ട് ഞങ്ങളെ ഏറ്റുവാങ്ങിയേക്കാം, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും കുത്തുവാക്കുകൾ കൊണ്ട് ഞങ്ങളെ കൊല്ലാതെ കൊല്ലും, കാരണം ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്. വേണ്ട, അങ്ങനെ ഒരു നശിച്ച ജീവിതം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ 16,000 പേര് ഒരേ മനസ്സോടെ അങ്ങയോട് അപേക്ഷിക്കും.

മകനെ, മനസ്സുകൊണ്ട് ഞങ്ങൾ 16,000 പേരും അങ്ങേ ഭർത്താവായി സ്വീകരിച്ചു പോയി. ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അത് കേട്ടപ്പോ സഹീഷൻ അറിയാതെ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് പോയി. ഒന്നും രണ്ടും പെമ്പിള്ളരല്ല, 16,000 പെമ്പിള്ളരാ. ഇപ്പൊ തന്നെ കയ്യിൽ 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിനെ കൊണ്ടു കിടക്കുന്ന തന്നെ വളരെ പാടുപെട്ടാണ്. ഇവിടെ ഒന്നുള്ള നമ്മൾ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്ന പാട് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പൊ ഈ 16,000 പെൺകുട്ടികളെയും കൂടി ഒരുമിച്ച് ഭാര്യമാരായി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനല്ല, ഇനി ഏത് ഈ ലോകത്തിലുള്ള ഏത് ദൈവം തമ്പുരാനായാലും അറിയാതെ ഒരു നിമിഷം സ്തബ്ധനായി നിന്ന് പോകും. അല്പനേരം ആലോചിച്ചിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ 16,000 പേരെ ഞാൻ എന്റെ ഭാര്യമാരായി സ്വീകരിക്കുന്നു. 16,000 പെൺകുട്ടികളെയും ശ്രീകൃഷ്ണൻ തന്റെ ഭാര്യമാരായി സ്വീകരിച്ചു. 16,000 പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം വീടുകൾ വെച്ചു കൊടുത്തു. 16,000 പെൺകുട്ടിയുടെ വീടുകളിൽ ഒരേ നിമിഷം ഒരേ സമയം ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുമായിരുന്നു, അവരുടെ നല്ലവനായ ഭർത്താവായിട്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് ശ്രീകൃഷ്ണന്റെ മായാശക്തി, യോഗശക്തി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശ്രീകൃഷ്ണ യോഗീശ്വരൻ, മായക്കണ്ണൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. കൂടുവിട്ട് കൂടുമാറുന്ന സമ്പ്രദായം അത് ശ്രീകൃഷ്ണൻ നല്ല നന്നായിട്ട് സ്വായത്തമാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ 16,000 വീടുകളിലും ശ്രീകൃഷ്ണൻ ഒരേ സമയം ഒരേ നിമിഷം ആ പെൺകുട്ടിയുടെ നല്ലവനായ ഭർത്താവായി മാറാൻ കഴിഞ്ഞത്. എല്ലാ പെൺകുട്ടികൾക്കും വീട് വെച്ചു കൊടുത്തു. എല്ലാവരുടെ വീട്ടിലും ഒരേപോലെ എല്ലാ നേരത്തും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഈ പെൺകുട്ടികളുമായി ശ്രീകൃഷ്ണൻ മറ്റ് ശാരീരിക ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുള്ള ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടികളിൽ ഒരു പെണ്ണ് പോലും, 16,000 പെൺകുട്ടികളിൽ ഒരൊറ്റ പെൺകുട്ടി പോലും ഗർഭിണിയായിട്ടില്ല, അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ശ്രീകൃഷ്ണൻ ഈ പെൺകുട്ടികളുമായിട്ട് നല്ല ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് മക്കൾ ജനിച്ചത് മുഴുവൻ മറ്റെട്ട് ഭാര്യമല്ലായിരുന്നു. ശ്രീകൃഷ്ണനെക്കുറിച്ച്, ശ്രീകൃഷ്ണ ദാനധർമ്മങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിലേറ്റവും മുൻപന്തി നിൽക്കുന്ന കഥയാണ് കുചേലന്റെ കഥ. കുചേലൻ, ശ്രീകൃഷ്ണന്റെ ആത്മസുഹൃത്തായിരുന്നു കുചേലൻ. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കുചേലന്റെ യഥാർത്ഥ പേര് കുചേലൻ എന്നല്ല, സുധാമ, സുധാമ അതാണ് യഥാർത്ഥ പേര്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പഠിക്കുന്ന കാലത്ത് കുചേലന്റെ എല്ലാ ചെലവുകളും വഹിച്ചിരുന്നത് ശ്രീകൃഷ്ണനായിരുന്നു. കാരണം കുചേലൻ ദരിദ്രനായിരുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്തവനായിരുന്നു കുചേലൻ. ആ കുചേലന്റെ എല്ലാ ചെലവുകളും നോക്കിക്കണ്ടിരുന്നത് ശ്രീകൃഷ്ണനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ശ്രീകൃഷ്ണൻ കുചേലനോട്. പഠിത്തം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് യാത്രയായി. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങളെ കുറിച്ച് കുചേലന് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ടെങ്കിലും ശിഷ്ടകാലം ജീവിക്കാമായിരുന്നു. കുചേലൻ അതും പഠിച്ചില്ല. പ്രായപൂർത്തിയായപ്പോൾ വീട്ടുകാർ കുചേലനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഒരു പാവപ്പെട്ട ബ്രാഹ്മണ പെൺകുട്ടിയെ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ഒരു സാധു ബ്രാഹ്മണ പെൺകുട്ടിയെ കുചേലനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് 27 വർഷം കഴിഞ്ഞപ്പോൾ കുചേലൻ 27 മക്കളും ജനിച്ചു. ആണും പെണ്ണുമായിട്ട് 27 എണ്ണം. അന്ന് ഈ കുടുംബാസൂത്രണം ഒന്നും ഇല്ലായിരുന്നു. 27 വർഷം കഴിഞ്ഞപ്പോൾ കുചേലന്റെ 27 മക്കളും ആയി, പട്ടിണി, കരിയും പട്ടിണി. ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. നേരം വെളുക്കുമ്പോ കുചേലൻ തന്റെ ഭാണ്ഡക്കെട്ടുമായിട്ട് ഭിക്ഷാപാത്രവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. തെണ്ടാറ്റ് വീട് വീടാന്തരം യാചിക്കും. വൈകുന്നേരം ആകുമ്പോ കിട്ടുന്ന എല്ലാം കൂടി കൊണ്ടുവന്ന് 27 ഉം 2 ഉം 29 പാത്രങ്ങളിൽ വിളമ്പും. ഒരു ദിവസം ഒരു നേരം പോലും ആ കുടുംബം വയറു നിറച്ച ആഹാരം കഴിച്ചില്ല. പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം വെറും എല്ലും തോലുമായി. ഒരു ദിവസം വാവിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കുചേലന്റെ ധർമ്മബന്ധി കുചേലന്റെ അടുത്ത് കയറി, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് പെണോ, ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു സങ്കടം ബോധിപ്പിച്ചാൽ അവിടെ എന്നോട് പരിഭവിക്കൂ. പറയടോ, തനിക്ക് എന്താ എന്നോട് പറയാനുള്ളത്, പറഞ്ഞോളൂ. അമ്മയോടൊപ്പം ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളല്ലേ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒന്ന് ചെന്ന് കണ്ടാൽ ഇപ്പൊ വലിയ മഹാരാജാവല്ലേ, യാദവന്മാരുടെ നേതാവായി ജീവിക്കുകയല്ലേ. ആ മഹാരാജാവിനെ ചെന്നൊന്ന് കണ്ടാൽ എന്തെങ്കിലും സഹായിക്കില്ലേ, എന്തെങ്കിലും കിട്ടിയാൽ ഒരു
പത്ത് ദിവസമെങ്കിലും നമ്മുടെ മക്കൾ വയറു നിറച്ച് ആഹാരം കഴിച്ചു കിടക്കില്ല. ഒന്ന് പൊയ്ക്കൂടെ, പോണമെന്നുണ്ടോ? എന്റെ കണ്ണനെ കാണാൻ എനിക്ക് പോണമെന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനാടോ പോകുന്നത്? എനിക്കൊന്ന് മാറി കൊടുത്തോണ്ട് പോകാനായിട്ട് പുതിയ ചേല ഉണ്ടോടോ? ആകെ കൂടിയുള്ള ഒരു ചേല കീറിപ്പറഞ്ഞ മുഷിഞ്ഞെന്ന് അറിയതല്ലേ. മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം അല്ലടോ ഞാൻ എന്റെ കണ്ണനെ കാണാൻ പോകുന്നത്. സമ്മാനമായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ട് കൊടുക്കണ്ടേ? എന്താണോ ഈ ചെറ്റമാടത്തിനകത്തുള്ളത്? ദിവസങ്ങൾക്ക് മുമ്പ് കുചേലൻ യാചിച്ചു കൊണ്ടുവന്ന നാല് നാഴി നെല്ലെടുത്ത് കുചേലന്റെ ധർമ്മപത്നി അടുപ്പത്ത് വെച്ചർ വറുത്തെടുത്തു. ഒരുപടി അവിലുണ്ടാക്കി പൊതിഞ്ഞു കെട്ടി കുചേലന്റെ കയ്യിലോട്ട് കൊടുത്തു. കുചേലൻ ആ അവിൽ പൊതി തന്റെ കീറിപ്പറഞ്ഞ ചേലയുടെ ഒരു അറ്റത്ത് കെട്ടിയിട്ടു. എന്നിട്ട് തന്റെ സന്തത സഹചാരിയായ ആ ഓലക്കുടയുമായി ശ്രീകൃഷ്ണനെ കാണുന്നതിന് വേണ്ടി കുചേലൻ ഇതാ ദ്വാരക നഗരത്തിന്റെ ആ നഗരവീഥിയിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങുന്നു. ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ ഏഴാം മാളിക മേളിയിരുന്നു കൊണ്ട് ആ രാജവീഥിയിലൂടെ വരുന്ന തന്റെ ആത്മസുഹൃത്തിനെ കണ്ടു, കുചേലനെ കണ്ടു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഉടുത്ത് ഒരസ്ഥികോലമായ മനുഷ്യൻ ഒരോലക്കൊടയുമായി എങ്ങനെ ദൈവം വരുന്നു തന്റെ ആത്മമിത്രമായ കുചേലൻ. എല്ലാ കാഴ്ചയും ശ്രീകൃഷ്ണൻ ഏഴാം മാളിക മേളിയിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുചേലൻ കൊട്ടാരത്തിന് മുമ്പിലെത്തി. കാവൽക്കാർ കുചേലനെ അങ്ങ് തടഞ്ഞു നിർത്തി, അകത്തോട്ട് കയറ്റി വിടുന്നില്ല. എങ്ങനെ കയറ്റി വിടും? വെറു എല്ലും തോലുമായ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു തെണ്ടിയെ എങ്ങനെ കൊട്ടാരത്തിനകത്തോട്ട് കയറ്റി വിടും? പുറത്ത് ബഹളം കേട്ട് കൊട്ടാരത്തിനകത്ത് നിന്ന് ശ്രീകൃഷ്ണൻ പുറത്തേക്ക് വന്നു. വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന തന്റെ ആത്മമിത്രത്തെ കണ്ട മാത്രേ തന്നെ എല്ലാം മറന്ന് ശ്രീകൃഷ്ണൻ ഓടിച്ചെന്ന് കുചേലിനെ അങ്ങ് കെട്ടിപ്പിടി

എല്ലാം മറന്നുള്ള കെട്ടിപ്പിടുത്തമായിരുന്നു, ആത്മാർത്ഥമായ കെട്ടിപ്പിടുത്തം. കുചേലവൃത്തം മഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യർക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ എഴുതാം? ശ്രീകൃഷ്ണൻ കുചേലനെയും കൊണ്ട് കൊട്ടാരത്തിനകത്ത് കയറി ലക്ഷ്മി തൽപ്പത്തിമ്മ കൊണ്ടു നിരത്തി. എന്നിട്ട് ഭാര്യയായ രുക്മിണിയെ കൊണ്ട് കുചേലന്റെ പാദം കഴിച്ചു. ദാസിമാരുടെ കയ്യിൽ നിന്ന് ബെഞ്ചാമരം മേടിച്ച് ശ്രീകൃഷ്ണൻ തന്നെ കുചേലിന് വീശിക്കൊടുത്തു.

സുധാമ, പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? ക്ഷേമം തന്നെയാണോടോ? എത്ര നാളായോ ഞാൻ തന്നെ ഒന്ന് കണ്ടിട്ട്. തനിക്ക് ആ പഴയ കഥകളൊക്കെ ഓർമ്മയുണ്ടോ? ഞാനും താനും കൂടി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കളിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കണോ പഴയ കഥകൾ?

എഴുതാമോ? നമ്മൾ രണ്ടുപേരും കൂടി ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ഗുരുപത്നി നമ്മളോട് പറഞ്ഞു, ഒരു കെട്ട് കാട്ടുവറവ് വേണോ? ഞാനും താരും കൂടി കൊടും കാട്ടിലേക്ക് പോയി. കാട്ടുവറവ് ശേഖരിച്ച് മടങ്ങാൻ നേരത്ത് പെരുമഴ, അടാകുടി മഴ, ഒരു തുള്ളിക്കൊരു കുടമെന്നതുപോലെ മഴ പെയ്തു. കൊടുങ്കാറ്റ് വീശി അടിച്ചു, ദിക്ക് തെറ്റി. നമ്മൾ രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് ഓടി. എത്രയോ നാഴിക കഴിഞ്ഞ ആളോ പിന്നെ ഒന്ന് ഒരുമിച്ച് കൂടിയത്. ഓർമ്മയുണ്ടോടോ പഴയ കഥകളൊക്കെ? സുധാമ, താനെന്തിനാടോ കരയുന്നത്? താനെന്തിനാടോ ഇരുന്ന് കരയുന്നത്? വർഷങ്ങൾക്ക് ശേഷം അല്ലോടോ താൻ എന്നെ കാണാൻ വന്ന്. എനിക്ക് സമ്മാനമായിട്ട് താൻ ഒന്നും കൊണ്ടുവന്നില്ലല്ലേ. എന്നാടോ തന്റെ കയ്യിരിക്കുന്ന പൊതിക്കെട്ട്? പെട്ടെന്ന് ശ്രീകൃഷ്ണ കുജയന്റെ കയ്യിൽ നിന്ന് ആ പൊതിക്കെട്ട് പിടിച്ച് മേടിച്ചു. ആ പൊതിക്കെട്ട് നിവർത്തി നോക്കുമ്പോ ഒരു പിടി ആവില്ല. കണ്ട മാത്രമേ തന്നെ ശ്രീകൃഷ്ണ അന്ന് ഒരു കൈ അങ്ങ് വാരി ഭക്ഷിച്ചു. ആ സമയത്ത് കുജയനന്റെ കുടിൽ നിന്ന സ്ഥലത്ത് ആ ഒരു കൊട്ടാരം പണിതുയരുന്നു. രണ്ടാമത് ഒരിക്കൽ കൂടി ശ്രീകൃഷ്ണൻ ആ അവിൽ പൊതിയുന്ന ഒരു കൈ കൂടി വാരി എടുത്തു. ഭക്ഷിക്കാൻ വേണ്ടി വായുടെ അരികത്ത് വണ്ടി എല്ലുമ്പോൾ ഭാര്യ രുക്മിണി ആ കരങ്ങളിൽ കടന്നു പിടിച്ചു. അരുത്, ഇനിയും ഒരുപടി കൂടി അങ്ങ് ഭക്ഷിച്ചാൽ ഒരുപക്ഷെ നാളെ ഈ ദ്വാരക ഭിക്ഷാപാത്രം പേറേണ്ടി വരും. ഇപ്പൊ തന്നെ ദ്വാരകയുടെ പകുതി പോയി, മതി, എല്ലാം മതി. അങ്ങയുടെ ദാനധർമ്മത്തെക്കുറിച്ച് എനിക്കറിയാം, എല്ലാം മതി. തന്റെ ആത്മസുഹൃത്തായ കുജേനന് ശ്രീകൃഷ്ണൻ എല്ലാം കൊടുത്തു. ആവശ്യമുള്ളതെല്ലാം വാരി വാരി വാരി കൊടുത്തു. അതായിരുന്നു ശ്രീകൃഷ്ണൻ. തന്നെപ്പോലെ തന്റെ സുഹൃത്തുക്കളെ സ്നേഹിച്ചു. താൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്റെ ആത്മസുഹൃത്തുക്കളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് പാണ്ഡവരോടായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, തന്റെ അപ്പച്ചമ്മയാണ് പാണ്ഡവ മാതാവായ കുന്തിദേവി. തന്റെ അച്ഛൻ വസുദേവരുടെ നേർപ്പെങ്ങളാണ് പാണ്ഡവ മാതാവായ കുന്തി, തന്റെ അപ്പച്ചമ്മയാണ്. മറ്റൊരു ബന്ധമെന്ന് പറയുന്നത് തന്റെ സഹോദരി സുഭദ്രയെ കല്യാണം കഴിച്ചിരിക്കുന്നത് മധ്യമ പാണ്ഡവനായ അർജുനാണ്. പാണ്ഡവന്മാരിൽ മൂന്നാമനായ അർജുനാണ് തന്റെ സഹോദരി സുഭദ്രയെ കല്യാണം കഴിച്ചത്. ഈ രണ്ട് ബന്ധങ്ങളായിരുന്നു ശ്രീകൃഷ്ണനെയും പാണ്ഡവരെയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്. ചൂതുകളി തോറ്റപ്പോൾ പാണ്ഡവർക്ക് ശിക്ഷയായി ലഭിച്ചത് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമായിരുന്നു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും പാണ്ഡവർ ഭംഗിയായി പൂർത്തിയാക്കി. അജ്ഞാതവാസം പൂർത്തീകരിച്ചത് വിരാട രാജാവിന്റെ രാജ്യമായ മത്സ്യരാജ്യത്തായിരുന്നു. അന്നൊരു ദിവസം വിരാട രാജാവിന്റെ രാജ്യമായ മത്സ്യരാജ്യത്തിന്റെ തലസ്ഥാനമായ ഉപപ്ലാവിയു, ആ ഉപപ്ലാവിയു അവിടെയുള്ള രാജകൊട്ടാരത്തിൽ ഒരു വലിയ സമ്മേളനം ആരംഭിക്കുന്നു. ആ സമ്മേളനത്തിൽ മഹാരാജാക്കന്മാരുണ്ട്, 100 കണക്കിന് നാട്ടുരാജാക്കന്മാരുണ്ട്. മഹാരാജാക്കന്മാരായ വിരാടൻ, സാത്യകി, പാഞ്ചാല മഹാരാജാവായ ദ്രുപദൻ എല്ലാവരും നിരന്നിരിക്കുന്നു. പാണ്ഡവർ 5 പേരുണ്ട്. എല്ലാറ്റിനുപരി സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനുമുണ്ട്. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പാഞ്ചാല മഹാരാജാവായ ദ്രുപദൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. നാം എല്ലാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ചൂതുകളി തോറ്റപ്പോ പാണ്ഡവർക്ക് ദുര്യോധന ശിക്ഷയായി വിധിച്ചത് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമായിരുന്നു. ആ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും പാണ്ഡവർ ഭംഗിയായി പൂർത്തിയാക്കി. നിയമപ്രകാരം പാണ്ഡവർക്ക് ലഭിക്കേണ്ട പകുതി രാജ്യം നിർബന്ധമായും ദുര്യോധനൻ കൊടുക്കണം. പക്ഷേ ദുര്യോധനൻ രാജ്യം കൊടുക്കില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധം കൂടിയേ തീരൂ. അത് കേട്ട മാത്രമേ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, യുദ്ധം വേണം, യുദ്ധം വേണം, യുദ്ധം കൂടിയേ തീരൂ. ഒരാൾ മാത്രം അതിനെ എതിർത്തു, മറ്റാരുമല്ല, പാണ്ഡവരിൽ മൂത്തവനായ ധർമ്മപുത്രർ. ധർമ്മപുത്രർ പറഞ്ഞു, നമുക്കൊരു യുദ്ധം ഒഴിവാക്കാം, ദുര്യോധനുമായി സന്ധി സംഭാഷണം നടത്താം, സന്ധി സംഭാഷണത്തിലൂടെ നമുക്ക് ഈ യുദ്ധം ഒഴിവാക്കാം. തീർച്ചയായും ദുര്യോധനൻ സമ്മതിക്കും. എല്ലാവരും സമ്മതിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശരിയാണ്, ധർമ്മജന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. വേണമെങ്കിൽ പാണ്ഡവരുടെ ദൂതുമായി നാം തന്നെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് പോകാം, ദുര്യോധനുമായി ചർച്ച നടത്താം. എല്ലാവരും സമ്മതിച്ചു. ഇതാ എല്ലാവരും കൂടി ചേർന്ന് ശ്രീകൃഷ്ണനെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് യാത്രയാക്കുന്നു.

ഭഗവാൻ ശ്രീകൃഷ്ണ ഹസ്തിനപുര കൊട്ടാരത്തിലെത്തി. രാജ്യസഭയിൽ ദുര്യോധനനും ശ്രീകൃഷ്ണനുമായി ചർച്ച ആരംഭിച്ചു. ദുര്യോധന, ചൂതുകളി തോറ്റപ്പോ നീ പാണ്ഡവർക്ക് ശിക്ഷയായി ലഭിച്ചത് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമായിരുന്നു. പാണ്ഡവർ അത് ഭംഗിയായി പൂർത്തീകരിച്ചു. നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ട പകുതി രാജ്യം നിർബന്ധമായി നീ കൊടുക്കണം. അത് കേട്ടപ്പോൾ സിംഹാസനത്തിൽ നിന്നും അലറി വിളിച്ചുകൊണ്ട് ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. കൃഷ്ണ, ഈ മഹാരാജ്യം എന്റെ അച്ഛൻ എനിക്ക് ദാനമായി തന്നതാണ്. അത് കണ്ടവന്മാരുടെ മക്കൾക്ക് അനുഭവിക്കാനുള്ളതല്ല. ഞാൻ രാജ്യം കൊടുക്കില്ല. ശ്രീകൃഷ്ണൻ ഒരുപാട് ഉപാധികൾ ദുര്യോധനന്റെ മുമ്പിൽ വെച്ചു. എല്ലാ ഉപാധികളെയും ദുര്യോധനൻ തട്ടിത്തെറിപ്പിച്ചു. എല്ലാ ഉപാധികളെയും, ശ്രീകൃഷ്ണൻ മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളെയും ദുര്യോധനൻ തട്ടിത്തെറിപ്പിച്ചു. അവസാനം ശ്രീകൃഷ്ണൻ എഴുന്നേറ്റു. ദുര്യോധന, ഞാൻ പോകുന്നു. അവസാനമായിട്ട് ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കുന്നു. പകുതി രാജ്യം നീ പാണ്ഡവർക്ക് കൊടുക്കണ്ട. 5 ദേശം നീ പാണ്ഡവർക്ക് കൊടുക്കണ്ട. 5 വീടുകൾ നീ പാണ്ഡവർക്ക് കൊടുക്കണ്ട. പാണ്ഡവർക്ക് 5 പേർക്കും അവരുടെ മാതാവായ കുന്തിദേവിക്കും അവരഞ്ചുപേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിക്കും കൂടി താമസിക്കാൻ 1 വീടെങ്കിലും നീ അവർക്ക് വേണ്ടി കൊടുക്ക. അത് കേട്ടപ്പോൾ ഒരു പിശാചനെ പോലെ ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. കൃഷ്ണ, പകുതി രാജ്യം പോയിട്ട് 1 വീട് പോയിട്ട് സൂചി ഊന്നാനുള്ള ഇടം പോലും ഞാൻ ഈ കള്ള പരീക്ഷക്ക് കൊടുക്കില്ല. കൃഷ്ണൻ പോകാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുര്യോധനൻ ഹസ്തിനപുരം കൊട്ടാരത്തിനകത്തുനിന്ന് ആട്ടി പുറത്തേക്കിറക്കുകയായിരുന്നു. ശ്രീകൃഷ്ണൻ ഹസ്തിനപുരം കൊട്ടാരത്തിനകത്തുനിന്ന് പുറത്തേക്കിറങ്ങി. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. യുദ്ധപ്രഖ്യാപനമായിരുന്നു മഹാഭാരത യുദ്ധം. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം. 39,36,600 പേർ പങ്കെടുത്ത മഹായുദ്ധം. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള

0: നന്മയും തിന്മയും അഭിമുഖമായി തങ്ങളിൽ യുദ്ധം തുടങ്ങി. നന്മയും തിന്മയും അഭിമുഖമായി തങ്ങളിൽ യുദ്ധം തുടങ്ങി. ഭാരത യുദ്ധം തുടങ്ങി. ഭാരത യുദ്ധം തുടങ്ങി. ഭാരത യുദ്ധം തുടങ്ങി.
1: 18 ദിവസം നീണ്ടു നിന്ന മഹായുദ്ധം, ലക്ഷക്കണക്കിന് പടയാളികളുടെ കൈയറ്റ്, കാലറ്റ്, ഉടലറ്റ്, തലയറ്റ് ഒരു ക്ഷേത്രഭൂമിയിലേക്ക് വീഴും. 10,000 കണക്കിന് ആനകളും കുതിരകളും ചത്തൊടും. മഹാരഥന്മാരുടെ തേരുകൾ ഒരു ക്ഷേത്രഭൂമിയിലെ പൂഴിമണ്ണിലേക്ക് താണ് താണ് താണ് പോകുന്നു. 18 ദിവസം ആ മഹായുദ്ധം നീണ്ടു നിന്നു. 18-ാം ദിവസം നേരം വൈകാറായപ്പോൾ കുരുക്ഷേത്ര യുദ്ധം സമാപിച്ചു. കൗരവർ തോറ്റു, പാണ്ഡവർ ജയിച്ചു. അന്ന് നേരം സന്ധ്യ മയങ്ങുന്നു. 18-ാം ദിവസം നേരം സന്ധ്യ. കുരുക്ഷേത്ര ഭൂമിയിൽ കഴുകന്മാരുടെയും കുറുനരികളുടെയും ഒലിയിടുന്ന ശബ്ദം, സ്ത്രീകളുടെ ഉറക്കമുള്ള നിലവിളികൾ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, സഹോദരന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാർ, ഓരോരുത്തരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവശരീരങ്ങൾ തെരയുന്നു. സ്ത്രീകളെല്ലാം ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം നോക്കിക്കൊണ്ട് അങ്ങ് ദൂരെ ഒരു മരച്ചോട്ടിൽ ദാ ഇതി കർത്തവ്യ മൂഢനായി നിൽക്കുന്നു ശ്രീകൃഷ്ണൻ. എല്ലാ കാഴ്ചകളും നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച വന്ധ്യവയോധികയായ ഒരു അമ്മ തന്റെ മക്കളുടെയും ചെറുമക്കളുടെയൊക്കെ ശവശരീരങ്ങൾ തിരിയുന്നു. കണ്ണെടുക്കാതെ ശ്രീകൃഷ്ണൻ ആ അമ്മയെ തന്നെ അങ്ങനെ ഉറ്റുനോക്കി നിൽക്കുകയാണ്.

വെള്ള തുണികൊണ്ട് മൂടിക്കെട്ടിയ വന്ധ്യ വയോധികയായ ഒരു അമ്മ തന്റെ മക്കളുടെയും ചർമ്മക്കളുടെയൊക്കെ ശവശരീരങ്ങൾ അങ്ങനെ തിരയുക. ആ കാഴ്ച നോക്കിക്കൊണ്ടുവന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഈ അമ്മയെ പരിചയമില്ലാത്തവരായിട്ട് ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല. കാരണം കുരുക്ഷേത്ര ഭൂമിയിലെ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്. 101 മക്കൾക്ക് ജന്മം കൊടുത്ത, 100 ആൺമക്കൾക്കും ദുര്യോധനനും ദുശാസനും തുടങ്ങി 100 ആൺമക്കൾക്കും ദുശള എന്ന ഒരു പെണ്ണിന് ജന്മം കൊടുത്ത മഹാഭാരതത്തിലെ ഏറ്റവും ശക്തിയായ കഥാപാത്രം ഗാന്ധാരി. കൗരവ മാതാവായ ഗാന്ധാരി കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ 100 ആൺമക്കളും ദുര്യോധനനും ദുശാസനും അടക്കം 100 ആൺമക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരുടെ ശവശരീരങ്ങൾ അങ്ങനെ തരയുകയാണ് ഗാന്ധാരി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗാന്ധാരിയുടെ അടുത്തേക്ക് വന്നു. ആര്? ദേവി ഗാന്ധാരിയോ? ശബ്ദം കേട്ടപ്പോ തന്നെ ഗാന്ധാരി കാള മനസ്സിലായി. ആര്? കൃഷ്ണനോ? കൃഷ്ണ, എന്റെ 100 ആൺമക്കളെയും കൊന്നൊടുക്കിയപ്പോ നിനക്ക് തൃപ്തിയായി അല്ലേ? കൃഷ്ണ, അന്ധരായ ഞങ്ങൾക്കിനി ഈ വയസ്സുകാലത്ത് ആരാ ഉള്ളത്? ഏതൊരു മാതാവിന്റെ അവസാനത്തെ ആഗ്രഹം തന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഒരു ആന്തരിയെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണമെന്നാണ്. 100 ആൺമക്കൾക്ക് ജന്മം കൊടുത്ത ഞങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഒരാന്തരിയെ പോലെ നീ ഈ ഭൂമിയിൽ വച്ചില്ലല്ലോ അച്യുത. കൃഷ്ണ, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ കിടന്ന് ഉറക്കം നിലവിളിക്കുന്ന സ്ത്രീകളെ നീ കാണുന്നില്ലേ? ഇവരുടെ കണ്ണുനീരിന്റെ വില എന്താണെന്ന് നീ അറിയുന്നില്ലേ? ഈ ജീവിതത്തിൽ നിന്നെ ഏറ്റവും കൂടുതൽ ആദരിച്ചവളും ആരാധിച്ചവളുമാണ് ഞാൻ. ആ എന്നോട് ഇങ്ങനെ കാണിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു മാധവ? കൃഷ്ണ, നീ ഒരാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. നീ വിചാരിക്കില്ല, കാരണം നിന്നെ നാണം കടത്തിയവരെ മുഴുവൻ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള നിന്റെ ചിന്തയായിരുന്നു. നിന്നെ അസഭ്യം പറഞ്ഞവരെയെല്ലാം കൊന്നൊടുക്കണമെന്നുള്ള നിന്റെ വിചാരമായിരുന്നു. നീ ഒരാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. ഇല്ല ദേവി, ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ദേവിക്കറിയാമല്ലോ, സന്ധി സംഭാഷണത്തിന് വേണ്ടി ഹസ്തിനപുരം കൊട്ടാരത്തിൽ രാജ്യസഭയിൽ ഞാൻ വരുമ്പോൾ ദുര്യോധനന്റെ മുമ്പിൽ ഞാൻ അപേക്ഷിച്ചപ്പോൾ, ഞാൻ സന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ രാജ്യസഭയുടെ അകത്ത് ദേവിയും ഉണ്ടായിരുന്നല്ലോ. ഞാൻ ദുര്യോധനന്റെ കാലി പിടിച്ച് അപേക്ഷിച്ചില്ലേ ഈ യുദ്ധം ഒഴിവാക്കാൻ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദേവിയുടെ മകനായ ദുര്യോധനല്ലേ ഈ യുദ്ധത്തിന്റെ കാരണക്കാരൻ? മാത്രമല്ല, അവിടുത്തെ പുത്രന്മാർ പാണ്ഡവരോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് കാട്ടിയത് എല്ലാം ദേവിക്ക് ഓർമ്മയില്ലേ? കുട്ടിക്കാലത്ത് പാണ്ഡവർ 5 പേർക്കും ഭക്ഷണത്തിൽ വിഷം കൊടുത്താൻ ശ്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചവരല്ലേ അവിടുത്തെ പുത്രന്മാർ? പാണ്ഡവർ 5 പേരെയും അവരുടെ മാതാവായ കുന്തി ദേവിയെയും അരക്കില്ലത്തിനകത്തിട്ട് ചുട്ടുകരിക്കാൻ ശ്രമിച്ചില്ലേ അവിടുത്തെ പുത്രനായ ദുര്യോധനൻ? പാണ്ഡവർ 5 പേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിയെ കൗരവ സഭയിലിട്ട് പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്തിയില്ലേ അവിടുത്തെ പുത്രനായ ദുശാസനൻ? എന്തെല്ലാം ദ്രോഹങ്ങളാണ് ദേവി അവിടുത്തെ പുത്രന്മാർ പാണ്ഡവരോട് കാട്ടിയത്? ശരിയാണ് കൃഷ്ണ, എനിക്കെല്ലാം അറിയാം. എന്റെ മക്കൾ ഒരുപാട് ദ്രോഹങ്ങൾ പാണ്ഡവരോട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ കൃഷ്ണ, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലല്ലേ? ഞാനും പാണ്ഡവ മാതാവായ കുന്തിയും. എന്നിട്ട് നീ എന്തിനാണ് എന്റെ കുഞ്ഞുങ്ങളോട് മാത്രം ഈ കൊടും ചതി ചെയ്തത്? എന്റെ കുഞ്ഞുങ്ങളെ മാത്രം നീ എന്തിനാണ് ഉച്ചോട് മുടിപ്പിച്ചത്? കൃഷ്ണ,

കൃഷ്ണ, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഞാനും കുന്തി ഒരുപോലല്ലേ. പിന്നെന്തിനാണ് നീ എന്റെ മക്കളോട് മാത്രം ഈ ചതി കാണിച്ചത്? ദേവി, ദേവിയുടെ ഈ ധാരണയും തെറ്റാണ്. ദേവിക്കറിയോ, യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വന്നു. ആ ദേവിയുടെ പുത്രനായ ദുര്യോധനും കുന്തി ദേവിയുടെ പുത്രനായ അർജുനനും രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ആർക്ക് വേണേലും എന്റെ യാദവ സൈന്യത്തെ മുഴുവൻ സ്വീകരിക്കാം. ജീവിതത്തിൽ ഒരിക്കലും ആയുധമെടുക്കാത്ത എന്നെ വേണേലും ആർക്ക് വേണേലും സ്വീകരിക്കാം. ദേവിയുടെ പുത്രനായ ദുര്യോധനൻ ചെയ്തത് എന്താണ്? എന്റെ യാദവ സൈന്യത്തെ മുഴുവൻ ദുര്യോധനൻ സ്വീകരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ആയുധമെടുക്കാത്ത എന്നെ അർജുനൻ സ്വീകരിച്ചു. ഇതല്ലേ ദേവി സത്യം? കൃഷ്ണ, അർജുനൻ ബുദ്ധിമാനാണ്. അർജുനൻ അറിയാം, നീ അർജുനോടൊപ്പം ഉള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ കൃഷ്ണ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ നടന്നത് ധർമ്മയുദ്ധമായിരുന്നു, മുഴുവൻ അധർമ്മയുദ്ധമല്ലായിരുന്നു? ഭീഷ്മ പിതാമഹനെ ചതിയിലൂടെയല്ലേ നീ കൊല്ലിച്ചത്? ദ്രോണാചാര്യർ കൊന്നതും ചതിയിലൂടെ അല്ലായിരുന്നോ കൃഷ്ണ? വില്ലാളി വീരനായ കർണനെ കൊന്നതും ചതിയിലൂടെ അല്ലായിരുന്നോ കൃഷ്ണ? കൃഷ്ണ, എന്റെ ഒരേ ഒരു മകളെ നിനക്കറിയില്ലേ? നൂറാങ്ങളമാർക്കും കൂടിയുള്ള ഒരേ ഒരു പെങ്ങൾ ദുഷള, അവളുടെ ഭർത്താവായ ജയദ്രനെ കൊന്നതും ചതിയിലൂടെ അല്ലായിരുന്നോ കൃഷ്ണ? കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി 11 ദിവസം. നിന്റെ മായാശക്തി കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നട്ടുച്ച നേരത്ത് നീ കൂരിരുട്ട് പരത്തി. ആ കൂരിരുട്ടിന്റെ മറവിൽ വെച്ചല്ലേ നീ എന്റെ മരുമകനെ കൊല്ലിച്ചത്? എന്റെ ഒരേ ഒരു മകളെ നീ വിധവയാക്കിയില്ലേ? എന്റെ കുടുംബം നീ തകർത്തില്ലേ? കള്ള കൃഷ്ണ, നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നു. ഹേ മായാവിയായ മധുസൂദന, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഞാനിതാ നിന്നെ ശപിക്കുന്നു. നിനക്ക് 36 വർഷം കഴിയുമ്പോൾ എന്റെ കുരുവംശം എങ്ങനെയാണോ തമ്മിലടിച്ച് മരിച്ചത്, അതുപോലെ നിന്റെ യാദവകുലവും തമ്മിലടിച്ച് നശിക്കും. എല്ലാം നഷ്ടപ്പെട്ട നീ ഒരു പിശാചിനം പോലെ അലഞ്ഞു നടക്കും. അവസാനം ഒരു നിഷാദന്റെ കൈകൊണ്ട് നിനക്ക്

ദേവി, ദേവിയുടെ ശാപം നാം രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിയാം ദ്വാരക നശിക്കും, യാദവകുലം തകരും, നമുക്ക് മരണം സംഭവിക്കും. 36 വർഷം കഴിയുമ്പോൾ നമുക്ക് മരണം സംഭവിക്കും. ഈ സത്യങ്ങളെല്ലാം നമുക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു. എങ്കിലും ദേവിയുടെ ശാപം നാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ദേവി എല്ലാ സത്യങ്ങളും അറിയും. അന്ന് ദേവിക്ക് മനസ്സിലാകും, നാം ചെയ്തതൊക്കെ സത്യമാണ്, ധർമ്മമാണ്, നീതിയാണ്, ന്യായമാണ്, അധർമ്മത്തെ മാത്രമാണ് നാം തച്ചുടച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ദേവി എല്ലാ സത്യങ്ങളും അറിയും. ഇക്കുരുക്ഷേത്രഭൂമിയിൽ വെച്ച് നിറഞ്ഞ മനസ്സോടെ നാം ദേവിയെ അനുഗ്രഹിക്കുന്നു. ദേവിക്ക് എല്ലാ നന്മകളും വരട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങ് വിദൂരതയിലേക്ക് പോയി പറഞ്ഞു, ദോഷകാലം വരുമ്പോ ഒന്നിന് പുറകെ ഒന്നായി വരുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഗാന്ധാരിയുടെ ശാപം കഴിഞ്ഞതേ ഉള്ളൂ, ഇതാ മറ്റൊരു ബ്രാഹ്മണ ശാപം കൂടി ശ്രീകൃഷ്ണൻ ഏൽക്കേണ്ടതായി വന്നു. അന്നൊരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ സപ്തർഷികൾ ശ്രീകൃഷ്ണനെ കാണുന്നതിന് വേണ്ടി ദ്വാരകയിലേക്ക് കടന്നു വന്നു, ഒരുപറ്റം സന്യാസിമാർ. ആ സമയത്ത് ശ്രീകൃഷ്ണന്റെ എട്ടാമത്തെ ഭാര്യയായ ജാമ്പവതിയുടെ മകന്റെ മകൻ, കൊച്ചുമകൻ, കൂട്ടുകാരുമൊത്ത് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്നു. ഈ സന്യാസിമാരെ കണ്ടപ്പോൾ, സപ്തർഷികളെ കണ്ടപ്പോൾ, ഈ പിള്ളേർക്ക് ഒരു വലിയ കൗതുകം, ഈ സന്യാസിമാരെ ഒന്ന് കളിയാക്കണമെന്ന്. എല്ലാവരും കൂടി ചേർന്ന് ഈ സാമ്പന് പെൺവേഷം കെട്ടിച്ചു, പൂർണ്ണ ഗർഭിണിയാക്കി. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഈ സപ്തർഷികളുടെ മുമ്പിൽ അങ്ങ് നിർത്തി, സന്യാസിയുടെ മുമ്പിൽ അങ്ങ് നിർത്തി. പിന്നെ നിങ്ങൾ വലിയ സന്യാസിമാരല്ലേ, പ്രവചനങ്ങൾ നടത്താൻ ശക്തിയുള്ളവന്മാര്, നിങ്ങൾക്ക് പറയാവോ ഈ നിൽക്കുന്ന ഗർഭിണിയായ ഇവൾ പ്രസവിക്കുന്ന ആണായിരിക്കോ പെണ്ണായിരിക്കോ, പറ. സപ്തർഷികൾക്ക് വല്ലാത്ത കോപം തോന്നി, സന്യാസിമാർക്ക് വല്ലാത്ത കോപം വന്നു. തങ്ങളെ പരസ്യമായിട്ട് ആക്ഷേപിച്ചപ്പോൾ സന്യാസിമാർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഈ നിൽക്കുന്ന ഗർഭിണിയായ ഇവൻ പ്രസവിക്കുന്നത് ആണുമായിരിക്കില്ല, പെണ്ണുമായിരിക്കില്ല, ഇവൻ പ്രസവിക്കുന്നത് ഒരിരുമ്പൊലക്കെ ആയിരിക്കും. പറഞ്ഞത് തന്നെ സംഭവിച്ചു, സാമ്പം പ്രസവിച്ചു ഒരിരുമ്പൊലക്ക. യാദവന്മാർക്ക് ഇരുന്നിട്ട് ഇരുക്കപ്പുറതയില്ല, അവരെല്ലാവരും കൂടി ചേർന്ന് ആ ഇരുമ്പൊലക്ക രാഗി രാഗി രാഗി രാഗി ഭസ്മം പോലുള്ള ഒരു പിടി ഇരുമ്പ് പൊടിയാക്കി മാറ്റി. എന്നിട്ട് ആ ഇരുമ്പ് പൊടി മുഴുവൻ കൊണ്ടുവന്ന് സമുദ്രത്തിലേക്ക് കലക്കി വിട്ടു, മുഴുവൻ ഇരുമ്പ് പൊടിയും കൊണ്ടുവന്ന് കലക്കി വിട്ടു. അവസാനം ശേഷിച്ച ഒരു ചെറിയ ഇരുമ്പ് കഷണം, ആ ഇരുമ്പ് കഷണം യാദവന്മാർ സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ഊക്കോടെ വലിച്ചെറിഞ്ഞു. നാളുകളേറെ കഴിഞ്ഞപ്പോൾ സമുദ്രത്തിലേക്ക് കലക്കി വിട്ട ആ ഇരുമ്പ് പൊടി മുഴുവൻ തിരമാലകൾ അടിച്ചടിച്ചടിച്ച് കരയിൽ കൊണ്ടെത്തിച്ചു. കരയിൽ കിടന്ന് ആ ഇരുമ്പ് പൊടികൾ മുഴുവൻ വളർന്നു വലുതായി, വലിയ എയ്യാ പുല്ലുകളായി മാറി, വാളിനേക്കാളേറെ മൂർച്ചയുള്ള എയ്യാ പുല്ലുകൾ. സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഇരുമ്പ് കഷണം ഒരു മത്സ്യം വിഴുങ്ങി. കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു മുക്കുവന്റെ മലയിൽ ആ മത്സ്യം കുടുങ്ങി. മുക്കുവൻ ആ മത്സ്യത്തെ കരയിൽ കൊണ്ടുവന്ന് ഒരു കാട്ടാളന് വിലക്ക് വെച്ചു. കാട്ടാളൻ ആ മത്സ്യത്തെ തന്റെ കുടലിൽ കൊണ്ടുവന്ന് വെട്ടിക്കീറി നോക്കുമ്പോൾ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നു ആ ചെറിയ ഇരുമ്പ് കഷണം. ആ കാട്ടാളൻ ആ ഇരുമ്പ് കഷണം എടുത്ത് താൻ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തന്റെ അസ്ത്രത്തിന്റെ അറ്റത്ത് വെച്ച് വിളക്കി ചേർത്തു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കൊഴി.

0: നീണ്ട 36 വർഷം കഴിഞ്ഞു. ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമായും ഫലിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അന്നൊരു ദിവസം നേരം വൈകാറായപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ദ്വാരകയുടെ തീരത്തുള്ള സമുദ്രത്തിന്റെ തീരത്ത് നിന്ന് വെറുതെ കാറ്റ് കൊള്ളുന്നു. ശ്രീകൃഷ്ണൻ നോക്കുമ്പോ കാറ്റ് വീശിയ ആ ഇളം കാറ്റ് കൊടുങ്കാറ്റായി മാറുന്നു. ആ കൊടുങ്കാറ്റിൽ പെട്ട് ദ്വാരകയുടെ മുറ്റത്ത് നിന്ന് പാരിജാതവും ദ്വാരകയുടെ താഴിക കുംഭങ്ങളുമെല്ലാം ആകാശത്തേക്ക് പറന്നുയരുന്നു. പ്രകൃതി വല്ലാതെ ക്ഷോഭിക്കുന്നു. ഒരു തുള്ളിക്കൊരു മുടമെന്നതുപോലെ മഴ പെയ്യുന്നു, ഇടിയും മിന്നലും. ജ്യേഷ്ഠ, പ്രകൃതി വല്ലാതെ ക്ഷോഭിക്കുന്നു. എല്ലാം നശിക്കുന്ന മട്ടാണ്. ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമായും ഫലിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമില്ല. വരൂ, നമുക്ക് ദ്വാരകയിലേക്ക് മടങ്ങാം. രണ്ടുപേരും കൂടി ദ്വാരകയിലെത്തി. അന്ന് രാത്രി ശ്രീകൃഷ്ണന്റെ മായാശക്തി കൊണ്ട് ദ്വാരകയിൽ വിളമ്പിയത് ഏറ്റവും വീര്യം കൂടിയ മദ്യമായി. ആ മദ്യം കുടിച്ചു കഴിഞ്ഞപ്പോൾ യാദവന്മാരുടെ സ്വഭാവം മാറാൻ തുടങ്ങി. മൂക്കറ്റം മദ്യപിച്ച യാദവന്മാർ തമ്മിൽ തല്ലുന്നു. അച്ഛൻ മകനുമായി, ജ്യേഷ്ഠൻ അനുജനുമായി, അമ്മാവൻ ശേഷക്കാരനുമായി തമ്മിൽ അടിച്ച് നിലത്തേക്ക് വീഴുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000 യാദവന്മാരുടെ ശവശരീരം ദ്വാരകയുടെ മുറ്റത്ത് അടിഞ്ഞു കിടക്കുന്നു. ആയുധങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ സമുദ്രത്തിന്റെ തീരത്ത് വളർന്ന് വലുതായി നിന്ന എയ്യാ പുല്ലുകൾ യാദവന്മാർ മൂടോടെ പിഴുതെടുത്തു. തമ്മിൽ അടിച്ച് മരിച്ചു വീഴുന്നു. അന്ന് നേരം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മൂക്കറ്റം മദ്യപിച്ച ബലരാമൻ തന്റെ ആയുധമായ കലപ്പയുമായി ദ്വാരകയുടെ അകത്ത് നിന്ന് പുറത്തേക്കിറങ്ങി. കയ്യിൽ കിട്ടിയ ഓരോ യാദവന്മാരെയും ആ ബലരാമൻ അടിച്ചു കൊല്ലുന്നു. നേരം വെളുക്കാറായപ്പോൾ ലക്ഷക്കണക്കിന് യാദവന്മാരുടെ മൃതശരീരം സമുദ്രത്തിന്റെ തീരത്ത് അടിഞ്ഞു കിടന്നു. ഈ ഭൂമിയെ തനിക്ക് ചെയ്തു തീർക്കാനുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയ ബലരാമൻ തന്റെ ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ബലരാമന്റെ ജീവൻ ആകാശത്തേക്ക് പറന്നു വരുന്നു. ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഘോരവനത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി. നടക്കാൻ കഴിയുന്നില്ല, ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത ദാഹം, ഒരു ചുവട് പോലും മുന്നോട്ടെടുക്കാൻ കഴിയുന്നില്ല. ആടി ആടി ഒരു വലിയ വൃക്ഷത്തിന്റെ ചോട്ടിൽ, അരയാന്റെ ചോട്ടിലെത്തി. ആ അരയാന്റെ ചോട്ടിൽ ധ്യാന നിമഗ്നായി, വലത് കാലെടുത്ത് ഇടത് തുടയിൽ വെച്ച് ധ്യാന നിമഗ്നായതായിരിക്കുന്നു ശ്രീകൃഷ്ണൻ. ഈ സമയത്ത് ഒരു നിഷാദൻ നായാട്ടിനായി വേട്ടയ്ക്കായി ഇതാ ഘോരവനത്തിന്റെ അടിവാരത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കും. അയാൾ ആ പച്ചിലകൾക്കിടയിലൂടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു മാനിന്റെ ശരീരം ഇരുന്ന് അനങ്ങുന്നു. പിന്നെ വൈകിയില്ല, ആ കാട്ടാളൻ തന്റെ അസ്ത്രം കയ്യിലേക്കെടുത്തു, വില്ലിൽ തൊടുത്തു. എന്നിട്ട് ആ മാനിന്റെ ശരീരത്തെ ലക്ഷ്യമാക്കി ആ അസ്ത്രം എയ്തു. ആ അമ്പ് കൊള്ളേണ്ട സ്ഥാനത്ത് തന്നെ അങ്ങിയെന്ന് പതിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദത്തിനകത്തേക്ക്. ആ പാദത്തിന്റെ ഉള്ളിൽ നിന്ന് ചൂട് ചോര പുറത്തേക്ക് ചീറ്റി ഒഴുകി. ആ കാട്ടാളൻ ശ്രീകൃഷ്ണൻ അരികിലെ കോടിയെത്തി, ഭഗവാനെ മാപ്പ്, മാപ്പ്, അടിയനറിഞ്ഞില്ല ഭഗവാന്റെ പാദമാണെന്ന്, ഒരു മാനിന്റെ ശരീരമാണെന്ന് കരുതിയാണ് അമ്പ ചെയ്തത്, ഭഗവാന്റെ പാദമാണെന്ന് അറിഞ്ഞില്ല. ഈ നിഷാദനോട് പൊറുക്കണേ, ഈ കാട്ടാളന് മാപ്പ് തരണേ. സാരമില്ല, നീ ഭാഗ്യവാനാണ്, എന്നെ കൊല്ലാൻ ഭാഗ്യം കിട്ടിയ നിനക്കാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ ഇട ലഭിക്കും. എഴുന്നേക്കാൻ ശ്രീകൃഷ്ണൻ തന്നെ ആ കാട്ടാളനെ പിടിച്ചെഴുന്നേപ്പിച്ചു. സന്തോഷമായിട്ട് പൊയ്ക്കോ. 125 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഈ ഭൂമിയിൽ തനിക്ക് ചെയ്യാനുള്ള എല്ലാ സൽക്കർമ്മങ്ങളും പൂർത്തിയാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ശരീരത്തോടൊപ്പം ഇതാ ഭൂമിയിൽ നിന്നും വൈകുണ്ഠത്തേക്ക് യാത്രയാകുന്നു. കാറ്റ് വീശിയടിക്കുന്നു, മരങ്ങളെല്ലാം കടപുഴുതു വീഴുന്നു, ഇടിയും മിന്നലും. ഒരു തുള്ളിക്കൊരു കുടമെന്നതുപോലെ മഴ പെയ്യുന്നു. കർത്താവേ വല്ലാതെ ക്ഷോഭിക്കുന്നു. ആ കൊടുക്കാറ്റ് വീശി അടിക്കുന്നു. ആ കൊടുക്കാറ്റിൽപ്പെട്ട് സമുദ്രത്തിലെ തിരമാലകൾ ആകാശത്തേക്ക് ഉയർന്നു. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്തിൽ ആദ്യമായി സുനാമി ഉണ്ടാകുന്നത്. ആ തിരമാലയിൽപ്പെട്ട് ആ സുനാമിയിൽപ്പെട്ട് ദ്വാരക നഗരവും യാദവ കുലവും യാദവ വംശവും എല്ലാം എല്ലാം സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് താണ് താണ് താണ് പോകുന്നു. എല്ലാം അവസാനിച്ചു. ഇന്നൊക്കെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ മഹാഭാരതത്തിൽ ജീവിച്ചിരുന്നത്. അയ്യായിരം വർഷം കഴിഞ്ഞു. അന്ന് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ താൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കി അധർമ്മത്തെ തച്ചുടച്ചു. അയ്യായിരം വർഷം കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന് ശേഷം നമ്മുടെ ഈ മഹാരാജ്യം ഒരുപാട് ചക്രവർത്തിമാർ ഭരിച്ചു, ഒരുപാട് മഹാരാജാക്കന്മാർ ഭരിച്ചു. ഇന്ന് നമ്മുടെ ഈ മഹാരാജ്യത്തിന്റെ ഏത് മുക്കിൽ നോക്കിയാലും മൂലയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ചതി, വഞ്ചന, കള്ളക്കടത്ത്, കള്ളനോട്ടടി, പെൺവാണിഭം, സ്ത്രീ പീഡനം, രാജ്യദ്രോഹം, രാജ്യത്തെ ഒറ്റുകൊടുക്കൽ, വിഘടനവാദം, എവിടെ നോക്കിയാലും അഴിമതി, അഴിമതി, അഴിമതി. ഈ അഴിമതി എന്നെല്ലാം ഒരു മോചനം നേടാൻ, ഒരു മാറ്റം ലഭിക്കാൻ അയ്യായിരം വർഷങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭഗവാനെ, സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കിയ ഭഗവാനെ, അധർമ്മത്തെ തച്ചുടച്ച ഭഗവാനെ, അങ്ങ് ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് ഒന്ന് വന്നെങ്കിൽ, അതെ, അറിയാതെ നെഞ്ചത്ത് കൈവച്ച് വേദനയോടെ ഉറക്കെ വിളിച്ചു പോകുന്നു, കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥ ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ ഒരു അതിഥിയുമായി അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായി കാര്യങ്ങൾ സംവദിക്കുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്ന ഏറ്റവും സുമുഹൂർത്തം സുദിനം എന്നൊക്കെ പറയാവുന്ന പ്രത്യേക പോക്കുവയിൽ എല്ലാ ആഴ്ചയിലെ പോലെ ഇന്നും ഒരു സ്നേഹിതൻ, ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചേരുന്നു. പ്രത്യേകത, ഈ സുഹൃത്ത് കരുണസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെ കരുണസായി റേഡിയോയുടെ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സ്നേഹവും സന്തോഷവും യഥാവിധി അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സുഹൃത്തിനെ അതിഥിയായിട്ടല്ലാതെ തന്നെ ഈ പ്രിയ ബന്ധുവായി പ്രിയ ശ്രോതാക്കളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ കരുണസായി റേഡിയോയ്ക്കുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ധാരാളം പ്രൊഫൈലുകളുള്ള, എന്തു പറയണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ. ന്യൂഡൽഹിയിൽ നിന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോലി ചെയ്തിട്ട് ഇങ്ങ് കേരളത്തിൽ ഒത്തിരി എന്താണ് പ്രൊമോഷനിലൂടെയൊക്കെ എത്തി നിൽക്കുന്ന, ഞാൻ ഓരോ സമയമായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതെ, പക്ഷേ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ സജീവ പ്രവർത്തകനായ പി മോഹനകുമാർ സാറാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് കല്ലുവെട്ടാംകുഴിയിൽ സ്വദേശിയാണ് അദ്ദേഹം. നല്ല ഗായകനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ പ്രിയ ശ്രോതാക്കളെ, വിളിക്കുമ്പോൾ പാട്ടുകൾ

0: ചോദിക്കാം, പാട്ട് പാടാൻ പറയാം. അങ്ങനെ രസകരമായ ഒരു സായാഹ്നം നമുക്ക് സല്ലാപത്തിലൂടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ ഞാൻ ഓരോ പാട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ, നമുക്കറിയാം വയോജനങ്ങളുടെ ആരോഗ്യത്തിനും മാനസികമായ സംതൃപ്തിക്കും സമ്പുഷ്ടിക്കും ഒക്കെ വേണ്ടിയിട്ട് സജീവമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ്. അതിലെ സജീവ പ്രവർത്തകനാണ് ശ്രീ പി മോഹനകുമാർ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ പ്രത്യേക പോക്കുവയിലേക്ക് സാർ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം, എൻ്റെ പേര് മോഹനകുമാർ. പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ എല്ലാവർക്കും ആദ്യമായാണ് ഞാൻ വരുന്നത്, എന്നാലും ഒരു സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന്.
0: ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ശ്രോതാക്കളോടൊരു കാര്യം പറയേണ്ടത്, ശ്രോതാക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോഹന സാറിനെ വിളിക്കാം, സംസാരിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: അനശ്വരക്കുളപ്പിന്റെ അടുത്ത് ചായക്കടകത്തുന്ന രാജശേഖരൻ നായർ.
0: വളരെ വളരെ സന്തോഷവും സുസ്വാഗതവും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കല്ലുവെട്ടാംകുഴി വെള്ളനാട് താമസിക്കുന്ന മോഹനൻ സാറാണ്. നമ്മളോടൊപ്പമുള്ള നല്ല ഗായകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങാം. രാജശേഖരൻ നായർ ചേട്ടാ,
2: ശരി, മോഹനൻ സാറിനെ എനിക്കറിയാം.
1: ഹലോ, നമസ്കാരം. നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: എവിടെയാണ് താമസം ചേട്ടാ?
2: ഞാനിവിടെ കരുണാസായര താഴെ കല്ലുപാലത്തിന്റെ മുകളിലെ എനിക്ക് അവിടെ വള്ളനാട് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ചായക്കട ഉണ്ടായിരുന്നു. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: വിശേഷങ്ങൾ പറയാം, അനശ്വര ക്ലബിനെ കുറിച്ച് പറയാം, അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ സാറിനോട് പറയൂ.
2: എനിക്കിപ്പോ പറയാനുള്ളത് അടുക്കള അവിടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വിശിഷ്യ ലേഖ ടീച്ചറിനും മധുജൻ സാറിനും മോഹനൻ സാറിനും അവിടെ ചികിത്സയിൽ കഴിയുന്ന എല്ലാവർക്കും, 18-ാം തീയതി നമുക്ക് വിശിഷ്ട അതിഥിയായി ഡൽഹിയിൽ നിന്നെത്തിയ സെവർ ഫാസ്നി അവർക്കും, നല്ല പ്രസംഗം കാഴ്ചവെച്ചവർക്ക്, അവരുടെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു.
0: അതെ, പറഞ്ഞോളൂ.
2: പിന്നെ എനിക്ക് വേറെ കൂടുതലൊന്നും അങ്ങനെ പറയാനില്ല.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഞാൻ പറഞ്ഞിട്ടുണ്ട്, മണിയഞ്ചട്ടിക്ക് മണിമുട്ടായി, മധുരക്കുട്ടിക്ക് പഞ്ചാര മുട്ടായി എന്നൊരു പാട്ട്.
0: വളരെ പഴയ പാട്ടാണെന്ന് തോന്നുന്നല്ലേ?
2: ഓ, പഴയ പാട്ട്, 50 വർഷത്തിന് മുമ്പേ പഴക്കമുള്ള പാട്ട്.
0: അയ്യോ, അത്രയും പഴയതാണ്?
2: ഓ, അത്രയും പഴയതാണ്, എനിക്ക് ഓർമ്മയുണ്ട്.
0: പക്ഷേ എന്റെ ബാല്യകാലത്തൊക്കെ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യം എന്ന് പറയുന്നത്.
2: എനിക്കൊരു 15-17 വയസ്സ് ഒക്കെ ഉള്ളപ്പോ ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ്.
0: 1975 ഇറങ്ങിയ ചലച്ചിത്രമാണ്.
2: അതെ,
0: ചന്ദനച്ചോല എന്നാണ് ചിത്രത്തിന്റെ പേര്. ഒരുപക്ഷെ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരാളാണ് ഈ പാട്ടിന് വരികൾ എഴുതിയെന്നുള്ള ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ എന്താണ്, പട്ടം സദനും കെ ജെ യേശുദാസും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. അങ്ങനെയുള്ള പ്രത്യേകതകൾ ഈ പാട്ടിനുണ്ട് അല്ലേ? ആ, പറയണം.
2: അനിൽ സാർ നമുക്ക് ഇവിടെ എത്തിച്ചു തന്ന ശാന്തകുമാരി, കവിയത്രി ശാന്തകുമാരിക്കും, കെ ജി രവീന്ദ്രൻ നായർ, രമേശ്വര ദാസ് വെള്ളനാട്, വെള്ളനാട് കൃഷ്ണൻകുട്ടി സാറ്, വെള്ളനാട് വലിയകൃഷ്ണൻകുട്ടി സാറ്, പിന്നെ കരുണാസായിയുടെ പ്രിയപ്പെട്ട കവി കെ എൻ ബി,
0: അതെ,
2: എല്ലാവർക്കും.
0: കെ എൻ പിയുടെ സഹോദരനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഇവിടെ മറന്നുപോകരുത്, കവി കെ എൻ പിയുടെ സഹോദരൻ.
1: എന്റെ മൂത്ത ചേട്ടനാണ്.
2: ഓ,
1: വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കറിയാം, അറിയാം, ഇപ്പം അറിയാം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ? ഒരിക്കൽ കൂടെ മോഹന സാറിന് സന്തോഷവും സ്നേഹവും അറിയിച്ചോളൂ.
2: പിന്നെ എല്ലാവർക്കും നല്ല നമസ്കാരം.
1: ഓക്കെ, അപ്പം നല്ല നമസ്കാരം, പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

എന്ത് മിഠായി ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി. മണിയ

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. എല്ലാവർക്കും സ്വാഗതം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്ത് മോഹനൻ സാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം പറയാനുണ്ട്. 1982 സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ന്യൂഡൽഹിയിൽ LD ക്ലർക്കായി ജോലി കിട്ടി. അവിടെ നിന്ന് പിന്നെ കേരളത്തിലെത്തി ഡെപ്യൂട്ടേഷനിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത് അവിടെ ഇരുന്ന് സൂപ്രണ്ടായി പ്രൊമോഷൻ ലഭിച്ച്, അങ്ങനെ ഒരുപാട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വീണ്ടും പറയാൻ. 2013 ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വിശിഷ്ട ഗായകനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി സുഹൃത്ത് ശ്രീ പി മോഹനകുമാർ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
2: ആ ഹലോ,
1: നമസ്കാരം. ഞാൻ കോട്ടൂരാണ്. എന്റെ പേര് ഷിനിയാണ്.
2: ഷിനി, കോട്ടൂരിൽ നിന്നല്ലേ?
1: അതെ അതെ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ഷിനി, പാട്ടിന് മുമ്പ് റേഡിയോയുടെ ശബ്ദം ഒന്ന് അല്പം കുറയ്ക്കാവോ? ഇന്നലെ കേൾക്കാൻ ഒരു
1: ഇതുണ്ടാവും.
2: ഇന്ന് കേൾക്കേണ്ട പാട്ട് ഏതാണ്?
1: വിദിനത്തിലുള്ള പാട്ട്.
2: ഏത് പാട്ടാണ്?
1: കാവിൽപൂരം ഗാനം.
0: ആ പാട്ടിനൊക്കെ മുമ്പ് ഷിനി ആരാ, എന്താന്നൊക്കെ സാറിനോട് പറയണ്ടേ? കോട്ടൂരാന്ന് ഷിനി എന്നൊക്കെ പറഞ്ഞ എല്ലാം പറയൂ, വിശേഷങ്ങളെല്ലാം പറയൂ.
2: ആദ്യമായിട്ട്, അതെ അതെ, ഞാനും ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ടെൻഷൻ ഒന്നും വേണ്ട.
0: ടെൻഷൻ ഒന്നും ഇല്ലാതെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് പോക്കുവയില്. എന്ത് കാര്യങ്ങളും, വിഷമം പറയാം, സന്തോഷം പറയാം, സങ്കടം പറയാം, പറയൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. മോഹൻ സാറിനോട് പറയൂ, ഞാനും കേൾക്കാം. പറയൂ.
1: എന്റെ പേര് ഷിനിയാണ്. എനിക്ക് രണ്ട് ആമക്കളും ഹസ്ബൻഡും ഉണ്ട്. അമ്മയും ഉണ്ട്. അമ്മയുടെ കൂടെയാണ് ഞാനും. മക്കള്, മൂത്തമോ എഞ്ചിനീയർ പഠിച്ചു ഇറങ്ങിയിരിക്കുന്നു. ആനാട് IT പഠിച്ചിറങ്ങിയാണ്. ഇതൊക്കെയാണ് എന്റെ വിശേഷം.
2: എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വൈഫും രണ്ട് മക്കള്, രണ്ട് ആമക്കളാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് അപ്പൊ രണ്ട് മക്കളൂടെ ആയി. പിന്നെ രണ്ടുപേർക്കും ഓരോ മൂത്ത ആളിന് ഒരു മോള് 3 വയസ്സായി, ഇളയാളിന് 2 വയസ്സായ ഒരു മോൻ. അങ്ങനെ നമ്മൾ ഒരു കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. വെള്ളനാടാണ് താമസം.
1: ഓക്കെ, വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം വെള്ളനാടൊക്കെ വന്നിട്ടുണ്ട്. അറിയില്ല,
2: നന്നായിട്ട് അറിയില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാ കേക്കേണ്ട പാട്ട്?
0: ഏത് പാട്ടാ പറഞ്ഞേ? ആ പറഞ്ഞു പറഞ്ഞു. അല്ലിമല്ലർക്കാവ്. അതിനു മുമ്പേ ഇതിപ്പോ ആദ്യമായിട്ടല്ലേ കരണസായി റേഡിയോയിൽ വിളിക്കുന്നേ? വിളിച്ചിട്ടുണ്ടല്ലേ. കരണസായി റേഡിയോ കേൾക്കുന്നുണ്ട് അല്ലേ? എത്ര നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്?
1: അമ്മയാണ് ഇതിന്റെ പ്രേക്ഷക. കേൾക്കാൻ തുടങ്ങി, അങ്ങനെ ടീച്ചറിനെ പരിചയമായി. അങ്ങനെ ടീച്ചറിനെ വിളിക്കുമായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് സമയം കിട്ടില്ല. ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചു നോക്കിയത്.
0: കോട്ടൂര് തന്നെയാണ്
1: ആ വീട്. ശരിക്കും വീട് ചപ്പാത്താണ്. ഇപ്പൊ താമസിക്കുന്നത് കോട്ടൂര്.
0: അവിടെയാണ് നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അതെ അതെ അതെ.
0: അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോവാമോ?
1: അപ്പൊ
0: മോഹൻ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
2: ഓക്കെ ഓക്കെ, വിളിച്ചത് സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ.

0: ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് ഇന്ന് നമ്മൾ വീണ്ടും തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്ത് മോഹനകുമാർ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്, ഗായകനാണ്, നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്ത ആളാണ്. വിരമിച്ച് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം, വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, സംവദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ. ആ കോള് കട്ടായി പോയി. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അടുത്ത കോള് വരട്ടെ. നമുക്ക് ചില കാര്യങ്ങൾ, ഈ ഡൽഹിയിൽ പിന്നെ 1982 സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി, അത് യു പി എസ് സി എഴുതി പോയതാണ്. എങ്ങനെ അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം, കേൾക്കാനൊരു കൗതുകമുണ്ട്. ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ പോയില്ലേ 1900, ഇവിടുന്ന് ഒരാൾ തിരുവനന്തപുരം വരെ പോകാൻ വരെ ഒയ്യോ എന്ന് പറയുന്ന സമയമാണ്, ഒന്ന് പറയണം.
1: അത് ആദ്യമായിട്ട് എനിക്ക് ജോലി കിട്ടിയത് അങ്ങനെയാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് അതിൽ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈപ്പിംഗ് നോളജ് കൂടെ ഉണ്ടുള്ളവർക്ക് സ്റ്റാഫ് സെലക്ഷനിൽ ക്ലർക്കായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ അവിടെ ഡിഫൻസ് മിനിസ്ട്രിയിലാണ് ആദ്യമായി ജോയിൻ ചെയ്തത്. അന്ന് ഇതുപോലെ ടിക്കറ്റ്, റെയിൽ ടിക്കറ്റ് ഒന്നും എടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫോണില്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. നമ്മൾ പോയി ടിക്കറ്റ് റിസർവേഷൻ എഴുതി കൊടുത്ത് എല്ലാം ചെയ്ത് അങ്ങനെ വേണം ടിക്കറ്റ് എടുക്കാൻ. ചിലപ്പോൾ മിക്കവാറും ചിലപ്പോൾ തിരക്കായെങ്കിലും കിട്ടില്ല. പിന്നെ ആർ ഐ സിയിലൊക്കെ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ ട്രെയിനിൽ കയറിയിട്ട് ടിക്കറ്റ് നമ്മൾ പൈസ കൂടി കൊടുത്ത് വാങ്ങുക. അങ്ങനെയാണ് യാത്ര.
0: ഹിന്ദിയൊക്കെ അറിയാമായിരുന്നു ആ സമയത്ത്?
1: അറിയാം, ഇപ്പോഴും അറിയാം.
0: ഹിന്ദി ഇപ്പം അറിയാം, പക്ഷെ ഡൽഹിയിൽ ആദ്യം പോകുമ്പോൾ
1: എനിക്കറിയില്ലായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു, അതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം സംസാരിക്കാം. അവിടെ കൊളോക്കിയിൽ സംസാരിക്കാൻ നമുക്ക് അറിഞ്ഞു. അവിടെ ഇരുന്ന് 1-2 വർഷം 6 മാസം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് കൊളോക്കിയെല്ലാം.

0: ഒരുപാട് വിശേഷങ്ങൾ ഇനി നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ, ആ കോളും കട്ടായി പോയി. നമുക്ക് ശരി, നമുക്ക് ഒരു ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ, മറ്റു വിശേഷങ്ങളെക്കാൾ പാട്ട് വിശേഷങ്ങളൊക്കെ കൂടുതൽ പറയാം. വളരെ കുട്ടിക്കാലത്തെ പാടുമായിരുന്നു.
1: അന്ന് പാടാൻ മോഹമുണ്ടായിരുന്നു, പക്ഷെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ചെറിയ രീതിക്കൊക്കെ പാട്ട് പാടി പാടി പാടി, എസ് ജാനകിയിലെ പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ആ സൗണ്ടിലൊക്കെ പാടുമായിരുന്നു, പക്ഷെ ആ സൗണ്ടിലൊക്കെ പോയി.
0: അങ്ങനെ എസ് ജാനകിയുടെ ഇതിൽ പാടുവായിരുന്നു,
1: അത് നല്ല ഇത് ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം പ്രശ്നം വന്നതുകൊണ്ട് അങ്ങനെ ആ സൗണ്ടിൽ പോയി. ഇപ്പം ചെറിയ രീതിക്കൊക്കെ പാട്ട് പാട്ടുകാരൊന്നുമല്ല.
0: ഇപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ കുറച്ച് പേര് നമുക്ക് കേൾക്കാം.
1: ഏതെങ്കിലും
2: ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
0: ഭയങ്കര രസമായിട്ടുണ്ട് ഇത്. എൻ്റെ ഒരു ജെന്യുവിനായിട്ട് നമുക്ക് പാട്ട് വിശേഷങ്ങളും ഔദ്യോഗിക വിശേഷങ്ങളും വേണ്ടി ഇപ്പോൾ വീണ്ടും ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് കട്ടായി പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ, ഞാൻ
0: ടച്ചാണിൽ നിന്നാണ്. ഇത്രയും വേഗത്തിലൊക്കെ പറഞ്ഞ പാവപ്പെട്ട ഞങ്ങൾ എങ്ങനെ അങ്ങയെ പിന്തുടരും? അതൊക്കെ ശരി തന്നെ, എനിക്ക് മനസ്സിലാവും. എനിക്ക് ഇനി എന്താണ് കാന എന്ന് കേട്ടാൽ തന്നെ ഞാൻ ഊഹിച്ചെടുക്കും. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് മോഹന സാറാണ്. ഡൽഹിയിൽ നിന്ന് കേരളം വരെ ജോലി ചെയ്ത ഒരാളാണ്. ഇപ്പൊ സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ ജോലി ചെയ്യുന്നു. പക്ഷെ എന്താണ്, നിങ്ങളെക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ളത് കൊണ്ട് ഇപ്പം അങ്ങയെ പിന്നെ അനിയാന്ന് വിളിക്കണോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു അദ്ദേഹത്തോട് സംസാരിക്കാം കേട്ടോ.
1: ഹലോ നമസ്കാരം, കാച്ചാണിയിൽ എവിടെയാണ് വീട്? എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇരിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: എനിക്ക് വീട്ടിൽ ഇപ്പോഴത്തില്ല,
1: മകളെ കൂടെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും സുഖായിരിക്കുന്നുണ്ടല്ലോ?
3: ആ, ഇപ്പം വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറ് നല്ല പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞത് ഒന്നുണ്ട്, ഒരു പാട്ട് നല്ലൊരു പാട്ട് പാടിത്തരാം.
1: അത്ര വലിയ പാട്ടല്ല, ചെറിയ രീതിക്ക് ഒരു പാട്ട് പാടാം.
0: പാടാൻ പോവാണേ, ഞാനും കൂടെ പാടട്ടാ. ശരി മോൻ സാർ പാടും.
2: വാതിൽ തുറക്കുമീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശ്വനെ. വാതിൽ തുറക്കുമീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശു മഹേശ്വനെ.
0: കൊള്ളാമോ? ഞാൻ നന്നായിട്ട് പാടി അല്ലേ? ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിനിമയിലെ മനോഹരമായ പാട്ടാണത്.
1: എന്റെ വീട്ടില് ഞാനും വൈഫും രണ്ട് ആമക്കളാണുള്ളത്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചപ്പോൾ രണ്ട് പെൺമക്കളൂടെ കിട്ടി. പിന്നെ അവർക്ക് ഓരോ കുഞ്ഞുങ്ങളാണ്. മൂത്ത ആളിന് 3 വയസ്സായൊരു മോളുണ്ട്, ഇളയവന് 2 വയസ്സായൊരു മോൻ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ കഴിയുന്നു, എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതെ അതെ അതെ, വളരെ സന്തോഷമാണ്, നമുക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, വിളിച്ചതിന് വളരെ സന്തോഷം. ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
3: സാറേ, ഞാൻ ഒരു ഒരു കവിത രണ്ടുപേരും പാടാം.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
3: പാടട്ടെ.
1: ആ, പാടി പാടിക്കോളൂ.
3: ആവുതോള മിക നിത്യവും പുജിപ്പാൻ പല പദാർത്ഥം ഇല്ലയോ, ബാബമേനിര പരാതി പക്ഷിയെ കൊല്ലുവതെന്തിന് മനുഷ്യരകറ്റമേ. അവതോളം മിക നിത്യവും പുതിപ്പാൻ പല പദാർത്ഥം ഇല്ലയോ. പാവമേ നിരപരാധി പക്ഷിയെ കൊഴിവതും മനുഷ്യർ കഷ്ടമേ.
0: ചിക്കൻ കഴിക്കുന്നവരോട്
1: നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്.
0: ചിക്കൻ കഴിക്കുന്നവരടുത്തുള്ള വാണിംഗ് ആണോ എന്നാണ് ചോദിച്ചത്. പാവമാം പക്ഷിയെ കൊല്ലുന്നത് എന്തിനോ, എനിക്ക് തോന്നിയത് എന്നെ അടുത്ത് പറയുന്നത് പോലെയാണ്, ചിക്കൻ കഴിച്ചിട്ടേ വന്നിട്ടേ.
3: ഞാന് വലിയ ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടെന്നാണ് ഈ ചില ശ്രോതാക്കൾ പറയുന്നത്.
0: നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല,
1: അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യന്റെ ജീവിതം.
3: എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല സാറെ, ഞാൻ അതിനെ കുറിച്ച് രണ്ടുപേരും പാടി തന്നെ നിർത്താം.
0: ഓക്കെ, പിന്നെ പ്രയാസം ഉണ്ടാവേണ്ട പ്രായം ആയിട്ടില്ലല്ലോ
3: സാറെ. സാറിനറിയാം
0: രണ്ടുപേര് പാടണം, നമുക്ക് കേൾക്കാം.
3: സിനിമ പാട്ടാണത്.
0: ഓ, അവധി കൊടുത്തു മോന സാറോടെ പാടും, പാടണം.
3: അവധി കൊടുത്തു സ്വർഗത്തിൽ ഞാനൊരു
1: പാടിയാ മതി, നല്ല പാട്ട് പാടി പാടിക്കോളൂ.
3: ഒരു ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. വിധിയും ഞാനും ഒരു കൂടു ചീട്ടുമായി വിളയാടാനിരിക്കുന്നു. അക്ഷരമണികൾ സ്വപ്നങ്ങൾ ചുറ്റും അത്ഭുത പാനപാത്രം നിറയ്ക്കുന്നു. ദുഃഖങ്ങൾ തിന്നുന്ന അവധി കൊടുത്തു. ഓക്കെ
1: ഓക്കെ, നന്നായിട്ടുണ്ട്.
0: അപ്പൊ നല്ല പാട്ട്. നമുക്ക് പിന്നെ ചോദിച്ച പാട്ട്,
3: പച്ചൈമരം ഉണ്ട്, നല്ല തമിഴ് പാട്ടാണ്,
0: ഒന്ന് പറയണം.
3: പച്ചൈമരം ഉണ്ട് ഇച്ചിരുണ്ട് പാട്ട് ചൊല്ലി തൂങ്കൈ വൈദ്യാരിരാൻ.
0: ശിവാജി ഗണേശന് മുമ്പുള്ളതാണെന്ന് തോന്നുന്നു.
3: നല്ല പാട്ടാണ് സാറേ,
0: നല്ല പാട്ടിന് എവിടുന്ന് എടുത്തിട്ട് വരുന്നെന്നാണ് ചോദിക്കുന്നത്. മിക്കവാറും കണ്ണദാസനെ പോലുള്ള ആരെങ്കിലും എഴുതിയ പാട്ടായിരിക്കും. സംഗതി കറക്റ്റാണ് കേട്ടാ. ജമിനി ഗണേശനും കെ ആർ വിജയും കൂടെ അഭിനയിച്ച സിനിമയില് കണ്ണദാസൻ എഴുതിയ പാട്ടാണ് കേട്ടാ. നമ്മുടെ തമിഴ് പാട്ടുകളിൽ ഇത് കേട്ടിട്ട് പേപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷപാതമായി.
3: നമുക്ക് ആദ്യം സാറല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. മറ്റൊരു സാറ് വരുമ്പോ പഴയ സാറിന് പോകില്ലേ,
0: വന്ന വഴി മറക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. അപ്പൊ മോഹൻ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹം സന്തോഷം അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
3: നമസ്കാരം.
1: ഓക്കെ, നമസ്കാരം നമസ്കാരം, വിളിച്ചേര് സന്തോഷം. ഓക്കെ
3: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്തും വെള്ളനാട് സ്വദേശിയുമായ മോഹനകുമാർ സാറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വിരമിച്ച് ജോലി ചെയ്ത് വിരമിച്ച് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗായകനായ ഒരു സുഹൃത്താണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ.
0: ഓ
1: സാർ, ഞാൻ കണ്ണമ്പള്ളിയിൽ
0: നിന്ന്
1: ലളിത.
0: കണ്ണമ്പള്ളിയിൽ നിന്ന് ലളിത. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മോഹൻ സാറാണ്.
1: അറിയാം സാർ. നമസ്കാരം. എൻ്റെ പേർക്ക് നമസ്കാരം.
2: ഓ അപ്പൊ നമസ്കാരം. ഹലോ, എനിക്ക് അറിയാം, മനസ്സിലായി. അറിയാം അറിയാം. അവിടെ എല്ലാരും സുഖായിരിക്കുന്നുണ്ടോ?
1: അറിയാം.
2: ഓ അത് മതി, ഒത്തിരി പൂച്ചയും എല്ലാം ഉണ്ട്.
0: ഇതിനൊക്കെ പേരുകൾ ഇട്ടിട്ടുണ്ടോ?
1: ദൈവം കൂടെ ഉണ്ട്.
0: ഇതിനൊക്കെ പേരുകൾ ഇട്ടിട്ടില്ലേ? അതല്ല, പൂച്ചകൾക്കും പട്ടികൾക്കും ഒന്നും പേരുകൾ ഇട്ടിട്ടില്ലേ?
1: എല്ലാവർക്കും പേരുണ്ട്.
2: നല്ല കാര്യം.
1: ഒരാളിന്റെ പേര് ടോണി, ഒരാളിന്റെ പേര് ബ്രൂണ.
0: ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ പൂച്ചകൾ കെട്ടിയിരിക്കുന്ന പേര് സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ എന്ന പേരുകളായിരുന്നു. പിന്നെ വേറൊരു വീട്ടിൽ പോയപ്പോ പട്ടി കെട്ടിരുന്ന പേര് ഒബാമ, ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഈ കച്ചു കിച്ചു എന്നൊക്കെ പറയേണ്ട സമയം കഴിഞ്ഞു. ശരി, മോഹൻ സാറിന്റെ അടുത്ത് സംസാരിക്കൂ.
2: പിന്നെ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
3: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്.
0: ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോൾഡ് മാറിയോ? എങ്ങനെയോ പാവത്തിന്റെ ഫോൺ ഹോൾഡ് ആയി പോയതാണ്. അത് കേൾക്കട്ടെ, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പാട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം അല്ലേ സാർ? സാർ ഒരു രണ്ടുപേരി പാടണം, എന്നിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതിന് മുമ്പേ ആ കോള് ഹോൾഡ് ആയി പോയി. സാർ ഒരു പാട്ട് പാടണം അവർക്ക് വേണ്ടിയിട്ട്, നമുക്ക് ലളിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് സാറ് പാടി കേൾപ്പിക്കണം.
2: മഴമുഖിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കുടലാരം കെട്ടി, കുടലാരം കെട്ടി. മഴമുഖിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കുഴലാരം കെട്ടി, കുഴലാരം കെട്ടി.
0: ഓക്കെ, അപ്പോൾ നമുക്ക് അവർക്ക് കോൾ കട്ടായി പോയി, അത് നമുക്ക് ഒരു പാട്ട് കേൾപ്പിക്കാം അല്ലേ സാർ? ഈ പാട്ടോ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് അവർക്ക് വേണ്ടി കേൾപ്പിക്കാം. പ്രിയ ശ്രോതാക്കളെ, അത് ലളിതയ്ക്ക് അത് എന്താണ് സംസാരിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല, അതിനു മുമ്പ് അത് ഹോൾഡായി പോയത് ആണ് കാര്യം. നമുക്ക് ഒരു നല്ല പാട്ട് ലളിതയ്ക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാം മോനസ് സാർ. ഓക്കെ, കേൾപ്പിക്കാം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഒരു സായാഹ്നം ഇങ്ങനെ സമ്പന്നമാകുന്നത് ശരിക്കും വർത്തമാനങ്ങളുടെ സൗഹൃദം പങ്കിടുമ്പോഴാണ് എന്ന് ആർക്കാണറിയാത്തത്. ചായയും സല്ലാപവുമായി ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാൻ കഴിയുക, തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് വെറുതെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക, അതിനിടയിൽ ഇങ്ങനെ വിളിക്കുക, പാട്ടുകളും സല്ലാപങ്ങളും ഒക്കെ ആയിട്ട് ഒരു പോക്കുവയിൽ നേരം ഇങ്ങനെ സമൃദ്ധമാകുന്നു. അത്

0: തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവരയിൽ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്ത് മോഹനൻ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഗായകനാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഡൽഹിയിലൊക്കെ ജോലി കിട്ടി, അവിടെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സർവീസ് ചെയ്ത് പിന്നെ ഇവിടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെത്തി, ലോ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി, പിന്നെ വിരമിച്ച് ഇപ്പോൾ സന്തോഷത്തോടുകൂടി കുടുംബസമേതം അദ്ദേഹം കഴിയുന്നു എന്ന് കഴിഞ്ഞപ്പോൾ നേരത്തെ നടരാജൻ സാർ പറഞ്ഞതുപോലെ അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പ്രിയ ശ്രോതാക്കളെ, മോഹൻ സാറിനെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ് സാർ.
0: ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള മോഹൻ സാറാണ് സംസാരിക്കുന്നത്.
1: മനസ്സിലായി മനസ്സിലായി, ഞാൻ കേട്ടു.
2: ഹലോ, നമസ്കാരം.
1: ഹലോ, ഗുഡ് ഈവനിങ് സാർ. നമസ്കാരം.
2: ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, എവിടെ നിന്നാണ്?
1: ഞാൻ സാർ കൊല്ലം കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളി, കൊല്ലം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബ്ലൈൻഡ് ആണ് സാർ.
2: ഓ, ബ്ലൈൻഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ.
1: ബ്ലൈൻഡ് ആണെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു.
2: യാത്ര ചെയ്യുന്നു. ഓക്കെ, അതൊരു വലിയ കാര്യമാണ് എന്തായാലും. നല്ല, അതെ അതെ അതെ.
1: പിന്നെ നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി പോലീസുകാരെ വിളിച്ചു സഹായത്തിന്.
2: ഓ, അത് വേണം. അതാണ്. അതെ,
1: കണ്ടോ. പിന്നെ എനിക്ക് സാറിന് സുഖം തന്നെ.
2: ഓ, കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ആദ്യം ഡൽഹിയിൽ സെക്രട്ടറിയിലായിരുന്നു, മിനിസ്ട്രി ഓഫ് ഡിഫൻസിലായിരുന്നു. അവിടെ ഒരു അഞ്ചര വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് സെക്രട്ടറിയിൽ വന്നത്.
1: ഡൽഹിയിൽ എത്ര വർഷം സർവീസിൽ?
2: അഞ്ചര വർഷം അവിടെ ഉണ്ടായിരുന്നു.
1: ഡൽഹിയിലെ ജീവിതമൊക്കെ സുഖമായിരുന്നു,
2: കുഴപ്പമില്ല.
1: അവിടെ പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം
2: കൂടെ, എല്ലാം കൂടെ, എല്ലാ ഭാഷയും ഉണ്ട്. നമ്മളെ ഓഫീസിലെ എല്ലാ ഭാഷയും സംസാരിക്കും. തമിഴുണ്ട്, മലയാളം, കന്നഡ, തെലുങ്ക്, പഞ്ചാബി, എല്ലാ ഭാഷയും ഉണ്ട്.
1: ഉറുദു ഭാഷ എല്ലാം,
2: ഉറുദു എല്ലാം ഉണ്ട്. പിന്നെ കൂടുതലും ഹിന്ദിയാണ്, ഹിന്ദി, ഇംഗ്ലീഷുമാണ്. ഓഫീസിലൊക്കെ ഇംഗ്ലീഷ് മാത്രം. ഇഷ്ടംപോലെ മലയാളീസാണ് ഇപ്പം അവിടെ, കൂടുതലും മലയാളിയാണ്. അന്നേ ഉണ്ട്, ഇപ്പോഴും അങ്ങനെയാണ്. ഫ്ലാറ്റിലൊക്കെ താമസിച്ച് ഓരോ ഏരിയയൊക്കെ മലയാളികളുടെ സ്ഥലമായി മാറി.
1: തിരുവനന്തപുരം
2: സെക്രട്ടേറിയറ്റിൽ ജോലി
1: ഉണ്ടായിരുന്നു. സാറിന് മുൻ സെക്രട്ടറി പിന്നെ വി പി ജോയി എന്ന് പറയുന്ന ആളിനെ അറിയോ?
2: പഴയ ചീഫ് സെക്രട്ടറിയാ?
1: അല്ല, ഒരു വി പി ജോയി എന്ന് പറയുന്ന സാർ ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റില്.
2: ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു?
1: ഏത്? നമ്മുടെ ഈ പണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ സുതാര്യകളെന്ന് പറയുന്ന പരിപാടി
2: ഉണ്ടായിരുന്നു.
1: ആ പരിപാടി, ആ ഇതിൽ ആ സെഷനിലായിരുന്നു മോഹൻ സാർ ജോലി
2: നോക്കിയതാണല്ലേ. പരിചയമില്ല.
1: ജേക്കബ് എബ്രഹാം എന്ന് പറയുന്ന ഒരാളുണ്ട്. എബ്രഹാം,
2: അത് ഏത് ഡിപ്പാർട്ട്, ഏത് സെക്ഷനായിരുന്നു? അവിടെ ഒരു 10,000 സ്റ്റാഫ് ഉണ്ട്. അപ്പം എല്ലാരെയും അറിഞ്ഞൂടാ നമുക്ക്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും പിന്നെ മറ്റ് സംഘടനയിലുള്ള ആൾക്കാരെയും എല്ലാം, പേരുകൾ അറിയാം, കുറച്ച് ആൾക്കാരെ അറിയാം. ബുദ്ധിമുട്ടാണ്, ഇത്രയും ആളുള്ളതുകൊണ്ട്.
1: സാറ് പാട്ട് പാടിയിട്ടുണ്ട്?
2: ചെറിയ പാട്ടൊക്കെ പാടും. ഇന്ന് ഏത് പാട്ടാണ്
1: പാടണമല്ലോ എനിക്ക്? ഞാൻ മഴനില കുളിരുമായി വിക്രമാദിത്യനാഥ പാട്ടുണ്ട്.
2: ഓ, ആ പാട്ടാണല്ലേ.
1: പിന്നെ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
2: ആർക്കൊക്കെയാണ്?
1: പിന്നെ പിന്നെ കരുണാസായി എഫ് എം റേഡിയോ വെക്കുന്ന സ്ഥിരം ശ്രോതാക്കളുണ്ട്. പി വി മുഹമ്മദ് വടക്കേ പറയുന്ന പാലക്കാട് പർഷാന്തി, ദീവ കുമരകം. പിന്നെ പിന്നെ സാറിനും മധു സാറിനും പിന്നെ സാറിനും കുടുംബത്തിനും എല്ലാത്തിനായി പാട്ട് ഡെഡിക്കേഷൻ.
2: ഓക്കെ ഓക്കെ, വളരെ സന്തോഷം വിളിച്ചത്. പാട്ട് വെച്ചു തരുന്നുണ്ട്.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനായ മോഹനൻ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയനിലെ സജീവ പ്രവർത്തകനാണ്. പാട്ടുകാരനാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ. ഞാൻ ശങ്കരൻ നായർ.
0: ശങ്കരൻ ചേട്ടാ, അങ്ങനെയല്ല, എന്തോ ഒന്ന് വിളിയേ.
1: എന്തോ? അയ്യോ സാർ, സാർ ഒന്നുകൂടെ വിളിച്ചാൽ ഞാൻ എന്തോ അങ്ങനെ വിളി കേൾക്കാം.
0: ശങ്കരൻ ചേട്ടാ,
1: എന്തോ
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മോഹനൻ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു.
1: മോഹനൻ സാറിന്റെ വിശേഷങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ സാർ, അതിനു മുമ്പ് ഞാൻ ഒരാളിന് ഒരു നന്ദി പറഞ്ഞോട്ടെ സാറെ. നമ്മുടെ രാജശേഖരൻ നായർക്ക് എൻ്റെ ഒരു വലിയ നമസ്കാരം. കാരണം ഞാൻ ആ പാട്ട് നമ്മളങ്ങനെ ഈ റേഡിയോയിൽ ഇങ്ങനെ കേട്ടിട്ടില്ല. കാരണം സായി കൂടെ ആ ചന്ദന ചോലയിലുള്ള പാട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ആ സിനിമ കാണുകയായിരുന്നു എൻ്റെ മനസ്സുകൊണ്ട്.
0: ആ പാട്ട് ചോദിച്ചേനല്ലേ?
1: അനശ്വര
0: ക്ലബിന്റെ തൊട്ടടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ.
1: അതെ അതെ അതെ. ആ പാട്ട് കേട്ട് നമ്മളെ കേൾപ്പിച്ചതിന് അദ്ദേഹത്തിന് ഒരു വലിയ നമസ്കാരം. കാരണം ഞാൻ ആ സമയം ആ പാട്ട് തീരുന്നത് വരെ ആ പാട്ടിന്റെ രംഗം ഞാനിങ്ങനെ എന്റെ മനസ്സിൽ കണ്ടോണ്ടിരിക്കുകയാണ്. സുധീറും പട്ടൻ സ്വാധീനമാണ് ആ രംഗത്തിൽ അഭിനയിക്കുന്നത്. കൊച്ചുകുട്ടിയായിട്ട് വരുന്ന ബേബി സുമതി, ബേബി സുമതിയെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി പട്ടൻ സ്വാധീനം ആന കളിക്കുന്നതാണ്.
0: അതാണ് പാട്ട്.
1: അപ്പൊ ആ ഒരു ഓർമ്മ തിരിച്ചു. അദ്ദേഹത്തിന് നമസ്കാരം. പിന്നെ സാർ, മോഹന സാർ നമസ്കാരം.
2: നമസ്കാരം.
1: ഞാൻ ഞാൻ സാറിന്റെ ചേട്ടനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹം വള്ളനാടിന്റെ ആസ്ഥാന കവി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചതിന് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഇപ്പൊ ഇതാ അദ്ദേഹത്തിന്റെ അനിയനോട് സംസാരിക്കാൻ പറ്റി. ഇതൊക്കെ ഒരു മഹാഭാഗ്യം.
2: എന്തായാലും വളരെ സന്തോഷം. വിളിച്ചാലും സംസാരിച്ചാലും വളരെ സന്തോഷം.
1: നമുക്ക് നമ്മളെ വള്ളനാടിന് ഇതുപോലുള്ള ആൾക്കാര് ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ ഈ കണ്ണാസായി അടിയിലൂടെയാണ് അറിയുന്നത്. അല്ലാതെ നമ്മൾ കേട്ടിട്ടുപോലും ഇല്ലല്ലോ.
0: ഇനി നോക്കളി കുടുംബത്തിലെല്ലാരും ഞാൻ ഇവിടെ കൊണ്ടുവരും.
1: അങ്ങനെ അതിനും അതിജൻ സാറിന് വേണം നമസ്കാരം പറയാൻ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ പരിചയപ്പെടുത്തുന്നതിന്. അപ്പൊ സാർ, സാറിന്റെ വിശേഷങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കാൻ അങ്ങനെ എന്തായാലും ഒരു അപ്പൂപ്പനായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്.
0: ഒരപ്പൂപ്പനല്ല, രണ്ട് മക്കളുടെ അപ്പൂപ്പൻ.
1: അതാണ് രണ്ട് മക്കളുടെ, കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്. സാർ എല്ലാരും അടുത്ത് തന്നെയാണോ താമസം?
2: ഓ, ഒരാളിപ്പം എന്റെ കൂടെ ഉണ്ട്, ഒരാള് കൊല്ലത്താണ്. ഇവിടെ ഫുഡ് കോർപ്പറേഷനിലാണ് ജോലി. അപ്പൊ അവിടെ താമസം. അവിടെ താമസം.
1: അതൊക്കെ തന്നെ ഒരു
2: മഹാഭാഗ്യമാണ്.
0: ഇനി ശങ്കര ചേട്ടാ, ആരോടും പറഞ്ഞില്ലെങ്കിൽ ഒരു വിശേഷം പറഞ്ഞുതരാം, ഒരു രഹസ്യം പറഞ്ഞുതരട്ടെ. ഒറ്റയാളോട് പറയരുത്. നമ്മൾ ഈ കരുണാസായി റേഡിയോയില് കേൾക്കുന്ന വിഷ്ണു മോഹൻ എന്ന് കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ മോഹൻ സാർ.
1: എനിക്ക് സംസാരിക്കാൻ ഒരു തടസ്സമായി പോയി.
2: ആണോ? എന്തുപറ്റി?
1: ഗ്യാസ് വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പൊ അവർക്ക് ഇതെടുത്ത് കൊടുക്കണം.
0: പിന്നെന്താ, അത് നടക്കട്ടെ. അതൊക്കെ ഗ്യാസ് ഇല്ലാതെ ഒരു കാരണവശാലും ഭക്ഷണം
1: പറ്റിയില്ല. അതുകൊണ്ട് മോഹൻ സാറിന് ഒരു വലിയ നമസ്കാരം.
2: ഓ, വലിയ നമസ്കാരം. വിളിച്ചതിന് സന്തോഷം. വളരെ നന്ദി.
0: ഗ്യാസ് വണ്ടിക്കാരെ കൂടെ വിളിച്ച് പാട്ട് കേട്ടു.
2: ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിക്ക് നമുക്ക് തിരിച്ചെത്താം. പ്രത്യേക പോക്കുവേലിക്ക് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് മോഹനൻ സാറാണ്, വെള്ളനാട് സ്വദേശിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പറയാം. ഗായകനാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ
1: സാറേ, ഞാൻ രതീഷാണ്,
0: കുറ്റിച്ചിലാണ്. റേഡിയോയുടെ ശബ്ദം ഒരു ലേശം കൂടെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മോഹൻ സാറിനോട് സംസാരിക്കാം. രതീഷിന്,
1: കുറ്റിച്ചല
2: സ്വദേശി അല്ലേ രതീഷ്? അല്ലേ, ഓ രതീഷ്, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ടിപ്പറിലെ നമ്മളെ പാറമടയിൽ, നമ്മളെ മലവള പാറമടയൊക്കെ അറിയാമോ? അവിടെ ഒരു
2: സെക്യൂരിറ്റിയാണ്.
1: എനിക്കൊരു മാമന്, എനിക്ക് എന്റെ മാമന് വേണ്ടി ഒരു പാട്ട്. അകലെ അകലെ വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
2: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: പ്ലസ് വൺ പഠിക്കുന്നു
2: ഒരാള്,
1: ഒരാള് നാലില് പഠിക്കുന്നു.
2: ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
1: അകലെ അകലെ നീലാകാശം, എന്റെ മാമന് വേണ്ടിയാണ്.
0: നേരത്തെ രതീഷിനകത്ത് വിളിച്ചിട്ടില്ലേ? ഇതാദ്യമായിട്ടാണോ വിളിക്കുന്നേ? കരുണാസായി റേഡിയോ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അയ്യോ, അപ്പൊ പിന്നെ കുറച്ചുകൂടെ ഒക്കെ വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറയേ. എങ്ങനെയാണ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്? എത്ര നാളായി? എന്തൊക്കെ പാട്ട്? ഏതാണ് ഇഷ്ടം? എന്താ അതെ, അല്ല, കരുണാസായി റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നാണ്?
1: ഇപ്പം കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇങ്ങനെ ഒരു 3-4 വർഷം അടുപ്പിച്ചായി.
0: എന്നിട്ട് ഇത്രയും വൈകി വിളിക്കാൻ?
1: മാമന്റെ നമ്പർ വാങ്ങിച്ചാണ് വിളിച്ചത്.
0: വിളിക്കുന്നേ മാമന്റെ പേര് പറഞ്ഞു. മാമന്റെ പേര് പറഞ്ഞില്ല. ശശിമാമന് വേണ്ടിയിട്ടാണ്. ശശിമാമന് വേണ്ടിയിട്ട് ഞാൻ മോഹൻ സാറിനെ കൊണ്ടൊരു 2 വരി പാടിപ്പിക്കട്ടെ അദ്ദേഹത്തോടുള്ള സിനിമ. എന്നിട്ട് നമുക്ക് അകലെ അകലെ കേൾക്കാം. അപ്പൊ മോഹൻ സാറ് ശശിമാമന് വേണ്ടിയിട്ടും രതീഷിന് പ്രത്യേകിച്ച് ശശിമാമന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇതാ പാടുകയാണേ.
2: രണ്ടു പേര് പാടാം. ഓക്കെ.

0: Analina miri punya, tiana lina miri punya. ഗാനമെന്നെ മറക്കുമോ, എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ. ശ്യാമസുന്ദര പുഷ്പമേ, എൻ്റെ പ്രേമ സംഗീതമാണു നീ. ഓക്കെ
1: ഓക്കെ സാറേ,
0: ഓക്കെ ഓക്കെ.
1: രാമസുന്ദര പുഷ്പമേ,
0: അതാണ് രാഗം, അതാണ് അതാണ്.
2: ഇത് ഇതിപ്പോ സംസാരിക്കുന്നത് ശശിമാമനാണോ? ഏ ആണോ,
0: ശശിമാമനാണല്ലേ.
2: ശരി,
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: അപ്പൊ ശശിമാമനും രതീഷിനും ഒക്കെ വേണ്ടിയിട്ട് അകലെ അകലെ നീലാകാശം കേൾപ്പിക്കാം.
1: ഓക്കെ ഓക്കെ
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിൽ തുടരുന്നു. പ്രത്യേക പോക്കുവേലിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്ത് മോഹനകുമാർ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: എണ്ണാമ്പള്ളി രവിയാണ്.
0: നല്ല നമസ്കാരം
1: സാറേ. നല്ല നമസ്കാരം
0: സാറിനും
1: മോൻ സാറിനും. നല്ലൊരു നമസ്കാരമുണ്ട്.
2: നമസ്കാരം. നമസ്കാരം
1: സാർ, ഞാൻ കണ്ണമ്പള്ളി രവിയാണ്. ഞാൻ ഒരു ചെറിയ തട്ടുകട നടത്തുന്ന ആളാണ്.
2: അറിയാം അറിയാം, എന്നും കേൾക്കാറുണ്ട്.
1: പിന്നെ സാറിന് സുഖമാണോ?
2: ആ സുഖം, കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കണം.
1: ആ ആ, പിന്നെ
2: എങ്ങനെ കടയൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാന്നെ. അതെ, ഞാനും ഒന്ന് കുറച്ചു നേരം കൊണ്ടേ ശ്രമിച്ചോണ്ടിരിക്കന്നെ. അല്ല, ഇത് ആരെങ്കിലും വരും, വരുമ്പഴത്തേക്ക് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മള് ചായയൊക്കെ ഉണക്കി കൊടുക്കാനായിട്ട് നോക്കും.
0: അത് നടക്കണമല്ലോ.
1: അതെ സാറേ, പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല.
1: പിന്നെ നമ്മള സാറ് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരണം. ഏത് പാട്ടായാലും മതി. ഞാൻ ഇന്ന് ചോദിച്ചത് പണി തീരാത്ത വീട്ടിലുള്ള പാട്ടാണ്.
0: അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് മോഹൻ സാർ പാടട്ടല്ലേ?
1: അതെ അതെ,
2: പണി തീരാത്ത വീട്ടിൽ ഏത് പാട്ടാണ്?
1: ആ പാട്ട് പാടിയാലും മതി.
2: അറിയാമോ നോക്കട്ടെ.
1: ഓ അറിയാം.
2: പാട്ടെന്ന് പറഞ്ഞില്ല.
1: കണ്ണുനീർത്തുള്ളിയെ ശ്രീയോടുപമിച്ച
2: നീല ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ.

0: ഇല ജലാശയത്തിൽ.
1: സാർ, ഇത് നമ്മളെ കടയിൽ ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുകയാണ്. അടിപൊളി പാട്ടാണ്. പിന്നെ ശങ്കരൻ നായർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു പാട്ട് മണിയഞ്ചട്ടിക്കും ഇത് പട്ടം സദനും നമ്മുടെ യേശുവാസും കൂടെ ഒരു പാട്ടിയ ഒരു പാട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങള് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. മണിയാം ചട്ടിക്ക് മണി മിഠായി, മണിയാം ചട്ടിക്ക് മണി മിഠായി, മധുര കുട്ടിക്ക് പഞ്ചാര മിഠായി, ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, എപ്പടി ആരോഗ്യം അപ്പടിയേ ചാമി. ഇങ്ങനെയാണ് ആ പാട്ടങ്ങൾ നീണ്ടു പോണത്.
2: എനിക്കാണ് ആ ഒറിജിനൽ കേട്ടതിനേക്കാൾ ഗംഭീരായിരിക്കണം.
0: നന്നായിട്ടുണ്ട്.
2: അപ്പം കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ പാട്ട് ഗംഭീരാണ്, പക്ഷെ ഞാൻ പറയാം ഒരു സ്ത്രീ വിരുദ്ധ പാട്ടാണെന്ന്. ഇന്നത്തെ സ്ത്രീകളെ അങ്ങനെ കണ്ണുനീർത്തുള്ളിയോട് ഉപമിക്കാനൊന്നും പറ്റൂല.
1: അടുക്കളയെ പറയും പോലെയാണ്.
2: അതെ, അടുക്കള എഴുതുന്നത് കൊണ്ട് എനിക്ക് ആ പാട്ടിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എം എസ് വിശ്വനാഥന്റെ അപാരമായ സംഗീതത്തിൽ അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്.
1: അത് ഒരു സമയത്തൊക്കെ ഈ പാട്ട് കേട്ടാൽ നമ്മൾ അവിടെ നിന്നു.
2: അതെ അതെ അതെ, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോഴും അത്രയും നല്ല പാട്ടാണ്. പക്ഷെ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്നേ ഉള്ളൂ, അത് പറയാതിരിക്കാം, അത് ഞാൻ പറയും. അപ്പോ മോഹന സാറിന് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
1: നന്ദി, നമസ്കാരം.
0: വിളിച്ചതിന് സന്തോഷം.
1: നമ്മളെ സാറിനും നന്ദി, നമസ്കാരം.
2: യെസ്, അപ്പൊ പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. തിരിച്ചെത്തുമ്പോൾ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത് പ്രിയ സുഹൃത്ത് മോഹനകുമാർ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിലെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം. ഇഷ്ടവിനോദം പാട്ടാണ്, അതുപോലെ തന്നെ യാത്രകളും വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ്. റേഡിയോ പ്രോഗ്രാമുകൾ അതേപടി തന്നെ ഹൃദയത്തിലേറ്റി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മോഹനകുമാർ സാറാണ്. ശാന്ത ചേച്ചി, അയ്യോ, ശാന്ത ചേച്ചിയുടെ കോഡ് കട്ടായി പോയല്ലോ. അപ്പോൾ കുഴപ്പമില്ല, സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അവർ വളരെ ആഗ്രഹിച്ച് വിളിച്ച ഒരു കോളാണ്. എത്രയോ ആളുകൾ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതിനിടയിൽ ഒരു കോള് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവും. പക്ഷേ ആ വിഷമം മാറ്റുന്നതിന് വേണ്ടിയിട്ട് മോഹൻ സാർ നമുക്ക് അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കാം. പാടണം.
1: ഏതോ നിദ്ര തന്നെ.

0: மெதுபதமோடே மதுமந்திரமோடே அன்னென்னருகில் வந்துவென்னோ எந்தே ஞானறிஞ்சில ஞானறிஞ்சில ஏதோ நித்ரதன் பொன்மயில் பீலில்.
1: ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
1: ഓ
2: ഹലോ
1: ആ കേൾക്കാം.
2: എന്റെ പേര് ഗിരിജ എന്നാണ്.
1: ആ ഇന്ന് മോഹൻ സാറാണ് കൂടെ ഉള്ളത്, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
0: ഹലോ,
2: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: നമസ്കാരം, എവിടെയാണ് എവിടുന്നാണ് വിളിക്കണേ?
2: വെള്ളനാട്.
0: എവിടെ?
2: വെള്ളനാട്.
0: ഓക്കെ ഓക്കെ, അറിയാം അറിയാം. ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
2: ഒരു ദേവാലയം എന്നുള്ള പാട്ട് കാണുമായിരുന്നു.
0: ഓ, നല്ല പാട്ടാണ്. പഴയ ഒരു
2: പാട്ട്,
0: ഏറ്റവും നല്ല യേശുദാസിന്റെ ഒരു പാട്ടാണ്. നല്ല പാട്ടാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില്
2: വീട്ടില് ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
0: എല്ലാരും സന്തോഷമായിട്ട് കഴിയുന്നു അല്ലേ?
1: ഈ പ്രത്യേക പോക്കുവിൽ വിളിക്കുന്നത് ആദ്യമായിട്ടാണോ?
2: അതെ, ആദ്യമായിട്ടാണ്.
1: നേരത്തെ പോക്കുവിൽ വിളിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, ഇത് നമ്പർ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിച്ചിരുന്ന നമ്പർ എടുത്തു, എന്നാലും നമ്പർ എടുത്തോ കിട്ടിയില്ല.
1: ആണല്ലേ, ഇന്ന് നമ്പർ എഴുതാൻ പറ്റിയല്ലേ. അതെ, അപ്പം ഇനിയും തുടർച്ചയായിട്ട് വിളിക്കണം. റേഡിയോ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. വെറുതെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ട കുറച്ച് പരിപാടികൾ പറയണം നമ്മുടെ റേഡിയോയിലെ.
2: ചലച്ചിത്ര ഗാനമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കർണാടകയിലെ ഓരോ അവിടുത്തെ ഓരോ ഇതും പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
1: നല്ല ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഏതെങ്കിലും ഒരു പരിപാടി പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഉൾപ്പെടുത്താം. ഏത് കൂടെ കേട്ടാ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു?
2: വേറെ ഒരു ഇതുമല്ല, അവിടത്തെ ഓരോ ഇതിന്റെ ഓരോ ലഹരിയിലെ ഇതെല്ലാം മാറ്റി കിട്ടാനുള്ള എന്റെ ഇതും
1: ശരി, അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്താം. എനിക്ക് തോന്നുന്നത് കരുണാസായിയുടെ ലഹരിക്ക് അടിമപ്പെട്ട് വന്ന് ചികിത്സ കഴിഞ്ഞു പോയ ആളുകളുടെ അനുഭവങ്ങൾ കൂടെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി കേൾപ്പിക്കാം. നല്ലതായിരിക്കും അത്. അപ്പൊ മോഹൻ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹമൊക്കെ അറിയിച്ചിട്ടേ നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ടെന്ന് പറയുന്നത്, ചോദിച്ച പാട്ടെന്ന് പറയുന്നത് ഹൃദയം ദേവാലയം അല്ലേ? തെരുവ് ഗീതം എന്ന ചലച്ചിത്ര അല്ല ആ ചിത്രത്തിലെ പാട്ടാണ്, കെ ജെ യേശുദാസ് പാടി. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ സംഗീതം നൽകിയത് ജയവിജയന്മാരാണ്. കേട്ടിട്ടുണ്ടോ? യേശുദാസ് പാടിയതാണ്. ബിച്ചു തിരുമല രചന നിർവഹിച്ച് ജയവിജയ സംഗീതം ചെയ്ത മനോഹരമായ പാട്ടാണ് ഹൃദയം ദേവാലയം. അർത്ഥമുള്ള പാട്ടാണ് അല്ലേ? അപ്പം മോഹൻ സാറിനോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: അപ്പം വിളിച്ചതിൽ സന്തോഷം, വളരെ നല്ലൊരു പാട്ട് ചോദിച്ചാൽ അതിനേക്കാളും സന്തോഷം. ഓക്കെ, അപ്പം ഓക്കെ.
1: ഇന്നത്തെ പിന്നെ നമ്മുടെ പോക്കുവെയിൽ പരിപാടി അവസാനിക്കുകയാണ്. അതിനുള്ള സമയമാവുന്നു, 4:25 സമയം പോയത് അറിഞ്ഞില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ പാട്ടുകൾ കേട്ടും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. ഈ ഡൽഹിയിൽ നിന്ന് കേരളം വരെ എത്തിയല്ലോ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലും ജോലി ചെയ്തിട്ടുണ്ട്. ശരി, എവിടെയായാലും ജോലി ഒരുപോലെയാണ്, എങ്കിലും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജോലി ചെയ്തത് എവിടെയായിരുന്നു?
0: ഡൽഹിയിലായിരുന്നു ആസ്വദിച്ച്. കാരണം എല്ലാ ആൾക്കാരും, എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും വളരെ സ്നേഹമായിട്ട് മോഹൻജി എന്നേ വിളിക്കുള്ളൂ.
1: അത്ര
0: സ്നേഹമുള്ളവർ. ഓഫീസേഴ്സ് വരെ പേരല്ലേ വിളിക്കും, മിസ്റ്റർ കുമാർ അല്ലെങ്കിൽ മിസ്റ്റർ നായർ, ഇങ്ങനെ വിളിക്കുള്ളൂ. മേജർ ജനറൽ, അത്ര വലിയ ഓഫീസേഴ്സ്.

0: നമുക്ക് തന്നെ അപ്പോഴൊരു മടി തോന്നും, നമ്മളെയൊക്കെ ഇത്ര കൊച്ചായത് ഇങ്ങനെ മിസ്റ്റർ കുമാരനെയൊക്കെ വിളിക്കുമ്പോഴേ. അപ്പോൾ ഇത്രയും നല്ല കുറേ നല്ല ആൾക്കാരാണ്. നമ്മൾ വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും.
1: എന്താണ് വരാനുള്ളൊരു കാര്യം?
0: എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിട്ട് കിട്ടി,
1: ഇവിടെ നാട്ടിൽ കേരളത്തിൽ കിട്ടുമ്പോൾ അത് ഒരു സന്തോഷമുള്ളതായതുകൊണ്ട്.
0: വൈഫും ഉണ്ടായിരുന്നു അപ്പോഴേ. അപ്പം വൈഫ് ഞാനുമായിട്ട് അവിടെ 5 മാസം താമസിച്ചു. അപ്പോഴാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡി എം ഓഫീസിൽ കിട്ടിയത്. അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു 3-4 മാസമായപ്പോഴാണ് ഇതിലെ ലിസ്റ്റ് വന്നു, സെക്രട്ടേറിയറ്റിലെ ലിസ്റ്റ് വന്നു. അങ്ങനെ അത് കളഞ്ഞില്ല. അപ്പോൾ ട്രാൻസ്ഫറൊന്നും ഇല്ലല്ലോ, സെക്രട്ടേറിയറ്റിലാകുമ്പോൾ പിന്നെ മറ്റ് ഇതൊന്നും ഇല്ലല്ലോ. അങ്ങനെ പെൻഷൻ
1: എഴുതിയ ടെസ്റ്റെല്ലാം കിട്ടുന്ന തരത്തിലും മിടുക്കനായിരുന്നു.
0: അന്ന് മിടുക്കനായിരുന്നു,
1: അന്ന് ഇന്നും മിടുക്കനാണ്.
0: ഭാഗ്യം കൊണ്ട്
1: നമ്മൾ ഡിഫൻസിൽ കിട്ടുക, പിന്നെ ഹെൽത്ത് കിട്ടുക, അടുത്ത ടെസ്റ്റ് എഴുതി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമൊന്നുമല്ലല്ലോ.
0: ഞാൻ വളരെ
1: അത് മിടുക്കുണ്ട്,
0: ഭയങ്കര ബുദ്ധിമുട്ടി പഠിച്ച ആളാണ്.
1: പഠിച്ച
0: വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. അടക്ക പഠിക്കാനൊക്കെ പോകുമ്പോൾ നടന്ന്,
1: അതെ,
0: അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത് പഠിച്ചു, ട്യൂഷൻ എടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചു, എങ്ങനെ ഇംഗ്ലീഷും മലയാളം എല്ലാം പഠിച്ചു. ഇങ്ങനെ കമ്പ്യൂട്ടറിൽ, പിന്നെ കമ്പ്യൂട്ടറൊക്കെ പിന്നെയാണല്ലോ വന്നത്.
1: എന്നാൽ ഇത്രയും സാത്വികനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഡിഫൻസിൽ വർക്ക് ചെയ്തത് എന്നുള്ളതുകൂടെ?
0: ഡിഫൻസ് സിവിൽ,
1: എന്നാലും
0: നമുക്ക് എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. ഇവിടുത്തെ ആൾക്കാർ പോലെ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയല്ല, അവിടെ നല്ല സ്നേഹത്തോടുകൂടി, അല്ല ആത്മാർത്ഥതയോടുകൂടി. നമ്മൾ വരുന്ന നേരത്ത് ഭയങ്കര സങ്കടമായിരുന്നു, കുറേ പേര് പാർട്ടിയൊക്കെ തന്നത്
1: അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്. ഇപ്പോഴും ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ട്?
0: കോണ്ടാക്ട് ഉണ്ട്
1: ആണല്ലേ.
0: ഇപ്പം നമ്മളെ കൂടെ ഒരാൾ വർക്ക് ചെയ്യുന്ന എസ് പി ആർ നായർ മരിച്ചു കഴിഞ്ഞ ആഴ്ച, 82 വയസ്സായി. പിന്നെ 3-4 പേര്
1: 82
0: ഇപ്പോഴും എൻ്റെ കൂടെ 3-4 പേരുണ്ട്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്.
1: അതായത് 1982 ആ ബന്ധം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു.
0: എൻ്റെ റൂംമേറ്റ്സ് 2-3 പേരുണ്ട്. അവർ ഒരു അങ്ങനെ വന്ന് 3-4 പേരും മിക്കവാറും വിളിക്കും. ഒരു പ്രഭുദാസ്, ഒരു ദേവസ്യ, അങ്ങനെ ഇപ്പോഴും വിളിക്കും.
1: അവരെയൊക്കെ ഞാനും കൂടെ ഓർക്കുന്നേ, റേഡിയോയിലൂടെ അവരെയൊക്കെ ഓർക്കാൻ കഴിയുക, സന്തോഷമുള്ള കാര്യമാണ്.
0: കാരണം അത്ര ക്ലോസ് ആണ്, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതെന്നാലും കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ ബാച്ചിലർ 3 പേരാണ് വീടെടുത്ത് താമസിച്ചത്.
1: പിന്നീട് എപ്പോഴെങ്കിലും ആ വീട്ടിൽ പോയി കാണണമെന്ന് തോന്നിയോ? പോവുകയോ ചെയ്തിട്ടുണ്ട്.
0: കോട്ടയത്തുള്ള ഒരാളുണ്ട് പോയി, ഡൽഹിയിൽ പിന്നെ 2nd പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ 1-2 ആവശ്യങ്ങൾക്കായി പോയി.
1: അപ്പോഴെല്ലാം ഈ ആ വീട് പോയി കാണാനോ
0: അവിടെ
1: അത് പോയിട്ടില്ല,
0: മാറി മാറി
1: പോകുമല്ലോ.
0: കോട്ടയസ് എടുക്കുമ്പോഴെങ്ങനെ നമുക്ക് കോട്ടേഴ്സ് കിട്ടുമ്പോൾ കുറേ നാൾ കഴിയും.
1: അതെ, അതുകൊണ്ടാണ് വീടെടുത്ത് താമസിക്കുന്നത്.
0: അവരുടെ ഈ ഗവൺമെൻറ് കോട്ടേഴ്സുള്ള അടുത്ത് വീടൊക്കെ ഉള്ളവർക്ക് കിട്ടും, അത് നമ്മൾ സബ്ലെറ്റ് ചെയ്ത് എടുക്കാറുണ്ട്.
1: ആ പഴയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പറഞ്ഞ രഘു ദേവസ്യ പ്രഭുദാസ്
0: ജോസ് ശരത്, ഇങ്ങനെ കുറേ പേരുണ്ട്.
1: അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ കേൾപ്പിക്കാം. പക്ഷെ നേരത്തെ അതെ, അവർ പറഞ്ഞ പാട്ടൊക്കെ കേൾപ്പിക്കേണ്ട. ഇപ്പം ഒരു കാര്യം ചെയ്യാം, മോൻ സാർ അവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ഡൽഹിയിലെ ആ പഴയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
0: ഓക്കെ ഓക്കെ. കാറ്ററിയില്ല, കടലറിയില്ല, അലയും തീ

0: ചില അലയും തിരയുടെ വേദന, അലയും തിരയുടെ വേദന. താങ്ക് യു.
1: മനോഹരം. അവരെ എല്ലാവരെയും പിന്നെ ഓർക്കാനും ഒക്കെ കഴിഞ്ഞുവല്ലോ. അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും സാധിച്ചു എന്ന് പറയുന്നത്, നമ്മൾ ആ പഴയ കാലത്തേക്ക് ഒരിക്കൽ കൂടെ പോകാൻ, ഒരു വെറുതെയല്ല, ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയുന്നത് വെറുതെയല്ല. വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത സ്ഥലം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച സ്ഥലം, ഇപ്പോൾ മോഹൻ സാറ് ആ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പണ്ട് പഠിച്ച എം ജി കോളേജിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ സുഹൃത്തുക്കൾ, അവിടുത്തെ അനുഭവങ്ങൾ, അതൊക്കെ മനസ്സിൽ അറിയാതെ നമ്മൾ വന്നുപോകും. ചിലപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വിഷമം ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര സന്തോഷവും ഉണ്ടാവും. എന്തായാലും ഡൽഹി വിശേഷങ്ങളിലൂടെ ഇങ്ങ് തിരുവനന്തപുരത്തെത്തി, അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, പാട്ടുകൾ പാടി, പാട്ടുകൾ കേട്ടു. ഇത്രയും ശ്രോതാക്കളോട് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഈ സായാഹ്നത്തെ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ സമ്പൽ സമൃദ്ധമാക്കിയ മോഹന സാറിന്, കരുണാസായി റേഡിയോയുടെയും എല്ലാ ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുന്നു.
0: ഇത്രയും സമയം എന്നെ ഇവിടെ വിളിച്ച് വരുത്തി, നല്ല ഭംഗിയായിട്ട് സംസാരിക്കാനും വിളിച്ചാൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, വളരെ സന്തോഷം. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, വളരെ വളരെ സന്തോഷം. ഒരു പകലന്തിയോളം നമ്മെ പൊതിഞ്ഞവയിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചുവന്നു തൊടുത്ത് പതുക്കെ പടിയിറങ്ങുകയാണ്, അസ്തമയമാകാൻ പോവുകയാണ്. അവസാന നാളങ്ങൾ മാഞ്ഞു തുടങ്ങുമ്പോൾ കറുത്ത ഇരുട്ട് വന്ന് പുതയ്ക്കുന്നൊരു വേള, അത് വെറുമൊരു പകലിൻ്റെ അവസാനമല്ല. ഒന്നും ഒരിടത്തും അവസാനിക്കുന്നില്ല, ഒരു ജീവിതവും അവസാനിക്കുന്നില്ല. ഓർമ്മകളായി മറ്റും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രണയവും അവസാനിക്കുന്നില്ല, അത് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കിടക്കുമെങ്കിൽ അതിനവസാനമില്ല എന്ന് പറഞ്ഞത് പാബ്ലോ നെരൂദയാണ്. അതുകൊണ്ട് തന്നെ ഈ പകൽ ഒടുങ്ങുമ്പോൾ അതൊരു അവസാനമായിരിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലെ നിശബ്ദതയോട് അല്പം സംസാരിക്കാൻ കിട്ടുന്ന മനോഹരമായ ഒരു നിമിഷമായിരുന്നു ഇത്. പകലിൻ്റെ ചൂടും ബഹളവും കഴിഞ്ഞു രാത്രിയുടെ നിശബ്ദതയിലേക്ക് വാതിൽ തുറക്കുന്ന ഈ സന്ധ്യാവേളയിൽ ഓരോ പോക്കുവയിലും നമ്മോട് നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കടന്നുപോകൽ നാളെയുടെ പുനർജനിക്കായുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അതിഥികളുമായി ഈ പോക്കുവയിലിൽ സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. ആ സന്തോഷം സമൃദ്ധമായി തന്നെ ഓരോ ശ്രോതാക്കളോടും പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നിന്ന് പടിയിറങ്ങുന്നു. അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. ഇതുവരെ ഈ പ്രത്യേക പോക്കുവയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളനാട് സ്വദേശിയായ മോഹനൻകുമാർ സാറാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ മധുജൻ. നന്ദി, നമസ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: വിളർച്ചയും ഭക്ഷണത്തിലൂടെയുള്ള പരിഹാരമാർഗവും. വിളർച്ചയെ അറിയാം. ഇന്ന് ഏറെ സുപരിചിതമായ ഒരു വാക്കാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ പ്രാധാന്യത്തോടെ ബോധവൽക്കരണം നടത്തിയ മറ്റൊരാരോഗ്യ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ബോധവൽക്കരണം അതിൻ്റെ എല്ലാ തലങ്ങളും പിന്നിട്ട് ഇനി എന്ത് എന്ന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും വിളർച്ചയെ പ്രതിരോധിക്കുന്നതിൽ കാര്യമായ പുരോഗതി നമ്മൾ ആർജിച്ചിട്ടില്ല എന്നു വേണം കരുതുവാൻ. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 2015-16 കണക്കുകൾ സൂചിപ്പിക്കുന്നത് 15-49 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ 53.1% പേർ വിളർച്ചാ ബാധിതരാണ്. ഇത് 2019-20 ആയപ്പോഴേക്കും 57% മാറി. അതായത് 4% വർദ്ധനവ് ഉണ്ടായി. ഇതേ കാരണങ്ങൾ അല്ലെങ്കിൽ ഇതേ കണക്കുകൾ കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 34.3% 2% വർദ്ധനവോടെ 36.3% മാറി. അനുദിനം ആരോഗ്യരംഗത്ത് പുരോഗതി കൈവരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും സാക്ഷരരായ കേരളീയ ജനതയ്ക്ക് ഇനിയും വിളർച്ചയ്ക്ക് കടിഞ്ഞാണിടുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ കണക്കുകൾ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒട്ടേറെ അപകടങ്ങൾ മറഞ്ഞിരിക്കുന്ന വിളർച്ചയെ തടയുവാനും നേരിടാനുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ വിളർച്ചയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും പരിഹാരമാർഗങ്ങളും നമ്മെ സഹായിക്കും. രക്തത്തിൽ ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീന്റെ അളവ് നിശ്ചിത അനുപാതത്തിൽ നിന്നും കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച. പുരുഷന്മാരിൽ 13 മുതൽ 16 g/dL വരെയും സ്ത്രീകളിൽ 12 മുതൽ 15 g/dL വരെയുമാണ് ഹീമോഗ്ലോബിന്റെ ശരിയായ അനുപാതം. ഈ അനുപാതത്തിന് കുറവുണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ട് വിളർച്ചയുണ്ടാകാം. അതിലൊന്ന് രക്തനഷ്ടം മൂലമുണ്ടാകുന്ന വിളർച്ചയാണ്. ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനം പല കാരണങ്ങളാൽ ശരീരത്തിൽ കുറയുന്നതുകൊണ്ട് വിളർച്ചയുണ്ടാകാം. അതുപോലെ ചുവന്ന രക്താണുക്കളുടെ ഉയർന്ന തോതിലുള്ള വിഘടനവും വിളർച്ചയുണ്ടാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഈ കാരണങ്ങൾക്ക് ഹേതുവാകുന്ന മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം വിളർച്ചയ്ക്ക് കാരണമാകുന്നു. സ്ത്രീകളിലും കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്കും വിളർച്ചയുടെ തോത് വർദ്ധിക്കുന്നതിന് ഇതൊരു പ്രധാന കാരണമാണ്. ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതും വിളർച്ച ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണമാണ്. പോഷകക്കുറവ് മൂലമുണ്ടാകുന്ന ഈ വിളർച്ചയെ അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന വിളർച്ച എന്ന് പറയുന്നു. ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ. ഇരുമ്പ് പോലെ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന മറ്റു പോഷക ഘടകങ്ങളാണ് ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബി12, വൈറ്റമിൻ ബി, വിറ്റാമിൻ സി തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇവയുടെ അഭാവം വിളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. കുട്ടികളിൽ കാണപ്പെടുന്ന വിരശല്യം വിളർച്ചയ്ക്കുള്ള മറ്റൊരു പ്രധാന കാരണമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അണുബാധ, അരിവാൾ

0: രോഗം പോലെയുള്ള ജനിതക രോഗങ്ങൾ, അടുത്തടുത്തുള്ള പ്രസവം തുടങ്ങിയവയും വിളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇനി വിളർച്ചയുടെ പ്രധാന ലക്ഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. തൊക്ക്, കൺതടങ്ങൾ, നാവ്, മോണ, കൈനഖങ്ങൾ എന്നിവ വിളറി കാണപ്പെടുക, ക്ഷീണം, തലവേദന, തലകറക്കം, തളർച്ച, വിശപ്പില്ലായ്മ, മുടികൊഴിച്ചിൽ, അമിത ഹൃദയമിടിപ്പ്, ശ്വാസതടസ്സം, ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, ഇതുകൂടാതെ കൈവിരലുകളിലെ മുട്ടുകൾക്കും നഖങ്ങൾക്കും ചുറ്റുമുള്ള ചർമ്മത്തിലുണ്ടാകുന്ന കറുപ്പ്, കാൽപാദങ്ങളിൽ നീരുവയ്ക്കുക, നഖങ്ങൾ സ്പൂണിന്റെ ആകൃതിയിൽ വളയുക തുടങ്ങിയവയൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാകാം. ഇതുകൂടാതെ കാൽപാദങ്ങളിൽ നീരുവയ്ക്കുക, നഖങ്ങൾ സ്പൂണിന്റെ ആകൃതിയിൽ വളയുക തുടങ്ങിയവയൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാകാം. ഇതിലേതെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ തോത് നിർണയിക്കുകയും വിളർച്ച കണ്ടെത്തി അത് ചികിത്സിക്കുകയും പരിഹാരമാർഗം തേടേണ്ടതുമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ വിളർച്ചയ്ക്ക് പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളും ഏറെയാണ്. പല ലക്ഷണങ്ങളും നിസ്സാരമായി തോന്നുമെങ്കിലും ശരിയായ പരിചരണവും ചികിത്സയും ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഹാനിയായി മാറുന്നവയാണ്. ഉദാഹരണത്തിന്, വിളർച്ചയുള്ള കുട്ടികളിൽ ശരീരഭാരം കുറയുക, ആരോഗ്യമില്ലായ്മ, ബുദ്ധിവികാസം തടസ്സപ്പെടുക, ഓർമ്മശക്തി കുറയുക, പ്രതിരോധശേഷി കുറയുക, വളർച്ചക്കുറവ് എന്നിവ കാണപ്പെടുന്നു. കൗമാരപ്രായത്തിലെ വിളർച്ചാബാധിതരായ പെൺകുട്ടികളിൽ തളർച്ച, ശ്രദ്ധക്കുറവ്, ആർത്തവ സമയത്ത് അധിക രക്തസ്രാവം, പ്രതികൂലമായ ഉൽപാദനശേഷി എന്നിവ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഗർഭിണികളിൽ ഗർഭമലസൽ, അകാല പ്രസവം, ഭാരം കുറഞ്ഞ കുട്ടികളുടെ ജനനം, ജനിച്ചു വീഴുന്ന കുട്ടികളിൽ അംഗവൈകല്യം, പ്രസവത്തോടെയുള്ള അമിത രക്തസ്രാവം, നവജാത ശിശുമരണം, ചാപിള്ള ജനനം തുടങ്ങിയ അപകടങ്ങളും വിളർച്ച മൂലം ഉണ്ടാകുന്നു. പ്രസവം അനുബന്ധിച്ചുണ്ടാകുന്ന അമിത രക്തസ്രാവം ജീവനു തന്നെ ഭീഷണിയായേക്കാം. മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാലിന്റെ ലഭ്യത കുറയാനും വിളർച്ച ഒരു പ്രധാന കാരണമാണ്. സ്ത്രീകളിൽ പ്രത്യുൽപാദന പ്രായമായ 15-നും 45-നും വയസ്സിനിടയിലാണ് വിളർച്ച കൂടുതലായി കണ്ടുവരുന്നത്. പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങളും മാറി വരാം. വിളർച്ചയുടെ ലക്ഷണങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പക്ഷം എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതാണ്.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും

0: മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ അധികാര കേന്ദ്രം ഐക്യരാഷ്ട്രസഭയാണ്. മനുഷ്യാവകാശങ്ങളെ വിവരിക്കുന്ന പൊതുപ്രഖ്യാപനത്തെ ഒരു പ്രമാണമായി കരുതി ഏതൊരു വ്യക്തിയും സംഘടനയും അവരുടെ പ്രയത്നത്തിലൂടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ യത്നിക്കേണ്ടതാണ്. മനുഷ്യാവകാശമെന്നും മനുഷ്യാവകാശ കമ്മീഷനുമെന്നൊക്കെ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ എന്താണ് ഈ മനുഷ്യാവകാശം? ചില പ്രധാന മനുഷ്യാവകാശങ്ങളാണ് ഇന്ന് നീതിയും ന്യായവും ചർച്ച ചെയ്യുന്നത്. മനുഷ്യരെല്ലാം തുല്യ അവകാശങ്ങളോടും അന്തസ്സോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജനിച്ചിട്ടുള്ളവരാണ്. ഈ പ്രഖ്യാപനത്തിൽ പറയുന്ന അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും സർവജനങ്ങളും തുല്യമായി അർഹരാണ്. സ്വയരക്ഷാബോധത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുവാൻ ഏതൊരാൾക്കും അധികാരമുണ്ട്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. വ്യവസ്ഥാപിതമായ ഭരണത്താലും നിയമത്താലും സമ്മതിക്കപ്പെട്ട അവകാശങ്ങളെ ലംഘിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ നിയമാനുസൃതമായ പ്രതിവിധി തേടുന്നതിനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. കാരണം കൂടാതെ ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനോ തടവിൽ വയ്ക്കുവാനോ നാടുകടത്താനോ പാടുള്ളതല്ല. കാരണം കൂടാതെ ഏതൊരാളുടെയും സ്വകാര്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും എഴുത്തുകുത്തുകളിലും കൈകടത്തുവാൻ പാടുള്ളതല്ല. സ്വാതന്ത്ര്യവും പക്ഷപാതം ഇല്ലാത്തതുമായ കോടതി മുമ്പാകെ തന്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും കുറിച്ച് തുറന്നു പറയുന്നതിനും തന്നിൽ ആരോപിക്കുന്ന കുറ്റത്തെക്കുറിച്ച് വാദിക്കുന്നതിനും ഏതൊരു വ്യക്തിക്കും അധികാരമുള്ളതാണ്. ജാതി മത ദേശഭേദമന്യേ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും വിവാഹം ചെയ്ത് കുടുംബസ്ഥനാകാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് എല്ലാവർക്കും അധികാരമുണ്ട്. സമാധാനപരമായി യോഗം ചേരുന്നതിന് എല്ലാവർക്കും അധികാരമുണ്ട്. ജോലി ചെയ്യാനും സ്വതന്ത്രമായി ജോലി തിരഞ്ഞെടുക്കുവാനുമുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. വിദ്യാഭ്യാസത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. എലിമെന്ററി വിദ്യാഭ്യാസമെങ്കിലും സൗജന്യമായിരിക്കേണ്ടതാണ്. സമുദായത്തിലെ സാംസ്കാരിക സംരംഭങ്ങളിൽ പങ്കെടുക്കുന്നതിനും കലകളെ ആസ്വദിക്കുന്നതിനും ശാസ്ത്രീയ പുരോഗതിയിലും തന്മൂലമുണ്ടാകുന്ന ഗുണങ്ങളിലും ഭാഗഭാക്കാവുന്നതിനും എല്ലാവർക്കും അവകാശമുള്ളതാണ്. കലാകാരനും ഗ്രന്ഥകാരനും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരും അവരവരുടെ പ്രയത്ന ഫലങ്ങളിൽ നിന്നുണ്ടാവുന്ന ധാർമ്മികവും ഭൗതികവുമായ ആദായങ്ങളെ സുരക്ഷിതമാക്കാനുള്ള അവകാശങ്ങളുണ്ട്.
1: നീതിയും ന്യായവും തയ്യാറാക്കിയത് എൽ.ആർ. മധുജൻ. അവതരണം സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരി, പ്രത്യേകിച്ച് മദ്യപാനം, നമ്മൾക്ക് പലപ്പോഴും കടുത്ത ഛർദിയോ ഛർദിക്കാനുള്ള തോന്നലോ നൽകാം. ഇത് സാധാരണയായി ഒരു അസുഖകരമായ അനുഭവം മാത്രമായി നാം കണക്കാക്കുന്നു. എന്നാൽ ഈ ശക്തമായ ഛർദി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഗുരുതരമായ ഒരു ആന്തരിക മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് മല്ലറി വെയ്സ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ഇതൊരു അപൂർവ രോഗമല്ല. കടുത്ത മദ്യപാനം മൂലമുണ്ടാകുന്ന ശക്തമായ ഛർദിയുടെ ഫലമായി നമ്മുടെ ഭക്ഷണനാളം ആമാശയവുമായി ചേരുന്ന ഭാഗത്ത് മുറിവ് സംഭവിക്കുകയും അത് കടുത്ത രക്തസ്രാവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഒരു നിമിഷം മുൻപ് സാധാരണ ഛർദിൽ മാത്രമായിരുന്ന ഒരു വ്യക്തി അടുത്ത നിമിഷം രക്തം ഛർദിച്ച് അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഈ രോഗാവസ്ഥ മൂലമാണ്. ഇത് ലഹരിയുടെ വിഷാംശം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മേലുള്ള ശാരീരിക പീഡനം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഛർദി ഇത്ര വലിയൊരു മുറിവിന് കാരണമാകുന്നത് എന്ന് നോക്കാം. മല്ലറി വെയ്സ് സിൻഡ്രോം പ്രധാനമായും ബാധിക്കുന്നത് അന്നനാളവും ആമാശയവും ചേരുന്ന ഭാഗത്തെയാണ്. ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് ആസിഡ് തികട്ടി വരുന്നത് തടയാനായി അവിടെ ഒരു വാതിൽ, അതായത് സ്ഫിങ്ക്ടർ ഉണ്ട്. ഈ ഭാഗം വളരെ ലോലമായ പേശികളും കഫ ചർമ്മവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടുത്ത മദ്യപാനം മൂലം ഛർദിക്കുമ്പോൾ ആമാശയത്തിലെയും നെഞ്ചിലെയും പേശികൾ അമിതമായ ശക്തിയോടെ സങ്കോചിക്കുന്നു. ഈ സങ്കോചം അന്നനാളത്തിനും ആമാശയത്തിനും ഇടയിലുള്ള ലോലമായ ഭാഗത്തേക്ക് കടുത്ത സമ്മർദ്ദം ചെലുത്തും. ഇതൊരു അമിതമായി വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ് പോലെയാണ്. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അന്നനാളത്തിന്റെ ആമാശയത്തോട് ചേർന്നുള്ള ഭിത്തിയിൽ നീളത്തിൽ ഒരു ചെറിയ കണ്ണീർ അല്ലെങ്കിൽ മുറിവ് സംഭവിക്കുന്നു. ഈ മുറിവ് ചെറുതാണെങ്കിലും ഈ ഭാഗത്ത് രക്തക്കുഴലുകൾ ധാരാളമുള്ളതിനാൽ മുറിവിലൂടെ രക്തം ആമാശയത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ഇതാണ് ഛർദിലിനൊപ്പം രക്തം പുറത്തുവരാൻ കാരണം. ഈ അവസ്ഥയെ മല്ലറി വെയ്സ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. 1929 ഈ പ്രതിഭാസം ആദ്യമായി തിരിച്ചറിഞ്ഞ ഡോക്ടർമാരായ കെന്നത് മല്ലറിയുടെയും സൊലമൻ വെയ്സിന്റെയും പേരിലാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. മല്ലറി വെയ്സ് സിൻഡ്രോം ഉണ്ടാകുന്നതിന് 50% മുതൽ 75% വരെ കാരണവും കടുത്ത മദ്യപാനമാണ്. അമിതമായി മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷാംശം കാരണം ശരീരം അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു. ഈ ശക്തമായ ഛർദി തന്നെയാണ് പ്രധാന വില്ലൻ. വിട്ടുമാറാത്ത മദ്യപാനം അന്നനാളത്തിലും ആമാശയത്തിലും വീക്കവും ബലഹീനതയും ഉണ്ടാക്കുന്നു. ഈ ദുർബലമായ പേശികളിൽ സമ്മർദ്ദം വരുമ്പോൾ മുറിവുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മദ്യപാനം കാരണമുണ്ടാകുന്ന കരൾ രോഗം അഥവാ ലിവർ സിറോസിസ് പോലുള്ള അവസ്ഥകൾ അന്നനാളത്തിലെ രക്തക്കുഴലുകളിൽ സമ്മർദ്ദം കൂട്ടുന്നു. ഈ സമ്മർദ്ദം മുറിവുണ്ടാകാനുള്ള സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കും. ആദ്യം സാധാരണ ഛർദിൽ വരികയും അതിനുശേഷം തെളിഞ്ഞ ചുവന്ന രക്തം ഛർദിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കോഫി തരികൾ പോലുള്ള രക്തം ഛർദിക്കുക. ഇതാണ് മല്ലറി വെയ്സ് സിൻഡ്രോമിന്റെ പ്രധാന ലക്ഷണം. ശക്തമായ ഛർദിയെ തുടർന്ന് നെഞ്ചിന്റെ താഴെ ഭാഗത്തോ വയറിന്റെ മുകൾ ഭാഗത്തോ കഠിനമായ വേദന അനുഭവപ്പെടും. രക്തം നഷ്ടപ്പെടുന്നത് കാരണം രോഗിക്ക് പെട്ടെന്ന് തലകറങ്ങുകയോ ബോധക്ഷയം സംഭവിക്കുകയോ ചെയ്യാം. ഇത് ആന്തരിക രക്തസ്രാവത്തിന്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ ചികിത്സ തേടുകയാണ് വേണ്ടത്. രക്തം ഛർദിക്കുന്നത് ജീവന ഭീഷണിയായ ഒരു അടിയന്തര മെഡിക്കൽ അവസ്ഥയാണ്. ആരെങ്കിലും മദ്യപാനത്തെ തുടർന്ന് രക്തം ഛർദിക്കുന്നത് കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. സ്വയം ചികിത്സ പാടില്ല. മിക്ക MWS മുറിവുകളും രക്തസ്രാവം കഠിനമല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ സ്വയം സുഖപ്പെടാറുണ്ട്. ആമാശയത്തിന് പൂർണമായ വിശ്രമം നൽകുകയും രക്തനഷ്ടം നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ചികിത്സ. കടുത്ത രക്തസ്രാവം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ എൻഡോസ്കോപ്പി വഴി അന്നനാളം പരിശോധിച്ച് മുറിവിൽ നേരിട്ട് ക്ലിപ്പുകളോ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിച്ച് രക്തസ്രാവം നിർത്തുന്നു. ആമാശയത്തിലെ ആസിഡിന്റെ ഉൽപ്പാദനം കുറയ്ക്കുന്ന മരുന്നുകൾ നൽകുന്നത് മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. കടുത്ത രക്തനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്തം നൽകേണ്ടതും അനിവാര്യമാണ്. മല്ലറി മെയ്സ് സിൻഡ്രോം 100% പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. ഛർദിക്ക് കാരണമാകുന്ന തരത്തിലുള്ള കടുത്ത മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് പ്രധാന കാര്യം. അസുഖം കാരണം ഛർദി വരുന്ന സന്ദർഭങ്ങളിൽ കഴിവതും കഠിനമായി സമ്മർദ്ദം കൊടുത്ത് ഛർദിക്കാതിരിക്കാൻ ശ്രമിക്കുക. മദ്യപാനം ഒഴിവാക്കി ആമാശയത്തിന്റെയും അന്നനാളത്തിന്റെയും ഉൾഭാഗത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുക. ഈ രോഗം നമ്മെ പഠിപ്പിക്കുന്നത് ലഹരിയുടെ ആഘാതം പുറമെ മാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങളെയും മുറിവേൽപ്പിക്കും എന്നതാണ്. മല്ലറി വേസ് സിൻഡ്രോം എന്നത് ലഹരി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആന്തരികമായ ഹിംസയുടെ ഒരു നേർക്കാഴ്ചയാണ്. കുടലുകളും അന്നനാളവും തമ്മിൽ ചേരുന്ന ഭാഗം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന കവലയാണ്. ആ കവലയിൽ മുറിവുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതം താറുമാറാക്കുന്നു. കടുത്ത മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഛർദിലിനെ ഒരു മുന്നറിയിപ്പായി കാണുക. ഒരു തവണ രക്തം ഛർദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ ലഹരി ഉപയോഗമാകണം. ഇത് ലഹരി വിടാനുള്ള ഏറ്റവും ശക്തമായ സൂചനയാണ്. ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കുന്നതിനും കഠിനമായ ഛർദി ഒഴിവാക്കുന്നതിനും ഉടൻ ചികിത്സ തേടുക. ശരീരമാണ് പ്രധാനം. അതിനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒന്നും വേണ്ട തന്നെ, പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ.
2: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശക്തൻ കാത്തിരിക്കുന്നു. കരുത്തനും ബുദ്ധിമാനുമായ ഒരുവൻ ഒരു കാര്യത്തിലും അനാവശ്യമായ ധൃതി കാണിക്കില്ല. സന്ദർഭം അനുകൂലമാകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കും. കൊക്ക് കുളക്കരയിൽ ഉറക്കം ഭാവിച്ചിരിക്കും. ഓരത്തേക്ക് മീൻ പൊന്തി വരുന്നത് കണ്ടാൽ പിന്നെ ഒറ്റ നിമിഷം കൊത്തിയെടുത്ത് പറന്നകലും. സാംസന്റെയും ദലീലയുടെയും കഥയിൽ തലമുടിയിലായിരുന്നു സാംസന്റെ ശക്തി മുഴുവൻ. ശത്രുക്കൾ അയാളെ ചതിയിൽപ്പെടുത്തി തലമുണ്ടനം ചെയ്ത് അന്ധനാക്കി കാരാഗൃഹത്തിലടച്ചു. വേണ്ടുവോളം മുടി വളരും വരെ അയാൾ ക്ഷമിച്ചു. പിന്നെ ഒരു ദിവസം കൊട്ടാരത്തിലെ സ്തംഭങ്ങൾ ഞെരിച്ചു തകർത്തു. എല്ലാം നിലം പൊത്തി. ശത്രുക്കൾ ഒന്നടങ്കം നശിച്ചു നാമാവശേഷമായി. മുട്ടനാട് ശത്രുവിന്റെ മുന്നിൽ ചെന്ന് മെല്ലെ പുറകോട്ട് വരും. തല പിൻവശത്തോട്ട് ഒന്ന് തിരിക്കും. അല്പമൊന്ന് നിൽക്കും. ഇതൊക്കെ എന്തിനാണെന്നോ ഓർക്കാപ്പുറത്ത് പൂർവാധികം ശക്തിയോടെ പാഞ്ഞു ചെന്ന് ശത്രുവിനെ ഇടിച്ചു വീഴ്ത്താൻ വേണ്ടി. സർവ്വസജ്ജീകരണങ്ങളും ഇച്ഛാശക്തിയും സൈന്യബലവും ഒക്കെ തികഞ്ഞിരുന്നാലും തൽക്കാലം പിന്മാറുന്ന രാജാക്കന്മാരുണ്ട്. യുദ്ധത്തിൽ ഇരട്ടി വീര്യത്തോടെ ആഞ്ഞടിക്കുവാൻ വേണ്ടി. ഷേക്സ്പിയർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഏത് നായ്ക്കുമുണ്ടാകും അതിൻ്റെതായ ഒരു ദിവസം. സൃഷ്ടികൾക്കെല്ലാം നിലനിൽപ്പുണ്ട്. അതിന് പ്രയത്നം വേണം, വിജയം വേണം, വിജയത്തിന് കാലം വേണം, സന്ദർഭം വേണം, കാലം അനുകൂലമാവണം. അതാണ് പ്രധാനം. അതിശക്തരാണ് എതിരാളികൾ. അവരുടെ സമയം വളരെ നല്ലതാണ് എന്നൊക്കെ കണ്ടാൽ ബുദ്ധിമാനായ ഒരുവൻ അവർക്ക് കീഴ്പ്പെട്ട് നടക്കണം. അവരെ വാഴ്ത്തുകയും ബഹുമാനപൂർവ്വം ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യണം. ഒരർത്ഥത്തിൽ അവരെ ചുമന്നുകൊണ്ട് നടക്കണം. അന്യരായിട്ടുള്ളവർ പാദം പണിയുകയും തലയിലേറ്റ് നടക്കുകയും ചെയ്യുന്നതിൽ മതിമറന്ന് അവരുടെ കർമ്മശേഷിയും ചിന്താശക്തിയും എല്ലാം നശിക്കുമ്പോൾ അവരെ നിലത്ത് വീഴ്ത്തുക എളുപ്പമാണ്. ജീവിതം ജയിക്കുന്നതിന് ഇത്തരം യുദ്ധതന്ത്രങ്ങളും വേണ്ടിവരും.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ 30 തട്ടകത്തിലൂടെയാണ്. ലോകത്തിൽ ആദ്യമായി ജലവൈദ്യുത പദ്ധതി അമേരിക്കയിൽ ആരംഭിച്ചിരിക്കുന്നു. 1911 സെപ്റ്റംബർ 30 ഇറ്റലി ലിബിയയെ കീഴടക്കിയിരിക്കുന്നു. 1955 സെപ്റ്റംബർ 30 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നു. 1938 സെപ്റ്റംബർ 30 മ്യൂണിച്ച് ഉടമ്പടി ദേ ഒപ്പിടുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ഛേദോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവർ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം സായി വിഘ്നേഷ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽനേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെ ഒരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി സുരേഷ് വാട്കർ പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖദ ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ, ബാലമുരളീകൃഷ്ണ ആലപിക്കുന്ന ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. വാർത്തകൾ വിശദമായി. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए एमएसपी तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही एमएसपी में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है एमएसपी.
0: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3-ാം ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700-ലധികം പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്. അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മൂഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കി ആനകളാണ് സ്ഥലത്തുള്ളത്. മയക്കു വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: എല്ലാ വർഷവും ആശുപത്രിയിൽ സൌകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോംബോ രത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ധണ്ട സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
5: പ്രക്ഷേപണം. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി സുശീല ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം ഹരീഷ് ശിവരാമകൃഷ്ണൻ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ ഒരു അതിഥിയുമായി അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായി കാര്യങ്ങൾ സംവദിക്കുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്ന ഏറ്റവും സുമുഹൂർത്തം സുദിനം എന്നൊക്കെ പറയാവുന്ന പ്രത്യേക പോക്കുവയിൽ എല്ലാ ആഴ്ചയിലും

0: സജീവ പ്രവർത്തകനായ പി മോഹനകുമാർ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെള്ളനാട് കല്ലുവെട്ടാംകുഴിയിൽ സ്വദേശിയാണ് അദ്ദേഹം. നല്ല ഗായകനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ പ്രിയ ശ്രോതാക്കളെ, വിളിക്കുമ്പോൾ പാട്ടുകൾ ചോദിക്കാം, പാട്ട് പാടാൻ പറയാം. അങ്ങനെ രസകരമായ ഒരു സായാഹ്നം നമുക്ക് സല്ലാപത്തിലൂടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഓരോ പാട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ, നമുക്കറിയാം വയോജനങ്ങളുടെ ആരോഗ്യത്തിനും മാനസികമായ സംതൃപ്തിക്കും സമ്പുഷ്ടിക്കും ഒക്കെ വേണ്ടിയിട്ട് സജീവമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ്. അതിലെ സജീവ പ്രവർത്തകനാണ് ശ്രീ പി മോഹനകുമാർ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ പ്രത്യേക പോക്കുവയിലേക്ക് സാർ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം, എന്റെ പേര് മോഹനകുമാർ. പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ എല്ലാവർക്കും ആദ്യമായാണ് ഞാൻ വരുന്നത്. എന്നാലും ഒരു സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന്
0: ശരി നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: അനശ്വര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
0: വളരെ വളരെ സന്തോഷവും സുസ്വാഗതവും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കല്ലുവെട്ടാംകുഴി വെള്ളനാട് താമസിക്കുന്ന മോഹനൻ സാറാണ്. നമ്മളോടൊപ്പം ഉള്ള നല്ല ഗായകനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിച്ചു തുടങ്ങാം. രാജശേഖരൻ നായർ ചേട്ടാ,
2: ശരി, മോഹനൻ സാറിനെ എനിക്കറിയാം.
1: ഹലോ, നമസ്കാരം. നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: എവിടെയാണ് താമസം ചേട്ടൻ?
2: ഞാനിവിടെ കരുണാസായിര താഴെ കല്ലുപാലത്തിന്റെ മുകളില് എനിക്ക് അവിടെ വെള്ളനാട് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ചായക്കട ഉണ്ടായിരുന്നു. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: വിശേഷങ്ങൾ പറയാം. അനശ്വര ക്ലബിനെ കുറിച്ച് പറയാം, അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ സാറിനോട് പറയൂ.
2: എനിക്കിപ്പോ പറയാനുള്ളത് അടുക്കള അവിടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വിശിഷ്യ ലേഖ ടീച്ചറിനും മധുജൻ സാറിനും മോഹനൻ സാറിനും അവിടെ ചികിത്സയിൽ കഴിയുന്ന എല്ലാവർക്കും, 18-ാം തീയതി നമുക്ക് വിശിഷ്ട അതിഥിയായി ഡൽഹിയിൽ നിന്നെത്തിയ സെവർ ഫാസ്നി അവർക്കും, നല്ല പ്രസംഗം കാഴ്ചവെച്ചവർക്ക്, അവരുടെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു.
0: അതെ, പറഞ്ഞോളൂ.
2: എനിക്ക് വേറെ കൂടുതലൊന്നും അങ്ങനെ പറയാനില്ല.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഞാൻ പറഞ്ഞിട്ടുണ്ട്, മണിയഞ്ചട്ടിക്ക് മണിമുട്ടായി, മധുരക്കുട്ടിക്ക് പഞ്ചാര മുട്ടായി എന്നൊരു പാട്ട്.
0: വളരെ പഴയ പാട്ടാണെന്ന് തോന്നുന്നല്ലേ?
2: ഓ, പഴയ പാട്ട്, 50 വർഷത്തിന് മുമ്പേ പഴക്കമുള്ള പാട്ട്.
0: അയ്യോ, അത്രയും പഴയതാണ്.
2: ഓ, അത്രയും പഴയതാണ്. എനിക്ക് ഓർമ്മയുണ്ട്,
0: പക്ഷേ എന്റെ ബാല്യകാലത്തൊക്കെ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യം എന്ന് പറയുന്നത്.
2: എനിക്കൊരു 15-17 വയസ്സ് ഒക്കെ ഉള്ളപ്പോ ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ്.
0: 1975 ഇറങ്ങിയ ചലച്ചിത്രമാണ്.
2: അതെ,
0: ചന്ദനച്ചോല എന്നാണ് ചിത്രത്തിന്റെ പേര്. ഒരുപക്ഷെ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരാളാണ് ഈ പാട്ടിന് വരികൾ എഴുതിയെന്നുള്ള ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ എന്താണ്, പട്ടം സദനും കെ ജെ യേശുദാസും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. അങ്ങനെയുള്ള പ്രത്യേകതകൾ ഈ പാട്ടിനുണ്ട് അല്ലേ?
2: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ, പറയണം.
2: അമ്പലത്തിൻകാൽ അനിൽ സാറിനും, അനിൽ സാർ നമുക്കിവിടെ എത്തിച്ചു തന്ന ശാന്തകുമാരി, കവിയത്രി ശാന്തകുമാരിക്കും, കെ ജി രവീന്ദ്രൻ നായർ, രമേശ്വര ദാസ് വെള്ളനാട്, വെള്ളനാട് കൃഷ്ണൻകുട്ടി സാറ്, വെള്ളനാട് വലിയകൃഷ്ണൻകുട്ടി സാറ്, പിന്നെ കരുണാസായിയുടെ പ്രിയപ്പെട്ട കവി കെ എൻ ബി,
0: അതെ
1: അതെ,
0: എല്ലാവർക്കും. കെ എൻ ബിയുടെ സഹോദരനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഇവിടെ മറന്നുപോകരുത്. കവി കെ എൻ ബിയുടെ സഹോദരൻ.
2: എന്റെ ബന്ധുവാണ് ആള്.
1: എന്റെ മൂത്ത ചേട്ടനാണ്. വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എനിക്കറിയാം. അറിയാം, ഇപ്പം അറിയാം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ? ഒരിക്കൽ കൂടെ മോഹൻ സാറിന് സന്തോഷവും സ്നേഹവും അറിയിച്ചോളൂ.
2: മോഹന സാറിനും പിന്നെ എല്ലാവർക്കും നല്ല നമസ്കാരം.
1: ഓക്കെ, അപ്പൊ നല്ല നമസ്കാരം. പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. എല്ലാവർക്കും സ്വാഗതം. പ്രത്യേക പോക്കുവെയിലിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്ത് മോഹനൻ സാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം പറയാനുണ്ട്. 1982 സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസില് ന്യൂഡൽഹിയിൽ LD ക്ലർക്കായി ജോലി കിട്ടി. അവിടെ നിന്ന് പിന്നെ കേരളത്തിലെത്തി ഡെപ്യൂട്ടേഷനിലെ ലോ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത് അവിടെ ഇരുന്ന് സൂപ്രണ്ടായി പ്രൊമോഷൻ ലഭിച്ച് അങ്ങനെ ഒരുപാട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വീണ്ടും പറയാൻ 2013 ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വിശിഷ്ട ഗായകനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി സുഹൃത്ത് ശ്രീ പി മോഹനകുമാർ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഞാൻ കോട്ടൂരാണ്. എന്റെ പേര് ഷിനിയാണ്.
2: കോട്ടൂരുന്നല്ലേ?
1: അതെ അതെ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ഷിനി, പാട്ടിന് മുമ്പ് റേഡിയോയുടെ ശബ്ദം ഒന്ന് അല്പം കുറയ്ക്കാവോ? എന്നാലേ കേൾക്കാനൊരു
1: ഇതുണ്ടാവും.
2: ഒന്ന് കേൾക്കേണ്ട പാട്ട് ഏതാണ്?
1: മിഥുനത്തിലുള്ള പാട്ട്.
2: ഏത് പാട്ടാണ്?
1: കാവിൽ പൂരം കാണാം.
0: ആ പാട്ടിനൊക്കെ മുമ്പ് ഷിനി ആരാ, എന്താന്നൊക്കെ സാറിനോട് പറയണ്ടേ? കോട്ടൂരാന്ന് ഷിനി എന്നൊക്കെ പറഞ്ഞു എല്ലാം പറയൂ, വിശേഷങ്ങളെല്ലാം പറയൂ.
2: ഞാനും ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അത് കുഴപ്പമില്ല, അത് ടെൻഷനൊന്നും വേണ്ട.
0: ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് പോക്കുവെയില്. എന്ത് കാര്യങ്ങളും, വിഷമം പറയാം, സന്തോഷം പറയാം, സങ്കടം പറയാം. പറയൂ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. മോഹന സാറിനോട് പറയൂ, ഞാനും കേൾക്കാം. പറയാം.
1: എന്റെ പേര് ഷിനിയാണ്. എനിക്ക് രണ്ട് അമ്മക്കളും ഹസ്ബൻഡും ഉണ്ട്. അമ്മയും ഉണ്ട്. അമ്മയുടെ കൂടെയാണ് ഞാനും. മക്കള് മൂത്തമോ എഞ്ചിനീയർ പഠിച്ചു ഇറങ്ങിയിരിക്കുന്നു. ഇളയമോ ITയിലാണ്. വെള്ളനാടല്ല, ആനാട് ITയിൽ പഠിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് എന്റെ വിശേഷം.
2: എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വൈഫും രണ്ട് മക്കള്, രണ്ട് ആമക്കളാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് അപ്പൊ രണ്ട് മക്കളൂടെ ആയി. പിന്നെ രണ്ടുപേർക്കും ഓരോ മൂത്ത ആളിന് ഒരു മോള് 3 വയസ്സായി, ഇളയാളിന് 2 വയസ്സായ ഒരു മോയ്. അങ്ങനെ നമ്മള് ഒരു കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. വെള്ളനാടാണ് താമസം.
1: ഓക്കെ, വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം വെള്ളനാടൊക്കെ
2: വന്നിട്ടുണ്ട്.
1: അറിയില്ല,
2: നന്നായിട്ട് അറിയില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാ കേക്കേണ്ട പാട്ട്
0: ഏത് പാട്ടാ? പറഞ്ഞേ. പറഞ്ഞു പറഞ്ഞു. അല്ലിമല്ലർക്കാവ്. അതിനു മുമ്പേ ഇതിപ്പോ ആദ്യമായിട്ടല്ലേ കരണസായി റേഡിയോയിൽ വിളിക്കുന്നേ?
1: ടീച്ചറിനെ ഞാൻ രണ്ട് പ്രാവശ്യം
0: വിളിച്ചിട്ടുണ്ട് അല്ലേ. കരണസായി റേഡിയോ കേൾക്കുന്നുണ്ട് അല്ലേ? എത്ര നാളായി കേൾക്കാൻ തുടങ്ങിട്ട്?
1: ഞാൻ അമ്മയാണ് ഇതിന്റെ പ്രേക്ഷക. അമ്മയിൽ ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ടീച്ചറിനെ പരിചയമായി. അങ്ങനെ ടീച്ചറിനെ വിളിക്കുമായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് സമയം കിട്ടില്ല. ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചു
0: നോക്കിയത്. ആ
1: വീട്, ശരിക്കും വീട് ചപ്പാത്താണ്. ഇപ്പൊ താമസിക്കും കോട്ടൂർ.
0: അവിടെയാണ് നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അതെ.
0: നമുക്ക് ആ പാട്ടിലേക്ക് പോവാമോ? അപ്പൊ മോഹന സാറിന് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
2: ഓക്കെ ഓക്കെ, വിളിച്ചത് സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: നമുക്ക് അറിഞ്ഞത് അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് വർഷം ആറ് മാസം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് കൊളോക്കി എല്ലാം.
1: ഒരുപാട് വിശേഷങ്ങൾ ഇനി നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ, ആ കോളും കട്ടായി പോയി. നമുക്ക് ശരി, നമുക്ക് ഒരു ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ, മറ്റു വിശേഷങ്ങളെക്കാൾ പാട്ട് വിശേഷങ്ങളെ കൂടുതൽ പറയാം. വളരെ കുട്ടിക്കാലത്തെ പാടുമായിരുന്നു,
0: അന്ന് പാടാൻ മോഹമുണ്ടായിരുന്നു, പക്ഷെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ചെറിയ രീതിക്കൊക്കെ പാട്ട് പാടി പാടി പാടി, എസ് ജാനകിയിലെ പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, ആ സൗണ്ടിലൊക്കെ പാടുമായിരുന്നു. പക്ഷെ ആ സൗണ്ടിലൊക്കെ പോയി.
1: അങ്ങനെ എസ് ജാനകിയുടെ ഇതിൽ പാടുമായിരുന്നു,
0: അത് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം പ്രശ്നം വന്നതുണ്ട്, അങ്ങനെ ആ സൗണ്ടേ പോയി. ഇപ്പം ചെറിയ രീതിക്കൊക്കെ പാട്ട്, പാട്ടുകാരൊന്നും അല്ല.
1: ഇപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ കുറച്ച് പേര് നമുക്ക് കേൾക്കാം.
0: ഏതെങ്കിലും ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: ഭയങ്കര രസമായിട്ടുണ്ട് ഇത്, എൻ്റെ ഒരു ജെന്യുവിനായിട്ട്. നമുക്ക് പാട്ട് വിശേഷങ്ങളും ഔദ്യോഗിക വിശേഷങ്ങളും വേണ്ടി ഇപ്പോൾ വീണ്ടും ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് കട്ടായി പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ, ഞാൻ
1: അച്ഛാണിൽ നിന്നാണ്. ഇത്രയും വേഗത്തിലൊക്കെ പറഞ്ഞ പാവപ്പെട്ട ഞങ്ങൾ എങ്ങനെ അങ്ങയെ പിന്തുടരും? അതൊക്കെ ശരി തന്നെ, എനിക്ക് മനസ്സിലാവും. എനിക്ക് ഇനി എന്താണ് കാന എന്ന് കേട്ടാൽ തന്നെ ഞാൻ ഊഹിച്ചെടുക്കും. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് മോന സാറാണ്. ഡൽഹിയിൽ നിന്ന് കേരളം വരെ ജോലി ചെയ്ത ഒരാളാണ്. ഇപ്പൊ സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ ജോലി ചെയ്യുന്നു. പക്ഷെ എന്താണ്, നിങ്ങളെക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ളത് കൊണ്ട് ഇപ്പം അങ്ങയെ പിന്നെ അനിയാന്ന് വിളിക്കണോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു അദ്ദേഹത്തോട് സംസാരിക്കാം കേട്ടോ.
0: ഹലോ, നമസ്കാരം. കാച്ചാണിയിൽ എവിടെയാണ് വീട്? എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇരിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: എനിക്ക് വീട്ടില് ഇപ്പോഴായിട്ടില്ല, എന്റെ മകളെ വീട്ടിലാണ്. മകളെ കൂടെ?
0: മകളെ കൂടെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും സുഖായിരിക്കുന്നുണ്ടല്ലോ?
2: ആ, ഇപ്പം വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറ് നല്ല പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞു, ഒന്നും ഒരു പാട്ട് നല്ലൊരു പാട്ട്
0: പാടിക്കാറ്. അത്ര വലിയ പാട്ടല്ല, ചെറിയ രീതിക്ക് ഒരു പാട്ട് പാടാം.
1: പാടാൻ പോവാണേ, ഞാനും കൂടെ പാടട്ടാ. ശരി, മോൻ സാറ് പാടും.

0: നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശ്വനെ, വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശ്വനെ.
1: കൊള്ളാമോ? ഞാൻ ചോദിക്കാം. നന്നായിട്ട് പാടി അല്ലേ? ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിനിമയിലെ മനോഹരമായ പാട്ടാണത്.
0: എന്റെ വീട്ടില് ഞാനും വൈഫും രണ്ട് ആമക്കളാണുള്ളത്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചപ്പോ രണ്ട് പെൺമക്കളൂടെ കിട്ടി. പിന്നെ അവർക്ക് ഓരോ കുഞ്ഞുങ്ങളാണ്. മൂത്തയാളിന് 3 വയസ്സായൊരു മോളുണ്ട്. ഇളയവന് 2 വയസ്സായൊരു മോൻ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ കഴിയുന്നു. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതെ അതെ അതെ, വളരെ സന്തോഷമാണ്. നമുക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, വിളിച്ചതിന് വളരെ സന്തോഷം. ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
2: സാറെ, ഞാൻ ഒരു ഒരു കവിതയിൽ രണ്ടുപേര് പാടാം.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
2: അവളോളം മിക നിത്യവും പുജിപ്പാൻ പല പദാർത്ഥം ഇല്ലയോ. ഭാവമേ നിരപരാധി പക്ഷിയെ കൊ

0: ve döndüğünü manevra geçtirdi. Ama doğrula megen ettiğim bu dipan bana bana artık illeyo. Baba meyin ile bana dibakçıya kolmadın. Dino manevra geçtirdi.
1: ചിക്കൻ കഴിക്കുന്നവരോട് പറയുന്ന സാധനം
2: നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്.
1: ചിക്കൻ കഴിക്കുന്നവരടുത്തുള്ള വാർണിംഗ് ആണോ എന്നാണ് ചോദിച്ചത്. പാപമാൻ പക്ഷിയെ കൊല്ലുന്നത് എന്തിനോ എനിക്ക് തോന്നിയത് എന്റെ അടുത്ത് പറയുന്നത് പോലെയാണ്. ചിക്കൻ കഴിച്ചിട്ടേ വന്നിട്ടേ
0: പ്രയാസമൊക്കെ
1: നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.
2: അങ്ങനെയൊന്നുമില്ല
1: മനസ്സിലാക്കി
2: തോന്നിയില്ല. എല്ലാവർക്കും സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യന്റെ ജീവിതം.
0: എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല സാറേ, ഞാൻ അതിനെ കുറിച്ച് രണ്ടുപേരും പാടിയിട്ട് അങ്ങ് നിർത്താം.
1: ഓക്കെ, പിന്നെ പ്രയാസം ഉണ്ടാവേണ്ട പ്രായം ആയിട്ടില്ലല്ലോ
0: സാറേ. സാറിനറിയാം
1: രണ്ടുപേര് പാടണം നമുക്ക് കേൾക്കാം.
0: സിനിമ പാട്ടാണത്.
1: ഓ, അവധി കൊടുത്തു മോന സാറൂടെ പാടും.
0: അനവധി കൊടുത്തു സ്വർഗത്തിൽ ഞാനൊരു
2: പാടിയാ മതി, നല്ല പാട്ട് പാടി പാടിക്കോളൂ.
0: ഒരു ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു വിധിയും ഞാനും ഒരു കൂടു ചീട്ടുമായി വിളയടനിരിക്കുന്നു അക്ഷരമണികൾ സ്വപ്നങ്ങൾ ചുറ്റും അത്ഭുത പാനപാത്രം നിറയ്ക്കുന്നു ദുഃഖങ്ങൾ തിന്നുന്ന അവധി കൊടുത്തു. ഓക്കെ
2: ഓക്കെ നന്നായിട്ടുണ്ട്.
1: അപ്പൊ നല്ല പാട്ട്. നമുക്ക് പിന്നെ ചോദിച്ച പാട്ട്
0: പച്ചൈമരം ഉണ്ട്, നല്ല തമിഴ് പാട്ടാണ്.
1: ഒന്ന് പറയണം.
0: പച്ചൈമരം ഉണ്ട് ഇച്ചിലിരുണ്ട് പാട്ട് ചൊല്ലി തൂങ്കൈ
1: ശിവാജി ഗണേശന് മുമ്പുള്ളതാണെന്ന് തോന്നുന്നു. നല്ല പാട്ടിന് എവിടുന്ന് എടുത്തിട്ട് വരുന്നെന്നാണ് ചോദിക്കുന്നത്. മിക്കവാറും കണ്ണദാസനെ പോലുള്ള ആരെങ്കിലും എഴുതിയ പാട്ടായിരിക്കും. സംഗതി കറക്റ്റാണ് കേട്ടാ. ജമിനി ഗണേശനും കെ ആർ വിജയും കൂടെ അഭിനയിച്ച സിനിമയിൽ കണ്ണദാസൻ എഴുതിയ പാട്ടാണ് കേട്ടാ. നമ്മുടെ തമിഴ് പാട്ടുകളിൽ ഇത് കേട്ടിട്ട് പേപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷപാതമായി. അത് പക്ഷപാതം
0: നമുക്ക് ആദ്യം സാറല്ലേ നമുക്ക് ഏറ്റവും
2: നല്ലത്.
0: മറ്റൊരു സാറ് വരുമ്പോ പഴയ സാറിന് പോകില്ല.
1: വന്ന വഴി മറക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. അപ്പൊ മോഹൻ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹം സന്തോഷം അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: നമസ്കാരം.
2: ഓക്കെ നമസ്കാരം നമസ്കാരം. വിളിച്ചേരും സന്തോഷം. ഓക്കെ
0: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്തും വെള്ളനാട് സ്വദേശിയുമായ മോഹനകുമാർ സാറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിരമിച്ച് ജോലി ചെയ്ത് വിരമിച്ച് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗായകനായ ഒരു സുഹൃത്താണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഓ,
1: കണ്ണമ്പള്ളിയിൽ
0: നിന്ന്
1: ലളിത.
0: കണ്ണമ്പള്ളിയിൽ നിന്ന് ലളിത. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മോഹൻ സാറാണ്.
1: ഓ,
2: നമസ്കാരം. ഹലോ, എനിക്ക് അറിയാം, മനസ്സിലായി. അറിയാം. സുഖം തന്നെ, സുഖം തന്നെ. അവിടെ എല്ലാരും സുഖമായിരിക്കുന്നുണ്ടോ?
1: അറിയാം.
0: ഇതിനൊക്കെ പേരുകൾ ഇട്ടിട്ടുണ്ടോ?
1: ദൈവം കൂടെ ഉണ്ട്.
0: ഇതിനൊക്കെ പേരുകൾ ഇട്ടിട്ടില്ലേ? അതല്ല, പൂച്ചകൾക്കും പട്ടികൾക്കും ഒന്നും പേരുകൾ ഇട്ടിട്ടില്ലേ?
1: ചിന്നു, കുഞ്ഞുമോള്, കുഞ്ഞു, എല്ലാവർക്കും പേരുണ്ട്.
2: നല്ല കാര്യം.
1: പട്ടിക്ക് ഒരാളിന്റെ പേര് ടോണി, ഒരാളിന്റെ പേര് ബ്രൂണ.
0: ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ പൂച്ചകൾ കെട്ടിയിരിക്കുന്ന പേര് സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ എന്ന പേരുകളായിരുന്നു. പിന്നെ വേറൊരു വീട്ടിൽ പോയപ്പോ പട്ടി കെട്ടിയിരുന്ന പേര് ഒബാമ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഈ കച്ചു കിച്ചു എന്നൊക്കെ പറയേണ്ട സമയം കഴിഞ്ഞു. ശരി, മോൻ സാറിന്റെ അടുത്ത് സംസാരിക്കൂ.
2: പിന്നെ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
3: താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്.
0: ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോൾഡ് മാറിയോ?
3: ഹാസ് പുട്ട് യുവർ കോൾ ഓൺ.
0: എങ്ങനെയോ പാവത്തിന്റെ ഫോൺ ഹോൾഡായി പോയതാണ്. അത് കേൾക്കട്ടെ, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പാട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം അല്ലേ സാർ? സാർ ഒരു രണ്ടുപേര് പാടണം, എന്നിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതിന് മുമ്പേ ആ കോള് ഹോൾഡായി പോയി. സാർ ഒരു പാട്ട് പാടണം അവർക്ക് വേണ്ടിയിട്ട്, നമുക്ക് ലളിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് സാറ് പാടി കേൾപ്പിക്കണം.
2: മരമുഖിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കുടലാരം കെട്ടി, കുടലാരം കെട്ടി. മഴമുഖിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കുഴലാരം കെട്ടി, കുഴലാരം കെട്ടി.
0: ഓക്കെ, അപ്പോ നമുക്ക് അവർക്ക് കോള് കട്ടായി പോയി, അത് നമുക്ക് ഒരു പാട്ട് കേൾപ്പിക്കാം അല്ലേ സാർ? ഈ പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് അവർക്ക് വേണ്ടി കേൾപ്പിക്കാം. പ്രിയ ശ്രോതാക്കളെ, അത് ലളിതയ്ക്ക് അത് എന്താണ് സംസാരിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല, അതിനുമുമ്പ് അത് ഹോൾഡായി പോയത് ആണ് കാര്യം. നമുക്ക് ഒരു നല്ല പാട്ട് ലളിതയ്ക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാം മോനസ് സാർ. ഓക്കെ, കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഒരു സായാഹ്നം ഇങ്ങനെ സമ്പന്നമാകുന്നത് ശരിക്കും വർത്തമാനങ്ങളുടെ സൌഹൃദം പങ്കിടുമ്പോഴാണ് എന്ന് ആർക്കാണറിയാത്തത്. ചായയും സല്ലാപവുമായി ഇങ്ങനെയിരുന്ന് വർത്തമാനം പറയാൻ കഴിയുക, തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് വെറുതെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക, അതിനിടയിൽ ഇങ്ങനെ വിളിക്കുക, പാട്ടുകളും സല്ലാപങ്ങളും ഒക്കെ ആയിട്ട് ഒരു പോക്കുവയിൽ നേരം ഇങ്ങനെ സമൃദ്ധമാകുന്നു, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്ത് മോഹനൻ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഗായകനാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഡൽഹിയിലൊക്കെ ജോലി കിട്ടി, അവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സർവീസ് ചെയ്ത് പിന്നെ ഇവിടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെത്തി, ലോ ഡിപ്പാർട്ട്മെന്റിലെത്തി, പിന്നെ വിരമിച്ച് ഇപ്പൊ സന്തോഷത്തോടുകൂടി കുടുംബസമേതം അദ്ദേഹം കഴിയുന്നു എന്ന് കഴിഞ്ഞപ്പോൾ നേരത്തെ നടരാജൻ സാർ പറഞ്ഞതുപോലെ അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ് സാർ.
0: ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള മോഹനൻ സാറാണ് സംസാരിക്കുന്നത്.
1: മനസ്സിലായി മനസ്സിലായി, ഞാൻ കേട്ടു.
2: ഹലോ, നമസ്കാരം.
1: ഹലോ, ഗുഡ് ഈവനിങ് സാർ. നമസ്കാരം.
2: ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, എവിടെ നിന്നാണ്?
1: ഞാൻ സാർ കൊല്ലം പെരുന്നാഗപ്പള്ളി.
2: പെരുന്നാഗപ്പള്ളി, കൊല്ലം. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബ്ലൈൻഡ് ആണ് സാർ.
2: ഓ, ബ്ലൈൻഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ.
1: ബ്ലൈൻഡ് ആണെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന
2: യാത്ര ചെയ്യുന്നു. ഓക്കെ, അതൊരു വലിയ കാര്യമാണ് എന്തായാലും. നല്ല,
1: പിന്നെ നമ്മുടെ ഒരു സുരക്ഷിത കിറ്റിന് വേണ്ടി പോലീസുകാരെ വിളിച്ചു സഹായത്തിന്.
2: അത് വേണം.
1: കണ്ടോ, പിന്നെ എനിക്ക് സാറിന് സുഖം തന്നെ.
2: ഓ, കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു.
1: സാറ് ഡൽഹിയിലൊക്കെ എവിടെയാണ്? ഡൽഹിയിൽ എവിടെയാണ് ജോലി നോക്കിയത്?
2: ആദ്യം ഡൽഹിയിൽ സെക്രട്ടറിയിലായിരുന്നു, മിനിസ്ട്രി ഓഫ് ഡിഫൻസിലായിരുന്നു. അവിടെ ഒരു അഞ്ചര വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് സെക്രട്ടറിയിൽ വന്നത്.
1: ഡൽഹിയിൽ എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു?
2: അഞ്ചര വർഷം അവിടെ ഉണ്ടായിരുന്നു.
1: ഡൽഹിയിലെ ജീവിതമൊക്കെ നല്ല സുഖമായിരുന്നു.
2: കുഴപ്പമില്ല.
1: അവിടെ പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം കൂടെ
2: അവിടെ എല്ലാം കൂടെ എല്ലാ ഭാഷയും ഉണ്ട്. നമ്മളെ ഓഫീസിൽ എല്ലാ ഭാഷയും സംസാരിക്കുന്നു. തമിഴുണ്ട്, മലയാളം, കന്നഡ, തെലുങ്ക്, പഞ്ചാബി, എല്ലാ ഭാഷയുണ്ട്.
1: ഉറുദു ഭാഷ എല്ലാം,
2: ഉറുദു എല്ലാം ഉണ്ട്. പിന്നെ കൂടുതലും ഹിന്ദിയാണ്, ഹിന്ദിയും ഇംഗ്ലീഷുമാണ്.
1: അത് ഡൽഹിയല്ലേ കൂടുതലും?
2: ഓഫീസിലൊക്കെ ഇംഗ്ലീഷ് മാത്രം. ഇഷ്ടംപോലെ മലയാളീസ് ആണ് ഇപ്പം അവിടെ, കൂടുതലും മലയാളിയാണ്. അന്നേ ഉണ്ട്, ഇപ്പോഴും ഇങ്ങനെയാണ്. ഫ്ളാറ്റിലൊക്കെ താമസിച്ച് ഓരോ ഏരിയയൊക്കെ മലയാളികളുടെ സ്ഥലമായി മാറി.
1: തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്നില്ലേ?
2: അതെ, സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു.
1: പിന്നെ സാറിന് മുൻ സെക്രട്ടറി പിന്നെ വി പി ജോയി എന്ന് പറയുന്ന ആളിനെ അറിയോ?
2: പഴയ ചീഫ് സെക്രട്ടറിയാ?
1: അല്ല, ഒരു വി പി ജോയി എന്ന് പറയുന്ന സാർ ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റില്.
2: ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു?
1: ഏത്? നമ്മുടെ ഈ എന്തുവാ പണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ സുതാര്യകളെന്ന് പറയുന്ന പരിപാടി
2: ഉണ്ടായിരുന്നു.
1: ആ പരിപാടി, ആ ഇതില് ആ സെഷനിലായിരുന്നു മോഫർ ജോലി നോക്കിയത്.
2: ജേക്കബ്
1: എബ്രഹാം എന്ന് പറയുന്ന ഒരാളുണ്ട്, എബ്രഹാം.
2: അത് ഏത് ഡിപ്പാർട്ട്, ഏത് സെക്ഷനായിരുന്നു? അവിടെ ഒരു 10,000 സ്റ്റാഫ് ഉണ്ട്. അപ്പം എല്ലാരും അറിഞ്ഞൂടാ നമുക്ക്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും പിന്നെ മറ്റു സംഘടനയിലുള്ള ആൾക്കാരും എല്ലാം. പേരുകള് അറിയാം, കുറച്ച് ആൾക്കാരെ അറിയാം, ബുദ്ധിമുട്ടാണ്, ഇത്രയും ആളുള്ളതുകൊണ്ട്.
1: സാറ് പാട്ട് പാടിയിട്ടുണ്ട്?
2: ചെറിയ പാട്ടൊക്കെ പാടും. ഇന്ന് ഏത് പാട്ടാണ്
1: പാടണമല്ലോ എനിക്ക്? ഞാൻ മഴനില കുളിരുമായി വിക്രമാദിത്യനാഥ പാടുന്നുണ്ട്.
2: ഓ, ആ പാട്ടാണല്ലേ.
1: പിന്നെ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
2: ആർക്കൊക്കെയാണ്?
1: പിന്നെ പിന്നെ കരുണാസായി എഫ് എം റേഡിയോ വെക്കുന്ന സ്ഥിരം ശ്രോതാക്കളുണ്ട്. പി വി മുഹമ്മദ് വടക്കേ പറയുന്ന പാലക്കാട് പട്ടാമ്പി, ദീവ കുമരകം. പിന്നെ പിന്നെ സാറിനും മധുസാറിനും പിന്നെ സാറിനും കുടുംബത്തിനും എല്ലാവർക്കുമായി പാട്ട് ഡെഡിക്കേഷൻ.
2: ഓക്കെ ഓക്കെ, വളരെ സന്തോഷം വിളിച്ചത്, പാട്ട് വെച്ചു തരുന്നുണ്ട്.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിൽ തുടരുന്നു. പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനായ മോഹനൻ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിലെ സജീവ പ്രവർത്തകനാണ്, പാട്ടുകാരനാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ. ഞാൻ ശങ്കരൻ നായർ.
0: ശങ്കരൻ ചേട്ടാ, അങ്ങനെയല്ല, എന്തോ ഒന്ന് വിളിയേ.
1: എന്തോ? അയ്യോ സാർ, സാർ ഒന്നുകൂടെ വിളിച്ചാൽ ഞാൻ എന്തോ അങ്ങനെ വിളിയേൽക്കാം.
0: ശങ്കരൻ ചേട്ടാ,
1: എന്തോ
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മോഹനൻ സാറാണ്, വെള്ളനാട് സ്വദേശിയാണ്.
1: മോഹനൻ സാറിന്റെ വിശേഷങ്ങൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അതിനു മുമ്പ് ഞാൻ ഒരാളിന് ഒരു നന്ദി പറഞ്ഞോട്ടെ സാറേ. നമ്മുടെ രാജശേഖരൻ നായർക്ക് എന്റെ ഒരു വലിയ നമസ്കാരം. കാരണം ഞാൻ ആ പാട്ട് നമ്മളങ്ങനെ ഈ റേഡിയോയിൽ ഇങ്ങനെ കേട്ടിട്ടില്ല. കാരണം സായി കൂടെ ആ ചന്ദന ചോലയിലുള്ള പാട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ആ സിനിമ കാണുകയായിരുന്നു എന്റെ മനസ്സുകൊണ്ട്.
0: ആ പാട്ട് ചോദിച്ചേനല്ലേ?
1: ആ അതെ, ആ പാട്ട് ചോദിച്ചു.
0: ക്ലബിന്റെ തൊട്ടടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ.
1: അതെ അതെ അതെ, ആ പാട്ട് കേട്ട് നമ്മളെ കേൾപ്പിച്ചതിന് അദ്ദേഹത്തിന് ഒരു വലിയ നമസ്കാരം. കാരണം ഞാൻ ആ സമയം ആ പാട്ട് തീരുന്നത് വരെ ആ പാട്ടിന്റെ രംഗം ഞാനിങ്ങനെ എന്റെ മനസ്സിൽ കണ്ടോണ്ടിരിക്കുകയാണ്. സുധീറും പട്ടൻ സ്വാധീനമാണ് ആ രംഗത്തിൽ അഭിനയിക്കുന്നത്. കൊച്ചുകുട്ടിയായിട്ട് വരുന്ന ബേബി സുമതിയെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി പട്ടൻ സ്വാധീനം ആന കളിക്കുന്നതാണ്.
0: അതാണ് പാട്ട്.
1: അപ്പൊ ആ ഒരു ഓർമ്മ തിരിച്ചത് അദ്ദേഹത്തിന് നമസ്കാരം. പിന്നെ സാർ, മോഹന സാർ നമസ്കാരം.
2: നമസ്കാരം.
1: ഞാൻ എനിക്ക് സാറിന്റെ ചേട്ടനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹം വെള്ളനാടിന്റെ ആസ്ഥാന കവി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചതിന് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഇപ്പൊ ഇതാ അദ്ദേഹത്തിന്റെ അനിയനോട് സംസാരിക്കാൻ പറ്റി. ഇതൊക്കെ ഒരു മഹാഭാഗ്യം.
2: എന്തായാലും വളരെ സന്തോഷം. വിളിച്ചാലും സംസാരിച്ചാലും വളരെ സന്തോഷം.
1: നമുക്ക് നമ്മളെ വെള്ളനാടിന് ഇതുപോലുള്ള ആൾക്കാര് ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ ഈ കല്ലാസായി ഏടിയിലൂടെയാണ് അറിയുന്നത്. അല്ലാതെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ.
0: ഇനി നോക്കാം, ഈ കുടുംബത്തിലെല്ലാരും ഞാൻ ഇവിടെ കൊണ്ടുവരും.
1: അങ്ങനെ അതിനും അതിജൻ സാറിന് വേണം നമസ്കാരം പറയാൻ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ പരിചയപ്പെടുത്തുന്നതിന്. അപ്പൊ സാർ, സാറിന്റെ വിശേഷങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഒരു അപ്പൂപ്പനായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്.
0: ഒരപ്പൂപ്പനല്ല, രണ്ട് മക്കളുടെ
1: അതാണ് രണ്ട് മക്കളുടെ, കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്. സാർ എല്ലാരും അടുത്ത് തന്നെയാണോ താമസം?
2: ഓ, ഒരാളിപ്പം എന്റെ കൂടെ ഉണ്ട്, ഒരാള് കൊല്ലത്താണ്. ഇവിടെ ഫുഡ് കോർപ്പറേഷനിലാണ് ജോലി. അപ്പൊ അവിടെ താമസം.
1: അതൊക്കെ തന്നെ ഒരു
2: മഹാഭാഗ്യമാണ്.
0: ഇനി ശങ്കര ചേട്ടാ, ആരോടും പറഞ്ഞില്ലെങ്കിൽ ഒരു വിശേഷം പറഞ്ഞാൽ, ഒരു രഹസ്യം പറഞ്ഞുതരട്ടെ. ഒറ്റയാളോട് പറയരുത്. നമ്മൾ ഈ കരുണാസായി റേഡിയോയില് കേൾക്കുന്ന വിഷ്ണു മോഹൻ എന്ന് കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ മോഹൻ സാർ.
1: എനിക്ക് സംസാരിക്കാൻ ഒരു തടസ്സമായി പോയി.
2: ആണോ? എന്തുപറ്റി?
1: ഗ്യാസ് വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പൊ അവർക്ക് ഇതെടുത്ത് കൊടുക്കണം.
0: പിന്നെന്താ, അത് നടക്കട്ടെ. അതൊക്കെ ഗ്യാസ് ഇല്ലാതെ ഒരു കാരണവശാലും ഭക്ഷണം
1: പറ്റിയില്ല. അതുകൊണ്ട് മോഹന സാറിന് ഒരു വലിയ നമസ്കാരം.
2: വലിയ നമസ്കാരം. വിളിച്ചതിന് സന്തോഷം. വളരെ നന്ദി.
0: ഗ്യാസ് വണ്ടിക്കാരെ കൂടെ വിളിച്ച് പാട്ട് കേട്ടോ.
2: ഓക്കെ ഓക്കെ,
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിക്ക് നമുക്ക് തിരിച്ചെത്താം. പ്രത്യേക പോക്കുവേലിക്ക് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് മോഹനൻ സാറാണ്, വേളനാട് സ്വദേശിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പറയാം. ഗായകനാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ
1: സാറേ, ഞാൻ രതീഷാണ്, കുറ്റിച്ചല്ലെന്ന്.
0: കുറ്റിച്ചല്ല രതീഷാണ്. റേഡിയോയുടെ ശബ്ദം ഒരു ലേശം കൂടെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മോഹൻ സാറിനോട് സംസാരിക്കാം. രതീഷിന്,
1: ഞാൻ കുറ്റിച്ചല്ല രതീഷാണ്.
2: കുറ്റിച്ചല സ്വദേശി അല്ലേ? രതീഷ് അല്ലേ?
1: ഓ,
2: രതീഷ് എന്ത് ചെയ്യുന്നു?
1: ഞാൻ ടിപ്പറിലെ നമ്മള് പാറമടയിൽ, നമ്മളെ മലവിള പാറമടയൊക്കെ അറിയാമോ? അവിടെ പേര്
2: സെക്യൂരിറ്റിയാണ്.
1: എനിക്കൊരു മാമന്, എനിക്ക് എന്റെ മാമന് വേണ്ടി ഒരു പാട്ട്. അകലെ അകലെ വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
2: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: പ്ലസ് വൺ പഠിക്കുന്നു ഒരാള്. ഒരാള് നാലില് പഠിക്കുന്നു.
2: ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
1: അകലെ അകലെ നീലാകാശം, എന്റെ മാമന് വേണ്ടിയാണ്.
0: നേരത്തെ രതീഷിനകത്ത് വിളിച്ചിട്ടില്ലേ? ഇതാദ്യമായിട്ടാണോ വിളിക്കുന്നേ? കരുണാസായി റേഡിയോയിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അയ്യോ, അപ്പൊ പിന്നെ കുറച്ചുകൂടെ ഒക്കെ വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറയും. എങ്ങനെയാണ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്? എത്ര നാളായി? എന്തൊക്കെ പാട്ട്? ഏതായാലും ഇഷ്ടം. എന്താ
1: റേഡിയോ?
0: അതെ, അല്ല, കരുണാസായി റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നാണ്?
1: ഇപ്പം കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇങ്ങനെ ഒരു മൂന്ന് നാല് വർഷം അടുപ്പിച്ചായി.
0: എന്നിട്ട് ഇത്രയും വൈകി വിളിക്കാൻ?
1: മാമന്റെ നമ്പർ വാങ്ങിച്ചാണ് വിളിച്ചത്.
0: വിളിക്കുന്നേ മാമന്റെ പേര് പറഞ്ഞു. മാമന്റെ പേര് പറഞ്ഞില്ല. ശശിമാമന് വേണ്ടിയിട്ടാണ്. ശശിമാമന് വേണ്ടിയിട്ട് ഞാൻ മോഹൻ സാറിനെ കൊണ്ടൊരു രണ്ടു പേര് പാടിപ്പിക്കട്ടെ അദ്ദേഹത്തോടുള്ള. എന്നിട്ട് നമുക്ക് അകലെ അകലെ കേൾക്കാം. അപ്പൊ മോഹൻ സാറ് ശശിമാമന് വേണ്ടിയിട്ടും രതീഷിന് പ്രത്യേകിച്ച് ശശിമാമന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ പാടുകയാണേ.
2: ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമിരിപ്പു ഞാൻ, ധ്യാനലീനമിരിപ്പു ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ.

0: ఓకే
1: ఓకే సరే
0: ఓకే ఓకే
2: ഇത് ഇതിപ്പോ സംസാരിക്കുന്നത് ശശിമാവനാണോ? ആണോ?
0: ശശിമാവനാണല്ലേ.
2: ശരി,
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: അപ്പൊ ശശിമാവനും രതീഷിനും ഒക്കെ വേണ്ടിയിട്ട് അകലെ അകലെ നീലാകാശം കേൾപ്പിക്കാം.
1: ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്ത് മോഹനകുമാർ സാറാണ്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: എണ്ണാമ്പള്ളി രവിയാണ്.
0: നല്ല നമസ്കാരം
1: സാറേ. നല്ല നമസ്കാരം
0: സാറിനും
1: മോൻ സാറിനും. നല്ലൊരു നമസ്കാരമുണ്ട്.
2: നമസ്കാരം. നമസ്കാരം
1: സാർ. ഞാൻ കണ്ണമ്പള്ളി രവിയാണ്. ഞാൻ ഒരു ചെറിയ തട്ടുകട നടത്തുന്ന ആളാണ്.
2: അറിയാം അറിയാം, എന്നും കേൾക്കാറുണ്ട്.
1: പിന്നെ സാറിന് സുഖമാണോ?
2: ആ സുഖം, കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കണം.
1: പിന്നെ
2: എങ്ങനെ കടയൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാന്നെ. അതെ, ഞാനും ഒന്ന് കുറച്ചു നേരം കൊണ്ടേ ശ്രമിച്ചോണ്ടിരിക്കന്നെ. അല്ല, ഇത് ആരെങ്കിലും വരും, വരുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മള് ചായ വടയൊക്കെ ഉണക്കി കൊടുക്കാനായിട്ട് നോക്കും.
0: അത് നടക്കണമല്ലോ.
1: അതെ സാറേ, പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല.
1: പിന്നെ നമ്മള സാറ് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരണം. ഏത് പാട്ടായാലും മതി. ഞാനിന്ന് ചോദിച്ചത് പണി തീരാത്ത വീട്ടിലുള്ള പാട്ടാണ്.
0: അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് മോഹൻ സാർ പാടട്ടല്ലേ?
1: അതെ അതെ.
2: പണി തീരാത്ത വീട്ടിൽ ഏത് പാട്ടാണ്?
1: ആ പാട്ട് പാടിയാലും മതി.
2: അറിയാമെന്ന് നോക്കട്ടെ.
1: ഓ അറിയാം.
2: അത് പാട്ടൊന്ന് പറഞ്ഞില്ല.
1: കണ്ണുനീർത്തുള്ളിയെ ശ്രീയോടുപമിച്ച കാവ്യഭാവമേ. ആ
0: പാട്ടാണ്. അത് കേൾപ്പിക്കാം. മോഹൻ സാർ വേറെ.
1: അപ്പൊ സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട്
2: രണ്ടുപേര് പാടാം. നീല ജലാശയത്തിൽ

0: ആശയത്തിൽ.
1: സാർ ഇത് നമ്മളെ കടയിൽ ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുകയാണ്. അടിപൊളി പാട്ടാണ്. പിന്നെ ശങ്കരൻ നായർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു പാട്ട് മണിയഞ്ചട്ടിക്കും ഇത് പട്ടം സദനും നമ്മുടെ യേശുവാസും കൂടെ ഒരു പാട്ടിയ ഒരു പാട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങള് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. മണിയാം ചട്ടിക്ക് മണി മിഠായി, മണിയാം ചട്ടിക്ക് മണി മിഠായി, മധുര കുട്ടിക്ക് പഞ്ചാര മിഠായി, ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, എപ്പടി ആരോഗ്യം അപ്പടിയേ ചാമി. ഇങ്ങനെയാണ് ആ പാട്ടം നീണ്ടു പോണത്.
2: എനിക്കാണ് ആ ഒറിജിനൽ കേട്ടതിനേക്കാൾ ഗംഭീരായിരിക്കണം.
0: നന്നായിട്ടുണ്ട്.
2: അപ്പം കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ പാട്ട് ഗംഭീരാണ്, പക്ഷെ ഞാൻ പറയാം ഒരു സ്ത്രീ വിരുദ്ധ പാട്ടാണെന്ന്. ഇന്നത്തെ സ്ത്രീകളെ അങ്ങനെ കണ്ണുനീർത്തുള്ളിയോട് ഉപമിക്കാനൊന്നും പറ്റൂല.
1: അടുക്കളയെ പറയും പോലെയാണ്.
2: അതെ, അടുക്കള എഴുതുന്നത് കൊണ്ട് എനിക്ക് ആ പാട്ടിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എം എസ് വിശ്വനാഥന്റെ അപാരമായ സംഗീതത്തിൽ അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്.
1: അത് ഒരു സമയത്തൊക്കെ ഈ പാട്ട് കേട്ടാ നമ്മൾ അവിടെ നിന്നു.
2: അതെ അതെ അതെ, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോഴും അത്രയും നല്ല പാട്ടാണ്. പക്ഷെ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്നേ ഉള്ളൂ. അത് പറയാതിരിക്കാന്ന്, അത് ഞാൻ പറയും. അപ്പൊ മോഹൻ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
1: നന്ദി, നമസ്കാരം.
0: അപ്പൊ താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം. പാട്ട്
1: നമ്മളെ സാറിനും നന്ദി, നമസ്കാരം.
2: യെസ്, ഇപ്പൊ പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. തിരിച്ചെത്തുമ്പോൾ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത് പ്രിയ സുഹൃത്ത് മോഹനകുമാർ സാറാണ്. വെള്ളനാട് സ്വദേശിയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനിലെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം. ഇഷ്ടവിനോദം പാട്ടാണ്, അതുപോലെ തന്നെ യാത്രകളും വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ്. റേഡിയോ പ്രോഗ്രാമുകൾ അതേപടി തന്നെ ഹൃദയത്തിലേറ്റി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ശാന്തയാണ്
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മോഹനകുമാർ സാറാണ് ശാന്ത ചേച്ചി? അയ്യോ, ശാന്ത ചേച്ചിയുടെ കോഡ് കട്ടായി പോയല്ലോ. അപ്പോ കുഴപ്പമില്ല, സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അവർ വളരെ ആഗ്രഹിച്ച് വിളിച്ച ഒരു കോളാണ്. എത്രയോ ആളുകൾ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതിനിടയിൽ ഒരു കോള് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവും. പക്ഷേ ആ വിഷമം മാറ്റുന്നതിന്

0: വേണ്ടിയിട്ട് മോഹൻ സാർ നമുക്ക് അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കാം.
1: ഏതോ നിദ്ര തൻ പൊൻ

0: ായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലിൽ.
1: ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
1: ഓ
2: ഹലോ
1: ആ കേൾക്കാം.
2: എന്റെ പേര് ഗിരിജ എന്നാണ്.
1: ആ ഇന്ന് മോഹൻ സാറാണ് കൂടെ ഉള്ളത്, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
0: ഹലോ,
2: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: നമസ്കാരം, എവിടെയാണ് എവിടുന്നാണ് വിളിക്കണത്?
2: വെള്ളനാടാണ്.
0: വെള്ളനാട് എവിടെ?
2: വെള്ളനാട് പഴയോട്ട് ഒഴിയും.
0: പഴയോട്ട് ഒഴിയും. ഓക്കെ ഓക്കെ, അറിയാം അറിയാം. ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
2: ഒരു ദേവാലയം എന്നുള്ള പാട്ട് കാണുമായിരുന്നു.
0: ഓ നല്ല പാട്ടാണ്, പഴയ ഒരു
2: പാട്ട്.
0: ഏറ്റവും നല്ല യേശുദാസിന്റെ ഒരു പാട്ടാണ്, നല്ല പാട്ടാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എല്ലാരും സന്തോഷമായിട്ട് കഴിയുന്നു അല്ലേ?
1: ഈ പ്രത്യേക പോക്കുവിൽ വിളിക്കുന്നത് ആദ്യമായിട്ടാണോ?
2: അതെ, ആദ്യമായിട്ടാണ്.
1: നേരത്തെ പോക്കുവിൽ വിളിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, ഇത് നമ്പർ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിച്ചിരുന്ന് നമ്പർ എടുത്തു, എന്നാൽ നമ്പർ എടുത്തോ കിട്ടിയില്ല.
1: ആണല്ലേ, ഇന്ന് നമ്പർ എഴുതാൻ പറ്റിയല്ലേ. അതെ, അപ്പം ഇനിയും തുടർച്ചയായിട്ട് വിളിക്കണം. റേഡിയോ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. വെറുതെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ട കുറച്ച് പരിപാടികൾ പറയണം നമ്മുടെ റേഡിയോയില്.
2: ചലച്ചിത്ര ഗാനമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കർണാടകയിലെ ഓരോ അവിടുത്തെ ഓരോ ഇതും പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
1: നല്ല ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഏതെങ്കിലും ഒരു പരിപാടി പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഉൾപ്പെടുത്താം. ഏത് കൂടെ കേട്ടാ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു?
2: വേറെ ഒരു ഇതുമല്ല, അവിടത്തെ ഓരോ ഇതിന്റെയും ഓരോ ലഹരിയിലെ ഇതെല്ലാം മാറ്റി കിട്ടാനുള്ളതിന്റെ ഇതും ലഹരിക്ക് അടിമയാവുന്നതും അതിന്റെ ഇതൊക്കെ
1: അതുകൂടെ കേൾക്കണം അല്ലേ? ശരി, അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്താം. എനിക്ക് തോന്നുന്നത് കരുണാസായിയുടെ ലഹരിക്ക് അടിമപ്പെട്ടു വന്ന് ചികിത്സ കഴിഞ്ഞു പോയ ആളുകളുടെ അനുഭവങ്ങൾ കൂടെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി കേൾപ്പിക്കാം. നല്ലതായിരിക്കും അത്. അപ്പൊ മോഹൻ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹമൊക്കെ അറിയിച്ചിട്ടേ നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട് എന്ന് പറയുന്നത്, ചോദിച്ച പാട്ടെന്ന് പറയുന്നത് ഹൃദയം ദേവാലയം അല്ലേ? തെരുവ് ഗീതം എന്ന ചലച്ചിത്ര അല്ല ആ ചിത്രത്തിലെ പാട്ടാണ്, കെ ജെ യേശുദാസ് പാടി. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ സംഗീതം നൽകിയത് ജയവിജയന്മാരാണ്. കേട്ടിട്ടുണ്ടോ? യേശുദാസ് പാടിയതാണ്, ബിച്ചു തിരുമല രചന നിർവഹിച്ച് ജയവിജയ സംഗീതം ചെയ്ത മനോഹരമായ പാട്ടാണ് ഹൃദയം ദേവാലയം. അർത്ഥമുള്ള പാട്ടാണ് അല്ലേ? അപ്പൊ മോഹൻ സാറിനോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: അപ്പം വിളിച്ചതിൽ സന്തോഷം, വളരെ നല്ലൊരു പാട്ട് ചോദിച്ചതിൽ അതിനേക്കാളും സന്തോഷം. ഓക്കെ, അപ്പം ഓക്കെ.
1: ഇന്നത്തെ പിന്നെ നമ്മുടെ പോക്കുവെയിൽ പരിപാടി അവസാനിക്കുകയാണ്, അതിനുള്ള സമയമാവുന്നു, 4:25 സമയം പോയത് അറിഞ്ഞില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ പാട്ട് കേട്ടും പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. ഈ ഡൽഹിയിൽ നിന്ന് കേരളം വരെ എത്തിയല്ലോ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റിലും ജോലി ചെയ്തിട്ടുണ്ട്, സ്റ്റേഡി എവിടെയായാലും ജോലി ഒരുപോലെയാണ്, എങ്കിലും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജോലി ചെയ്തത് എവിടെയായിരുന്നു?
0: ഡൽഹിയിലായിരുന്നു ആസ്വദിച്ച്, കാരണം എല്ലാ ആൾക്കാരും എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും വളരെ സ്നേഹമായിട്ട് മോഹൻജി എന്നേ വിളിക്കുള്ളൂ.
1: അത്ര
0: സ്നേഹമുള്ളവർ, ഓഫീസേഴ്സ് വരെ പേരല്ലേ വിളിക്കും, മിസ്റ്റർ കുമാർ അല്ലെങ്കിൽ മിസ്റ്റർ നായർ ഇങ്ങനെ
1: വിളിക്കുള്ളൂ.
0: മേജർ ജനറൽ, അത്ര വലിയ ഓഫീസേഴ്സ്, നമുക്ക് തന്നെ അപ്പോഴൊരു മടി തോന്നും, നമ്മളെയൊക്കെ ഇത്ര കൊച്ചി ഇങ്ങനെ മിസ്റ്റർ കുമാർ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴേ. ഇത്രയും നല്ല കുറെ നല്ല ആൾക്കാരാണ്. നമ്മൾ വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും.
1: എന്താണ് വരാനുള്ള ഒരു കാര്യം?
0: എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിട്ട് കിട്ടി.
1: ഇവിടെ കേരളത്തിൽ കിട്ടുമ്പോ അത് ഒരു സന്തോഷം
0: ആയതുകൊണ്ട് വൈഫും ഉണ്ടായിരുന്നു അപ്പോഴേ. അപ്പം വൈഫും ഞാനുമായിട്ട് അവിടെ 5 മാസം താമസിച്ചു. അപ്പാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡി എം ഓഫീസിൽ കിട്ടിയത്. അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു 3-4 മാസമായപ്പോഴാണ് ഇതിലെ ലിസ്റ്റ് വന്നത്, സെക്രട്ടേറിയറ്റിലെ ലിസ്റ്റ് വന്നു. അങ്ങനെ അത് കളഞ്ഞില്ല. അപ്പൊ ട്രാൻസ്ഫർ ഒന്നും ഇല്ലല്ലോ, സെക്രട്ടേറിയറ്റിലാകുമ്പോൾ പിന്നെ മറ്റ് ഇതൊന്നും ഇല്ലല്ലോ. അങ്ങനെ പെൻഷൻ
1: എഴുതിയ ടെസ്റ്റ് എല്ലാം കിട്ടുന്ന തരത്തിലും മിടുക്കനായിരുന്നു. ഡിഫൻസിൽ കിട്ടുക പിന്നെ ഹെൽത്ത് കിട്ടുക, അടുത്ത ടെസ്റ്റ് എഴുതി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമൊന്നുമല്ലല്ലോ.
0: ഞാൻ വളരെ
1: മിടുക്കുണ്ട്,
0: ഭയങ്കര ബുദ്ധിമുട്ടി പഠിച്ച
1: പഠിച്ച
0: വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. അടക്ക പഠിക്കാനൊക്കെ പോകുമ്പോൾ നടന്ന് അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇത് പഠിച്ചു, ട്യൂഷൻ എടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചു, എങ്ങനെ ഇംഗ്ലീഷും മലയാളവും എല്ലാം പഠിച്ചു. ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ പിന്നെയാണല്ലോ വന്നത്.
1: എന്നാൽ ഇത്രയും സാത്വികനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഡിഫൻസിൽ വർക്ക് ചെയ്തത് എന്നുള്ളതുകൂടെ?
0: ഡിഫൻസ് സിവിൽ
1: എന്നാലും
0: നമുക്ക് എല്ലാവരും ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ ആൾക്കാർ. പോലെ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയല്ല, അവിടെ നല്ല സ്നേഹത്തോടുകൂടി അല്ല ആത്മാർത്ഥതയോടുകൂടി. നമ്മൾ വരുന്ന നേരത്ത് ഭയങ്കര സങ്കടമായിരുന്നു, കുറെ പേര് പാർട്ടിയൊക്കെ തന്ന്
1: അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ ക്വാർട്ടർ ഹൗസിലാണ് താമസിച്ചത്. ഇപ്പോഴും ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ട്?
0: കോണ്ടാക്ട് ഉണ്ട്
1: ആണല്ലേ.
0: ഇപ്പൊ നമ്മളെ കൂടെ ഒരാൾ വർക്ക് ചെയ്യുന്ന എസ് പി ആർ നായർ മരിച്ചു കഴിഞ്ഞ ആഴ്ച, 82 വയസ്സായി. പിന്നെ 3-4 പേര്
1: 82
0: ഇപ്പോഴും എന്റെ കൂടെ 3-4 പേരുണ്ട്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്.
1: അതായത് 1982 ആ ബന്ധം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നു.
0: എന്റെ റൂംമേറ്റ്സ് 2-3 പേരുണ്ട്. അവര് ഒരു 1-2, 3-4 പേര് മിക്കവാറും വിളിക്കും. ഒരു പ്രഭുദാസ്, ഒരു ദേവസ്യ, അങ്ങനെ ഇപ്പോഴും വിളിക്കും.
1: അവരെയൊക്കെ ഞാനും കൂടെ ഓർക്കുന്നേ, റേഡിയോയിലൂടെ അവരെയൊക്കെ ഓർക്കാൻ കഴിയുക, സന്തോഷമുള്ള കാര്യമാണ്.
0: കാരണം അത്ര ക്ലോസ് ആണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതെന്നാലും. കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ ബാച്ചിലർ 3 പേരാണ് വീടെടുത്ത് താമസിച്ചത്.
1: പിന്നീട് എപ്പോഴെങ്കിലും ആ വീട്ടില് പോയി കാണണമെന്ന് തോന്നി പോവുകയോ ചെയ്തിട്ടുണ്ട്?
0: കോട്ടയത്തുള്ള ഒരാളുണ്ട്, പോയി ഡൽഹിയിൽ. പിന്നെ 2nd പ്രാവശ്യം പോയിട്ടുണ്ട്, പിന്നെ 1-2 ആവശ്യങ്ങൾക്കായി പോയി.
1: അപ്പോഴല്ലേ ഈ ആ വീട് പോയി കാണാനോ?
0: അവിടെ
1: അത് പോയിട്ടില്ല,
0: മാറി മാറി
1: പോവല്ലോ.
0: കോട്ടയസ് എടുക്കുമ്പോഴേ നമുക്ക് കോട്ടേഴ്സ് കിട്ടുമ്പോൾ കുറെ നാള് കഴിയും.
1: അതെ, അതുകൊണ്ടാണ് വീടെടുത്ത്
0: അവരുടെ ഈ ഗവൺമെന്റ് കോട്ടേഴ്സുള്ള അടുത്ത് വീടൊക്കെ ഉള്ളവർക്ക് കിട്ടും. അത് നമ്മൾ സബ്ലെറ്റ് ചെയ്ത് എടുക്കാറുണ്ട്
1: ആ പഴയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ പറഞ്ഞ രഘു ദേവസ്യ
0: പ്രഭുദാസ് ജോസ്
1: ജോസ്
0: ശരത്, ഇങ്ങനെ കുറെ പേരുണ്ട്.
1: അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ കേൾപ്പിക്കാം. പക്ഷെ നേരത്തെ അതെ, അവർ പറഞ്ഞ പാട്ടൊക്കെ കേൾപ്പിക്കണ്ട്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, മോൻ സാർ അവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ഡൽഹിയിലെ ആ പഴയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
0: ഓക്കെ ഓക്കെ.

0: அலையும் திரையுடைய வேதனா, அலையும் திரையுடைய வேதனா, தீர்த்த யாத்திரகள் போயாலும் சென்னு தீரங்களோடு பறஞ்சாலும் எறிஞ்ஞு நோக்குகையில்லோ, காற்றறியில்ல கடலறியில்ல, அலையும் திரையுடைய வேதனா, அலையும் திரையுடைய வேதனா. தேங்க்யூ.
1: மனோகரம். அவரை எல்லாவரையும் പിന്നെ ഓർക്കാനും ഒക്കെ കഴിഞ്ഞുവല്ലോ. അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും സാധിച്ചു എന്ന് പറയുന്നത്, നമ്മൾ ആ പഴയ കാലത്തേക്ക് ഒരിക്കൽ കൂടെ പോകാൻ, ഒരു വെറുതെയല്ല, ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയുന്നത് വെറുതെയല്ല. വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത സ്ഥലം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച സ്ഥലം, ഇപ്പോൾ മോഹൻ സാർ ആ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പണ്ട് പഠിച്ച MG കോളേജിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ സുഹൃത്തുക്കൾ, അവിടുത്തെ അനുഭവങ്ങൾ, അതൊക്കെ മനസ്സിൽ അറിയാതെ നമ്മൾ വന്നുപോകും. ചിലപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വിഷമം ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര സന്തോഷവും ഉണ്ടാവും. എന്തായാലും ഡൽഹി വിശേഷങ്ങളിലൂടെ ഇങ്ങ് തിരുവനന്തപുരത്തെത്തി, അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, പാട്ടുകൾ പാടി, പാട്ടുകൾ കേട്ടു. ഇത്രയും ശ്രോതാക്കളോട് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഈ സായാഹ്നത്തെ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ സമ്പൽ സമൃദ്ധമാക്കിയ മോഹന സാറിന്, കരുണാസായി റേഡിയോയുടെയും എല്ലാ ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുന്നു.
0: ഇത്രയും സമയം എന്നെ ഇവിടെ വിളിച്ച് വരുത്തി, നല്ല ഭംഗിയായിട്ട് സംസാരിക്കാനും വിളിച്ചാൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, വളരെ സന്തോഷം. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, വളരെ വളരെ സന്തോഷം. ഒരു പകലന്തിയോളം നമ്മെ പൊതിഞ്ഞവയിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചുവന്നു തൊടുത്ത് പതുക്കെ പടിയിറങ്ങുകയാണ്, അസ്തമയമാകാൻ പോവുകയാണ്. അവസാന നാളങ്ങൾ മാഞ്ഞു തുടങ്ങുമ്പോൾ കറുത്ത ഇരുട്ട് വന്ന് പുതയ്ക്കുന്നൊരു വേള. അത് വെറുമൊരു പകലിന്റെ അവസാനമല്ല, ഒന്നും ഒരിടത്തും അവസാനിക്കുന്നില്ല, ഒരു ജീവിതവും അവസാനിക്കുന്നില്ല. ഓർമ്മകളായി മറ്റും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രണയവും അവസാനിക്കുന്നില്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും കിടക്കുമെങ്കിൽ അതിനവസാനമില്ല എന്ന് പറഞ്ഞത് പാബ്ലോ നെരൂദയാണ്. അതുകൊണ്ട് തന്നെ ഈ പകൽ ഒടുങ്ങുമ്പോൾ അതൊരു അവസാനമായിരിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലെ നിശബ്ദതയോട് അല്പം സംസാരിക്കാൻ കിട്ടുന്ന മനോഹരമായ ഒരു നിമിഷമായിരുന്നു ഇത്. പകലിന്റെ ചൂടും ബഹളവും കഴിഞ്ഞു രാത്രിയുടെ നിശബ്ദതയിലേക്ക് വാതിൽ തുറക്കുന്ന ഈ സന്ധ്യാവേളയിൽ ഓരോ പോക്കുവയിലും നമ്മോട് നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കടന്നുപോകൽ നാളെയുടെ പുനർജനിക്കായുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അതിഥികളുമായി ഈ പോക്കുവയിലിൽ സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. ആ സന്തോഷം സമൃദ്ധമായി തന്നെ ഓരോ ശ്രോതാക്കളോടും പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നിന്ന് പടിയിറങ്ങുന്നു. അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. ഇതുവരെ ഈ പ്രത്യേക പോക്കുവയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളനാട് സ്വദേശിയായ മോഹനൻകുമാർ സാറാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 12 മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളത്തിന്റെ 25 വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും ഇന്ന് സെപ്റ്റംബർ 30 തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴിഞ്ഞിയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള VFPCK ഓഹരി ഉടമകളായ 800 കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതുമാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലണ്ടാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9607-5594-854-7-4-7-2-5-4-0-1-0 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2576-6222 എന്ന കോൾ സെന്റർ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2438-139 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. നെല്ല് കർഷകർക്കുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ 40 ദിവസത്തിന് മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ, നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിന ചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മെറിഡ്ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർദ്ധനവിന് കാരണമാകും എന്നതിനാൽ കർഷകർ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഈ സാഹചര്യത്തിൽ കർഷകർ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയതിനു ശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം സ്പ്രേ ചെയ്യേണ്ടതുണ്ട്. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. അനാവശ്യമായി മിത്രകീടങ്ങളെ കൂടി നശിപ്പിക്കുന്ന കീടനാശിനി പ്രയോഗം നടത്തുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകും. അവധി ദിവസങ്ങളിലും കർഷകർക്ക് അന്വേഷണങ്ങൾക്ക് അതാത് കൃഷിഭവനുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ആദ്യമായി ഐസ്ക്രീം കഴിച്ചത് എന്നാവും ഓർമ്മയിലില്ല. നെടുമങ്ങാട്ടോ തിരുവനന്തപുരത്തോ പോയപ്പോഴായിരിക്കണം. തണുത്ത രുചി, അതിനപ്പുറം ഐസ്ക്രീമിനെക്കുറിച്ച് മറ്റൊന്നും അറിയാതിരുന്ന കാലം. ഐസ്ക്രീമിൻ്റെ തണുപ്പാണോ ഇഷ്ടം അതോ രുചിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂട തന്നെ. ആരായിരിക്കും അതുണ്ടാക്കിയത്? പണ്ടെന്ന് വെച്ചാൽ ഒന്നാം നൂറ്റാണ്ടിൽ റോമിൽ മധുരപലഹാരങ്ങൾക്ക് മീതെ മഞ്ഞ് വിതറുമായിരുന്നു അത്രേ. മഞ്ഞ് കലർത്തിയ മധുരപാനീയങ്ങളെക്കുറിച്ചും ചരിത്രരേഖകളുണ്ട്. അന്നു മുതലേ അല്ലെങ്കിൽ അതിനു മുമ്പേ തണുത്ത രുചി ഇഷ്ടമായിരുന്നു. ഇന്നും അങ്ങനെയല്ലേ? അത്രമേലിഷ്ടം ഈ തണുത്ത രുചി.

അലിയുകയാണ് അത് ആത്മാവിനെ പോലും അലിയിക്കും. അത്രമേൽ തണുത്തിട്ടാണെങ്കിലും എത്രമേൽ ഇഷ്ടം എനിക്കെന്നും ഈ ശീതസംഗീതത്തെ എന്ന് കവി. സത്യമല്ലേ, ആത്മാവ് ഒരു തണുത്തിറങ്ങുന്ന അനുഭവം, എന്നാലും ഇഷ്ടം. ഒരു ശീതസംഗീതമാണ് ഐസ്ക്രീം എന്ന് കാവ്യവിശേഷണം. കൊള്ളാമല്ലേ.

അവർ മൃഗശാലയിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആവശ്യത്തിന് ഐസ്ക്രീം ഇല്ലാതിരുന്നതിനാൽ ദേഷ്യം വന്നു. വെർണനങ്കിൾ അദ്ദേഹത്തിന് മറ്റൊന്ന് വാങ്ങി. ആദ്യത്തേത് പൂർത്തിയാക്കാൻ ഹാരിയെ അനുവദിച്ചു. ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫി സ്റ്റോണിൽ J.K. റൗളിംഗ് എഴുതിയ വരികളാണ്. ഐസ്ക്രീമും ഹാരി പോട്ടറും എന്നും അത്രമേലിഷ്ടം.

ഹോട്ട് ഐസ്ക്രീം ഫോർ കോൾഡ് ഡേയ്സ്, തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ. റോൾഡാലിൻ്റെ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ്. വില്ലി വോങ്ക സീരീസിൽ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം, തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ.

ഒരു വേനൽക്കാല അത്താഴം പൂർത്തിയാക്കാൻ ഐസ്ക്രീമിനേക്കാൾ മികച്ചതൊന്നും വേറിയില്ല. ട്രഷർ ഐലൻഡിൽ ആർ എൽ സ്റ്റീവൻസൺ പറയുന്ന വാക്കുകളാണ്. സത്യമാണ്, അതൊരനുഭവമാണ്, അത്രമേൽ ഇഷ്ടമുള്ള അനുഭവം.

അമേരിക്കയിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ ന്യൂയോർക്ക് നഗരത്തിൽ 1776 തുറക്കുന്നത്. ഐസ്ഡ് ചായയായിരുന്നു അന്ന്. പിന്നീടാണ് അത് ഐസ്ഡ് ക്രീമായി മാറുന്നത്. നാൻസി ജോൺസൺ ആണ് ഐസ്ക്രീം പേറ്റന്റ് ചെയ്തത്. ഐസ്ക്രീമുമായി അങ്ങനെ എത്രയോ പേർ, എല്ലാവരെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

കോൺ ഐസ്ക്രീം ഉണ്ടായതിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാവണമെന്നൊന്നുമില്ല, കഥയാണ്. പണ്ട് അമേരിക്കയിൽ ഐസ്ക്രീം ഹരമായ കാലം. ആബാലവൃദ്ധം ജനങ്ങളും ഐസ്ക്രീം അഡിക്റ്റായി എന്ന് വേണം പറയാൻ. അതൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് കപ്പുകൾ, അതെവിടെയും ഒരു പ്രശ്നമായി. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലും എവിടെയും ഐസ്ക്രീം കപ്പുകൾ. വേസ്റ്റ് മാനേജ്മെൻറ്റ് എപ്രകാരം എന്നതിന് ഒരു മീറ്റിംഗ് നടന്നു. ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരുമുണ്ട്. രാവിലെ തുടങ്ങിയ മീറ്റിംഗ്. 11 മണിയായപ്പോൾ ബ്രഞ്ച് കൊണ്ടുവന്നു. കപ്പും സോസറും തിരിച്ചെടുക്കാൻ കാത്തുനിന്നയാൾ അവിടെ നടക്കുന്ന ചർച്ചകൾ കേട്ടുകൊണ്ട് നിന്നു. പോകാൻ നേരം മോഡറേറ്ററോട് അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. നീയോ? ഇവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നറിയുമോ? അതിനിടയിലാണോ നീ? അവരുടെ വർത്തമാനം കേട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനിയായ ഒരാൾ കാര്യമന്വേഷിച്ചു. അയാളുടെ അനുവാദത്തോടെ ചായക്കാരൻ മുന്നോട്ട് വന്ന് പറയാൻ തുടങ്ങി, ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണല്ലോ ചർച്ച. സർ, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാകാതിരുന്നാൽ മതി. അത് കേട്ട് ചിരിക്കാൻ തുടങ്ങിയവരോട് അയാൾ പറഞ്ഞു, അതെ സർ, ഈ ബിസ്ക്കറ്റോ മറ്റോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് കപ്പുണ്ടാക്കിയിട്ട് അതിൽ ഐസ്ക്രീം കൊടുത്താൽ ആളുകൾ ഐസ്ക്രീമും കഴിക്കും, കപ്പും കഴിക്കും, വേസ്റ്റ് ഉണ്ടാകുകയുമില്ല. മോഡറേറ്ററായിരുന്നു ആദ്യം കൈയടിച്ചത്. തുടർന്ന് ആ ഹാൾ മുഴുവൻ കരഘോഷമുയർന്നു. അങ്ങനെയാണ് കോൺ ഐസ്ക്രീം ഉണ്ടായതത്രേ.

തണുപ്പ്, മരങ്കോച്ചുന്ന തണുപ്പ്, മരവിച്ച് വിറപ്പിക്കുന്ന തണുപ്പ്, പുതപ്പ് കൊണ്ട് മൂടിയാലും കിടുകിടുത്തു പോകുന്ന തണുപ്പ്. പക്ഷേ ഈ തണുപ്പ്, ചോക്ലേറ്റിൻ്റെ തവിട്ട് നിറമുള്ള ഈ തണുപ്പ്, വാനിലയുടെ പിങ്ക് നിറമുള്ള ഈ തണുപ്പ്, പച്ചയും മഞ്ഞയും മഞ്ഞിലലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഈ തണുപ്പ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ ചൂടലിഞ്ഞു ചേരുന്ന തണുപ്പ്, എനിക്കിഷ്ടം ഈ തണുപ്പ്, അത്രമേൽ അത്രമേൽ ഇഷ്ടം ഈ തണുപ്പ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. അതിലന്നു നീ എന്റെ പേരു കാണും, അതിലെന്റെ ജീവന്റെ നേരു കാണും. ചുള്ളിക്കാടിന്റെ സദ്ഗതി എന്ന കവിതയിലെ വരികളാണ്. ഭാഷയിൽ മാത്രമല്ല ജീവിതത്തിൽ പോലും വല്ലാത്തൊരു ഉൾക്കാഴ്ചയുള്ള കവി. രാത്രികളിൽ വെറുതെ ഇരുന്ന് കവിത കേൾക്കുക പണ്ടൊരു വിനോദമായിരുന്നു. പല കവിതകളും തലയ്ക്ക് പിടിച്ചത് അങ്ങനെയായിരുന്നു. പെൺഡ്രൈവുകളും യൂട്യൂബും സിഡിയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കാസറ്റുകളുടെ കാലമായിരുന്നു അത്. ഒറിജിനൽ കാസറ്റും ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്ത് തരുന്നതുമുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്ത് വാങ്ങുന്നതായിരുന്നു അന്ന് ലാഭം. അത്രയ്ക്ക് കണ്ടീഷനൊന്നുമല്ലാത്തൊരു ടേപ്പ് റെക്കോർഡർ. ഇന്നതില്ല, എവിടെ പോയെന്നറിയില്ല. വീട്ടിലെ പല ഉപകരണങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. നിശബ്ദമായ റേഡിയോ, ചൂടാവാത്ത തേപ്പ് വെട്ടി, കേൾക്കാത്ത ഫോൺ, കറങ്ങാത്ത ഫാൻ, അതൊക്കെ എവിടെ പോയി? അറിഞ്ഞുകൂടാ. വീട്ടിലെ ആർക്കും അറിഞ്ഞുകൂടാ. കണ്ടില്ല, അത്ര തന്നെ. അങ്ങനെ കാണാതെ പോയ കൂട്ടത്തിൽ ഒരു ടേപ്പ് റെക്കോർഡർ, അതിലാണ് കവിതകൾ കേട്ടത്. സക്കീർ ഹുസൈനെയും ഹരിപ്രസാദ് ചൗരസിയെയും കുന്നക്കുടിയെയും കേട്ടത്, ഒ എൻ വിയെയും ചുള്ളിക്കാടിനെയും കേട്ടത്, ഹേ ശ്യാമസൂര്യയും സന്ദർശനവും കേട്ടത്. കവിത കേൾക്കുക ഒരു സുഖം, സന്തോഷം. ഇന്നും അതെ, അന്നും അതെ. ഒരു പാട്ട് കേട്ടാലോ?

നാട്ടിലെ പെൻഷനായ പട്ടാളക്കാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നാടാണോ നിങ്ങളുടേത്? എങ്കിൽ നിങ്ങളുടെ നാടിന് വലിയ സവിശേഷതയുണ്ട്. നമ്മുടെ നാട്ടിൽ ആര് ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റേതായ സവിശേഷതയുണ്ട്. എന്നാലും ഒരു രാജ്യത്തിൻ്റെ പട്ടാളം എന്നത് സർവാദരണീയമായ ഒന്നാണ്. അതിരുകളില്ലാത്തൊരു ലോകത്തെ നമുക്ക് സ്വപ്നം കാണാം. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നതുവരെ, അതിരുകൾ നിലനിൽക്കുന്നതുവരെ പട്ടാളം പരമപ്രധാനമാണ്. നമ്മളിങ്ങനെ സുഖമായി ഉറങ്ങുന്നത്, തോക്കിൻ മുന്നിൽ ഭയക്കാത്തത് പട്ടാളമുള്ളതുകൊണ്ടാണ്. ഉയർ നമുക്കായി പണയം വെച്ച് ജോലി ചെയ്തവരാണ്. സർവ്വസുഖങ്ങളും വെടിഞ്ഞ് മഞ്ഞിലും മലയിലും വെയിലിലും മഴയിലും ജോലിയെടുത്തവരാണ്. അവർ നടന്ന വഴികളെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അവർ സഹിച്ച സഹനങ്ങളെക്കുറിച്ചും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അത് ഉൾക്കൊള്ളാനായാൽ പട്ടാളക്കാരെ നമ്മൾ സ്നേഹിക്കും, ആദരിക്കും. അവർ പറയുന്നത് കേൾക്കും, അതിനെ നിരാകരിക്കില്ല. എല്ലാവരും കുറച്ചു കാലമെങ്കിലും രാജ്യത്തിനു വേണ്ടി പട്ടാള സേവനം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങളൊരു 10 ദിവസം ശരിക്കും പട്ടാള സേവനം എന്ത് എന്ന് അനുഭവിച്ചാൽ, ഈ രാജ്യത്തെ പട്ടാളക്കാരെ എവിടെ വച്ച് കണ്ടാലും നിങ്ങൾ പാദപൂജ ചെയ്യുമെന്നതിൽ സംശയം വേണ്ട. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളത് ഏത് കവിയെയായിരിക്കും, ഏത് കവിതയായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടത്? സംശയമെന്ത്? ചങ്ങമ്പുഴയെ തന്നെ, രമണനെ തന്നെ. സ്പന്ദിക്കുന്ന അസ്ഥിമാടവും വാഴക്കുലയും തന്നെ. ചങ്ങമ്പുഴ നിറഞ്ഞു പെയ്തൊരു മഴയായിരുന്നു, എല്ലാവരും നനഞ്ഞ മഴയായിരുന്നു അത്. ചങ്ങമ്പുഴ കവിത ആലോചിച്ചെഴുതിയതല്ല. ബഷീർ പറയുന്നത് പോലെ വാതിൽക്കൽ വാക്കുകൾ മുട്ടിവിളിക്കുന്നു. വന്നുചേർന്ന കവിതകളായിരുന്നു അവ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഇത് കേൾക്കാത്തവരായി ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയുണ്ടെങ്കിൽ അത് കഷ്ടമാണെന്നേ പറയാനുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

ഉറങ്ങാത്ത മനസ്സും ഉറങ്ങാത്ത ശരീരവും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് പട്ടാളത്തിൻ്റെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന്. ഉറങ്ങാത്ത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആലസ്യമില്ലാത്ത അല്ലെങ്കിൽ മാന്ദ്യമില്ലാത്ത എന്നർത്ഥത്തിലാണ്. വെറുതെ ഇരുന്നാൽ നമ്മൾ അലസരാകും. ഒന്നും ചെയ്യാനില്ലാതെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരെക്കുറിച്ചോ പരസ്പരമോ നമ്മൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. അലസതയുടെ പരിണത ഫലമാണ് അപവാദങ്ങൾ പറച്ചിൽ. നമ്മളുടെ ഉള്ള് സജീവമല്ലാതായി പോകും. അതുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ല, സദാ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും അപവാദപ്പെടുത്തിയും ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. എന്തൊരു നാണം കെട്ട കാര്യമാണെന്ന് നോക്കൂ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിട്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. നമ്മളിൽ ചിലരെങ്കിലും കലത്തിനകത്ത് തല അകപ്പെട്ടു പോയ നായയുടെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് തല പിന്നെ അവിടെ നിന്ന് എടുക്കാനാവാത്ത അവസ്ഥ. ആ പറഞ്ഞു വന്നത് പട്ടാളക്കാരെക്കുറിച്ചാണ്. അവരെ അലസരായിരിക്കാൻ അനുവദിക്കില്ല. സദാ കർമ്മ നിരതരാക്കി നിർത്തും, സജ്ജരാക്കി നിർത്തും, സന്നദ്ധരാക്കി നിർത്തും. അതിൻ്റെ ഒരു അനുരണനം അവർ പെൻഷനായി വന്നാലും അവരിലുണ്ടാവും. എനിക്കങ്ങനെ എത്രയോ പെൻഷനായ പട്ടാളക്കാരെ നേരിട്ട് പരിചയമുണ്ട്. ഉള്ളുറങ്ങാത്തവർ, അലസതയില്ലാത്തവർ, മറ്റുള്ളവരെ വെറുതെ കുറ്റപ്പെടുത്താത്തവർ, മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാത്തവർ, അങ്ങനെയുള്ള പട്ടാളക്കാരാണ് കൂടുതലും. അവരുടെ തല കലത്തിനകത്തല്ല. അതിന് വിരുദ്ധമായിട്ടുള്ള പട്ടാളക്കാരുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ലഹരിക്ക് അടിമപ്പെട്ടവരോ മറ്റെന്തെങ്കിലും മാനസിക വൈകല്യമുള്ളവരോ ആയിരിക്കും. അല്ലാത്ത പക്ഷം എനിക്കുറപ്പുണ്ട്, ഏതു പട്ടാളക്കാരനും അത് ലീവിൽ വന്നാലും പെൻഷന് വന്നാലും അവരുടെ ആദ്യാവസാനം ജനറലായിരിക്കുമെന്നതാണ് സത്യം. അത് അവർക്ക് കിട്ടിയ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അവരെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എവിടെ സൈനികൻ സർവാധരിക്കപ്പെടുന്നുവോ അവിടെ മനുഷ്യർ മഹത്തുക്കളായിരിക്കും എന്നതിൽ സംശയമില്ല. ഒരു പാട്ട് കേട്ടാലോ?

നായർ സാബും കീർത്തിചക്രയും പോലുള്ള ചില ചിത്രങ്ങൾ ഒഴിച്ചാൽ പട്ടാളം ഒരു വിഷയമായെടുത്ത ചിത്രങ്ങൾ മലയാളത്തിൽ വളരെ കുറവാണ്. ലാൽ ജോസിന്റെ പട്ടാളം എന്ന ചിത്രം പ്രണയവും നർമ്മവും കൂടിക്കലർന്ന് ഏറെ ജനകീയമായ ചിത്രമാണ്. പട്ടാളം ചലച്ചിത്രങ്ങളിൽ പ്രധാനമായ വിഷയമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. യാദൃച്ഛികമായോ അല്ലാതെയോ ചലച്ചിത്രത്തിലേക്ക് പട്ടാളം കടന്നുവരും. അതിലൊരു നീതിയുണ്ടായിരിക്കണം എന്ന് മാത്രം. അത്തരത്തിൽ നായർ സാബും കീർത്തിചക്രയും പട്ടാളവുമൊക്കെ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ജാഗ്രതയും ധൈര്യവും ആത്മവിശ്വാസവും പരിശീലനവുമാണ് പട്ടാളത്തിന്റെ കൈമുതൽ. ഇതില്ലാത്ത പക്ഷം ആയുധം അതെത്ര വലിയതാണെങ്കിലും നിഷ്ക്രിയമാണ്. ഒരു പാട്ട് കേട്ടാലും

0: സുഖതമീ രാത്രി.
1: പട്ടാളത്തിന്റെ പരിശീലന പരീക്ഷണങ്ങൾ താങ്ങാനാവാതെ ഒളിച്ചോടുന്നവരുണ്ട്, തിരിച്ചു പോകാൻ വിമുഖത കാണിച്ചവരുമുണ്ട്. അത്തരത്തിൽ ഒരു കഥാപാത്രത്തെയാണ് 2018 എന്ന ചലച്ചിത്രത്തിൽ ടൊവിനോ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ ഉള്ളിലെ പട്ടാളക്കാരൻ ഉണരുന്നുണ്ട്. ഹെലികോപ്റ്ററിലേക്ക് ഒരു സ്ത്രീയെയും കുട്ടിയെയും കയറ്റാൻ അയാളെടുക്കുന്ന ദൗത്യം ഒരു പട്ടാളക്കാരൻ്റേതാണ്. കുറച്ചു നാളെങ്കിലും പട്ടാളത്തിലുണ്ടായിരുന്നതിൻ്റെ ഫലമാണ് ദൗത്യ നിർവഹണം എന്നത് പട്ടാളക്കാരൻ്റെ അജണ്ടയായിരിക്കുന്നു. ദൗത്യത്തിന് ഓരോരോ പേരുകൾ നൽകുന്നു എന്ന് മാത്രം. ദൗത്യം എന്തായാലും അതിന് തിരിച്ചു ചോദ്യങ്ങളില്ലാതെ പാലിച്ചുകൊള്ളണം എന്നതാണ് അവരുടെ കർമ്മകാന്ഡവും. ദൗത്യം നിർവഹിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം.

അതെന്തിന്, അതിൻ്റെ ആവശ്യമെന്ത് എന്ന തിരിച്ചു ചോദ്യങ്ങളില്ല. അതിനെയാണല്ലോ മിലിട്ടറി ഡിസിപ്ലിൻ, പട്ടാളച്ചിട്ട എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ വീട്ടിലോ വിദ്യാലയത്തിലോ ആരെങ്കിലും അല്പം അധികം ഡിസിപ്ലിൻ അടിച്ചേൽപ്പിച്ചാൽ ഉടൻ ചോദിക്കുന്നത്, ഇവിടെ എന്താ പട്ടാളച്ചിട്ടയാണോ എന്ന്. പട്ടാളച്ചിട്ട അതൊരു ചിട്ടയാണ്. ആ ചിട്ടയാണ് ഒരു രാജ്യത്തിൻ്റെ കാവലിൻ്റെ അടിസ്ഥാനവും. ഒരു പാട്ട് കേട്ടാലോ.

പഴയകാലത്ത് പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞ ചിലരെങ്കിലുമുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെയാണെന്ന് പറയരുത്. എനിക്ക് പട്ടാളക്കഥകൾ ഇഷ്ടമാണ്. നമ്മൾ യാത്ര ചെയ്ത് കാണുന്ന ഇന്ത്യക്കും അപ്പുറം, നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ഇന്ത്യക്കും അപ്പുറം, പട്ടാളക്കഥകളിൽ കേൾക്കുന്ന ഇന്ത്യ കുറെ കൂടി ഉള്ളുള്ളതാണ്, ആവേശപ്പെടുത്തുന്നതാണ്. കാര്യങ്ങൾ അടുക്കം ചിട്ടയോടെ അവതരിപ്പിക്കാനാകുന്ന പട്ടാളക്കാരുടെ കഥകളും കാര്യങ്ങളും പുതിയ തലമുറ അറിയണം, അറിഞ്ഞിരിക്കണം. ഒരു പാട്ട് കേട്ടാലോ?

നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പട്ടാളക്കഥ. പാറപ്പുറത്തിൻ്റെതാണ്. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട മികച്ച മലയാള നോവലാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഈ നോവൽ ചലച്ചിത്രമായി. എൻ എൻ പിഷാരടിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഈ ചിത്രത്തിലൂടെയാണ് അംബികയും മധുവും ഷീലയും ഒക്കെ ശ്രദ്ധേയരായത്. പ്രേംനസീറായിരുന്നു മുഖ്യവേഷം ചെയ്തത്. മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിണമണിഞ്ഞ കാൽപ്പാടുകൾക്ക് ലഭിച്ചു. മാമലകൾക്കപ്പുറത്ത്, അനുരാഗ നാടകത്തിൽ തുടങ്ങി നിരവധി നിത്യഹരിത ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. പി ഭാസ്കറിന്റെ വരികൾക്ക് ബാബുരാജ് ഈണമിട്ട ഗാനങ്ങൾ. അതിലൊരു പാട്ട് കേൾക്കാം.

0: സുഖതമീ രാത്രി.
1: പാറപ്പുറത്തിനെ കൂടാതെ പട്ടാളക്കഥകൾ മലയാളി വായിച്ചറിഞ്ഞത് നന്ദനാരുടെയും കോവിലിൻ്റെയും കഥകളിലൂടെയായിരുന്നു. പട്ടാള ക്യാമ്പിലെ അനുഭവങ്ങൾ കാൽപ്പനികത ചേർക്കാതെ എഴുതിയപ്പോൾ അതൊരു പുതിയ മേഖലയായി. 12 കഥകളടങ്ങിയ നന്ദനാരുടെ പട്ടാളക്കഥകൾ ഗംഭീരമായ വായന അനുഭവം നൽകുന്നു. നന്ദനാർ എന്ന തുലികാനാമത്തിൽ എഴുതിയത് പി സി ഗോപാലനാണ്. ദാരിദ്ര്യം കൊണ്ടാണ് പി സി ഗോപാലൻ പട്ടാളത്തിൽ ചേർന്നത്. തിരിച്ചുവന്ന് ഫാക്ടറി ജോലിക്കു ചേർന്നു. ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എന്തുകൊണ്ടോ എന്നറിയില്ല, 1974 January 26 നന്ദനാർ ആത്മഹത്യ ചെയ്തു എന്നത് ഇന്നും മലയാള സാഹിത്യത്തിൽ നോവായി നിൽക്കുന്നു. അച്ഛൻ, തോക്കുകൾക്കിടയിലെ ജീവിതം തുടങ്ങിയ കഥകൾ മറക്കാനാവില്ല തന്നെ നന്ദനാരുടെ ഗംഭീര കഥകൾ. ഒരു പാട്ട് കേൾക്കാം.

കണ്ടാണശ്ശേരിക്കാരുടെ കഥ പറഞ്ഞ് മലയാള സാഹിത്യത്തിൽ സ്വന്തമായൊരു തട്ടകമുണ്ടാക്കിയ എഴുത്തുകാരനായിരുന്നു കോവിലൻ. എന്നാൽ കണ്ടാണശ്ശേരിയെക്കുറിച്ച് എഴുതുന്നതിന് മുമ്പ് പട്ടാളത്തെക്കുറിച്ചാണ് കോവിലൻ ഏറെയും എഴുതിയത്. പട്ടാളക്കഥകളിൽ ഏറെ പ്രാധാന്യത്തോടെ മുന്നിൽ നിന്നത് A-B എന്ന നോവലാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കഥാപാത്രങ്ങളുള്ള ആദ്യ മലയാള നോവലാണ് A-B. സ്വാതന്ത്ര്യാനന്തര ആദ്യ ദശകത്തിലെ ഇന്ത്യൻ സവർണവർഗത്തിന്റെ അധപ്പതനമാണ് ഏഴാം ഇടങ്ങളിൽ കോവിലൻ അവതരിപ്പിക്കുന്നത്. പട്ടാളത്തിന്റെ പശ്ചാത്തലം ഈ നോവലിനെ ആകെ ചൂഴ്ന്നു നിൽക്കുന്നു. PV അയ്യപ്പൻ എന്നതാണ് കോവിലിന്റെ യഥാർത്ഥ പേര്. റോയൽ നേവിയിലെ ജോലിയാണ് അയ്യപ്പനെ കോവിലനാക്കിയത് എന്ന് പറയാം. ബംഗാൾ ഉൾക്കടലിൽ ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികൾ നിരീക്ഷിക്കുന്ന ഓപ്പറേറ്ററായിട്ടായിരുന്നു നിയമനം. നേവിയിൽ നിന്ന് പിന്നീട് കരസേനയിലേക്ക്. എഴുതിയ കഥകളിൽ ബഹുഭൂരിപക്ഷവും പട്ടാളക്കഥകൾ. ഏറ്റവും ഒടുവിലത്തെ തട്ടകത്തിന് വയലാർ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ. മലയാളത്തിൽ മികച്ച പട്ടാളക്കഥകൾ കോവിലൻ്റെതാണ്. ഒരു പാട്ട് കേട്ടാലോ? കോവിലനും നന്ദനാരും പാറപ്പുറത്തും എഴുതിവെച്ച പട്ടാളക്കഥകൾ മലയാളത്തിലൊന്നും മാഞ്ഞു പോവില്ല. കാരണം അത് ജീവിതമാണ്. അതിൽ പരന്നുകിടക്കുന്നത് ഇപ്പോഴും ഉണങ്ങാത്ത ചോരയാണ്. രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച 100,000 പട്ടാളക്കാരുടെ രക്തം കൊണ്ട് ഉണങ്ങാത്ത കഥകൾ. ഒരു പാട്ട് കേൾക്കാം.

പറഞ്ഞു തുടങ്ങിയത് കവിതകളെക്കുറിച്ചാണെങ്കിലും വന്നെത്തിയത് പട്ടാളത്തെക്കുറിച്ചാണ്. അതങ്ങനെയാണ്, വർത്തമാനങ്ങൾ പലപ്പോഴും നമ്മളറിയാതെ മറ്റെവിടേക്കൊക്കെയോ നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതായിരിക്കും പലപ്പോഴും വർത്തമാനങ്ങളായി കലാശിക്കുന്നത്. അതല്ലെങ്കിൽ കരുതിക്കൂട്ടി പലതും സംസാരിക്കേണ്ടി വരും. അപ്പോൾ വിഷയം വിട്ടുപോകില്ല. കവിതയായാലും പട്ടാളമായാലും എല്ലാം മനുഷ്യന് വേണ്ടപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. നോക്കൂ, സുഖമായി ഉറങ്ങാം. ഇങ്ങനെ സുഖമായി ഉറങ്ങാൻ നമുക്ക് കഴിയുന്നത് ആരൊക്കെയോ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. അവരെ ഓർക്കണം, അല്ലാതെ ഈ സുഖസുഷുപ്തിക്ക് അർത്ഥമില്ല. സുഖമായി ഉറങ്ങാം, പുലരിയിലുണരാം, ഉന്മേഷത്തോടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. ശുഭരാത്രി. സ്നേഹപൂർവ്വം, മധുജൻ.